0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷകരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 സെപ്റ്റംബർ 4 വെള്ളിയാഴ്ച. കൊലവർഷം 1202, ചിങ്ങമാസം 19 രോഹിണി നക്ഷത്രം. ഓസ്കാർ വൈൽഡ് പറഞ്ഞ ഒരു വാചകം കേട്ടാലും, നിങ്ങളായി തന്നെ ജീവിക്കുക, കാരണം മറ്റുള്ളവരുടെ റോളുകളെല്ലാം അതിനോടകം എടുത്തു കഴിഞ്ഞു. നമ്മൾ പലപ്പോഴും മറ്റാരെയൊക്കെയോ അനുകരിക്കാനും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാറാനുമാണ് ശ്രമിക്കാറുള്ളത് അല്ലേ? എന്നാൽ നിങ്ങളുടെ വ്യക്തിത്വവും കഴിവുകളുമാണ് നിങ്ങളെ വേറിട്ട് നിർത്തുന്നത്. ലോകത്ത് നിങ്ങൾക്ക് പകരക്കാരനായിട്ട് മറ്റൊരാളില്ല. അതുകൊണ്ട് ആരെയും അനുകരിക്കാതെ അഭിമാനത്തോടെ നിങ്ങളായി തന്നെ ജീവിക്കുക. എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ഒരു മനോഹരമായ ദിവസം ആശംസിക്കുന്നു. ഒപ്പം ശ്രീകൃഷ്ണ ജയന്തി ആശംസകളും നേർന്നുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: അധർമ്മം കൊടികുത്തി വാഴുന്നിടത്ത് ധർമ്മ സംസ്ഥാപനത്തിനായി അവതരിച്ച ഉണ്ണിക്കണ്ണന്റെ തെരുപ്പിറവി. തെരുവോരങ്ങളിൽ അമ്പാടിക്കണ്ണന്മാരും ഗോപികമാരും പുനർജനിക്കുന്ന സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും അഷ്ടമിരോഹിണി സുദിനം. ഇന്ന് ചിങ്ങമാസത്തിലെ അഷ്ടമിയും രോഹിണി നക്ഷത്രവും ചേർന്ന പവിത്രമായ ശ്രീകൃഷ്ണ ജയന്തി. കംസന്റെ തടവറയിൽ വസുദേവരുടെയും ദേവകിയുടെയും എട്ടാമത്തെ പുത്രനായി ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിച്ച ദിനം. അജ്ഞതയുടെയും തിന്മയുടെയും ഇരുളടഞ്ഞ ലോകത്തേക്ക് നന്മയുടെയും സമത്വത്തിന്റെയും വെളിച്ചമായിട്ടായിരുന്നു ഭഗവാന്റെ ജനനം. ഭാരതീയ സങ്കല്പത്തിൽ പ്രേമത്തിന്റെയും വാത്സല്യത്തിന്റെയും ധർമ്മത്തിന്റെയും പ്രതീകമാണ് ശ്രീകൃഷ്ണൻ. കളിചിരികളും ലീലകളും കൊണ്ട് അമ്പാടിയെ ധന്യമാക്കിയ ഉണ്ണിക്കണ്ണൻ പിന്നീട് ഗീതോപദേശത്തിലൂടെ ലോകത്തിന് മുഴുവൻ ജീവിത തത്വജ്ഞാനം പകർന്നു നൽകി. കർമ്മണ്യേ വാദികാരസ്തേ മാ ഫലേഷു കദാചന എന്ന ഭഗവത്ഗീതയിലെ സന്ദേശം ഇന്നും മാറ്റമില്ലാതെ മാനവരാശിക്ക് വഴികാട്ടിയായി നിലകൊള്ളുന്നു. ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന വർണ്ണാഭമായ ശോഭയാത്രകളും ഉറിയടി മഹോത്സവങ്ങളും കൊണ്ട് ഗ്രാമനഗര വ്യത്യാസമില്ലാതെ കേരളമൊട്ടാകെ ഇന്ന് അമ്പാടിയായി മാറുകയാണ്. മനസ്സുകളിൽ സ്നേഹവും കാരുണ്യവും നിറച്ച് ധർമ്മത്തിന്റെ പാതയിലൂടെ മുന്നേറാൻ ഈ പവിത്ര ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ നേരുന്നു. കേൾക്കാം മനോഹരമായ ഒരു ഭക്തി.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് സെപ്റ്റംബർ മാസം 4-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ലോകത്തെ വിവര വിനിമയ രംഗത്തെ മാറ്റിമറിച്ച ഗൂഗിൾ, ലാരി പേജ്, സെർജി ബ്രിൻ എന്നിവർ ചേർന്ന് ഔദ്യോഗികമായി ഒരു സ്വകാര്യ കമ്പനിയായി രജിസ്റ്റർ ചെയ്തത് 1998 സെപ്റ്റംബർ 4-നാണ്. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ PhD ഗവേഷണത്തിന്റെ ഭാഗമായി ബാക്റബ് എന്ന പേരിൽ തുടങ്ങിയ തിരച്ചിൽ യന്ത്രമാണ് പിൽക്കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക ഭീമനായ ഗൂഗിളായി വളർന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പിതാ മഹൻ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജി ജനിച്ചത് 1825 സെപ്റ്റംബർ 4-നാണ്. മുംബൈയിൽ ജനിച്ച അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ സമ്പത്ത് ചൂഷണം ചെയ്യുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത് അദ്ദേഹമാണ്. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഏഷ്യക്കാരൻ കൂടിയാണ് ദാദാഭായ് നവറോജി. സാധാരണക്കാർക്ക് ഫോട്ടോഗ്രാഫി സാധ്യമാക്കിക്കൊണ്ട് ജോർജ് ഈസ്റ്റ്മാൻ താൻ വികസിപ്പിച്ച ആദ്യത്തെ റോൾ ഫിലിം ക്യാമറയ്ക്ക് കൊഡാക് എന്ന ട്രേഡ് മാർക്ക് പേറ്റന്റും രജിസ്ട്രേഷനും നേടിയത് 1888 സെപ്റ്റംബർ 4-നാണ്. നിങ്ങൾ ബട്ടൺ അമർത്തും, ബാക്കി ഞങ്ങൾ ചെയ്യാം എന്ന ടാഗ് ലൈനോടെ എത്തിയ കൊഡാക് ക്യാമറകൾ ആഗോള ഫോട്ടോഗ്രാഫി ലോകത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ചു. ലോക ചരിത്രത്തിലെ വൻ മാറ്റത്തിന് വഴിവെച്ച സംഭവമായിരുന്നു പാശ്ചാത്യ റോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ച. ക്രിസ്തുവർഷം 476 സെപ്റ്റംബർ 4-ന് ജർമനിക് ഗോത്രത്തലവനായ ഒഡോവാസർ അവസാനത്തെ റോമൻ ചക്രവർത്തിയായ റോമുലസ് അഗസ്റ്റുലസിനെ സ്ഥാനഭ്രഷ്ടനാക്കി. ഈ സംഭവത്തോടെ യൂറോപ്പിലെ പുരാതന യുഗത്തിന് അന്ത്യമാവുകയും മധ്യകാലഘട്ടം ആരംഭിക്കുകയും ചെയ്തു. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കത്തിൽ ബ്രിട്ടന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കോമൺവെൽത്ത് രാഷ്ട്രങ്ങളായ കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ നാസി ജർമ്മനിക്കെതിരെ ഔദ്യോഗികമായി യുദ്ധപ്രഖ്യാപനം നടത്തിയത് 1939 സെപ്റ്റംബർ ആദ്യവാരത്തിലെ ഈ ദിവസങ്ങളിലായിരുന്നു. ഇത് യുദ്ധത്തെ കൂടുതൽ ആഗോളതലത്തിലേക്ക് വ്യാപിപ്പിച്ചു. മലയാള ചലച്ചിത്ര രംഗത്തെ പ്രശസ്ത സംവിധായകനും നിർമ്മാതാവുമായ തമ്പി കണ്ണന്താനം ജനിച്ചത് 1953 സെപ്റ്റംബർ 4-നാണ്. കോട്ടയത്ത് ജനിച്ച അദ്ദേഹം മോഹൻലാലിനെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർത്തിയ രാജാവിന്റെ മകൻ ഉൾപ്പെടെ വഴിയോര കാഴ്ചകൾ, ഇന്ദ്രജാലം തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. തൂലിക പടവാളാക്കി തിയേറ്ററുകളിൽ ആവേശം വിതച്ച തിരക്കഥകൾ, കൊമേഴ്ഷ്യൽ സിനിമയുടെ ചേരുവകളും ക്ലാസിക് സിനിമയുടെ സൗന്ദര്യവും സമന്വയിപ്പിച്ച മലയാള ചലച്ചിത്ര ശാഖയ്ക്ക് പുതിയ ഭാവുകത്വം നൽകിയ സർഗധനനായ ചലച്ചിത്രകാരൻ. ഇന്ന് സെപ്റ്റംബർ 4, മലയാള സിനിമയിലെ മുൻനിര സംവിധായകനും തിരക്കഥാകൃത്തുമായ രഞ്ജിത്തിന്റെ ജന്മദിനം. 1964 സെപ്റ്റംബർ 4 ന്

എക്കാലത്തെയും വലിയ തരംഗങ്ങളായി മാറി. 2001 മോഹൻലാലിനെ നായകനാക്കി ഒരുക്കിയ രാവണ പ്രഭു എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സ്വതന്ത്ര സംവിധായകനാകുന്നത്. പിന്നീട് നന്ദനം, ബ്ലാക്ക്, തിരക്കഥ, പാലേരി മാണിക്യം, ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ, പ്രാഞ്ചിയേട്ടൻ ആൻഡ് സെയിന്റ്, ഇന്ത്യൻ റുപ്പി തുടങ്ങി ഒട്ടനവധി മികച്ച ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു. ഇതിൽ തിരക്കഥ, ഇന്ത്യൻ റുപ്പി എന്നീ ചിത്രങ്ങൾക്ക് മികച്ച പ്രാദേശിക ചിത്രത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരവും ലഭിക്കുകയുണ്ടായി. കൂടാതെ അയ്യപ്പനും കോശിയും ഉൾപ്പെടെ നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹം നടനായും തിളങ്ങി. മാസ് സിനിമകളും അർത്ഥവത്തായ സമാന്തര സിനിമകളും ഒരുപോലെ വഴങ്ങുമെന്ന് തെളിയിച്ച പ്രിയ ചലച്ചിത്രകാരൻ രഞ്ജിത്തിന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻടു 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: നമസ്കാരം. ഇൻഫോ അറ്റ് സെവൻ ആരംഭിക്കുന്നു. ഞാൻ സുനിൽ. നാഗലശ്ശേരി ഗവൺമെന്റ് ITയിൽ NCVT പ്രവേശനത്തിനായുള്ള സ്പോട്ട് അഡ്മിഷൻ സെപ്റ്റംബർ 7 വരെ നടത്തും. ഇൻഫർമേഷൻ ടെക്നോളജി, അഡിക്റ്റീവ് മാനുഫാക്ചറിംഗ്, 3D പ്രിന്റിംഗ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ എയ്ഡഡ് എംബ്രോയിഡറി ആൻഡ് ഡിസൈനിംഗ് എന്നീ ട്രേഡുകളിലാണ് ഒഴിവുകൾ. അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഉച്ചയ്ക്ക് 12 ഹാജരായി അപേക്ഷ നൽകണം. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തും. യോഗ്യത MPhil, RCI രജിസ്ട്രേഷൻ. പ്രതിമാസം പരമാവധി 29,700 രൂപ വരെയാണ് വേതനം. September 18 രാവിലെ 10 അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം മെഡിക്കൽ കോളേജ് മെയിൻ ബ്ലോക്കിൽ നടക്കുന്ന വാക്കിംഗ് ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. തൃത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ബിരുദ കോഴ്സുകളിലെ ഒഴിവുള്ള സംവരണ സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ബികോം ഫിനാൻസ്, BA ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിൽ ST വിഭാഗത്തിലും BSc മാത്തമാറ്റിക്സ് വിഷയത്തിൽ SC ST വിഭാഗങ്ങളിലുമായാണ് സീറ്റുകൾ ഒഴിവുള്ളത്. September 5 രാവിലെ 10 മുമ്പായി കോളേജ് ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. പാലക്കാട് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിന് കീഴിലുള്ള GIFD അഗളി സെന്ററിൽ ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി പ്രവേശനത്തിന് ഒഴിവുള്ള സീറ്റുകളിലേക്ക് September 7 സ്പോട്ട് അഡ്മിഷൻ നടത്തും. സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് പുതുതായി പ്രവേശനം വേണ്ടവർക്കും സ്ഥാപനമാറ്റത്തിനും അവസരമുണ്ട്. താൽപര്യമുള്ളവർ September 7 രാവിലെ 11 രക്ഷിതാവിനോടൊപ്പം അസൽ സർട്ടിഫിക്കറ്റുകളുമായി അഗളി ഗ്രാമപഞ്ചായത്തിലുള്ള GIFD അഗളി സെന്ററിൽ എത്തണം. ആലത്തൂർ ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ പാലക്കാട്, തൃശൂർ ജില്ലകളിലെ ക്ഷീര കർഷകർക്കും സംരംഭകർക്കുമായി ശാസ്ത്രീയ പശുപരിപാലനം വിഷയത്തിൽ 5 പരിശീലന പരിപാടി സംഘടിപ്പിക്കും. September 15 മുതൽ 19 വരെയാണ് പരിശീലനം. 20 രൂപയാണ് പ്രവേശന ഫീസ്. September 11 വൈകിട്ട് 4 DTC ആലത്തൂർ gmail.com മുഖേനയോ 0492222640 എന്ന നമ്പറിൽ വിളിച്ചോ ബന്ധപ്പെടണം. ഷൊർണൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രിന്റിംഗ് ടെക്നോളജി ആൻഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ലെക്ചറർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തും. യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകൾ, പകർപ്പുകൾ, ഫോട്ടോ എന്നിവ സഹിതം September 7 രാവിലെ 11 കോളേജിൽ ഹാജരാകണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ദേശീയ ആരോഗ്യ ദൌത്യം ജില്ലാ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ സൊസൈറ്റിക്ക് കീഴിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ തസ്തികകളിലേക്ക് വാക്കിംഗ് ഇന്റർവ്യൂ നടത്തും. പീഡിയാട്രിക്സ്, ഒബ്സ്ട്രറ്റെറ്റിക്സ്, ഗൈനക്കോളജി വിഭാഗങ്ങളിലാണ് ഒഴിവുകൾ. MBBSഉം ബന്ധപ്പെട്ട വിഷയത്തിൽ PGO ഡിപ്ലോമയോ ഉള്ളവർക്ക് അപേക്ഷിക്കാം. തിരുവിതാംകൂർ കൊച്ചി മെഡിക്കൽ കൌൺസിലിലോ കേരള മെഡിക്കൽ കൌൺസിലിലോ സ്ഥിര രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. പ്രായപരിധി 2026 August 1 67 വയസ്സ്. പ്രതിമാസ വേതനം 78,000 രൂപ. September 5 രാവിലെ 10 ദേശീയ ആരോഗ്യ ദൌത്യം ജില്ലാ ഓഫീസിൽ അസൽ രേഖകൾ സഹിതം പങ്കെടുക്കണം. പോസ്റ്റ് ട്രിബ്യൂണലിന്റെ ക്യാമ്പ് സെറ്റിംഗ് September 10, 11, 29, 30 തീയതികളിൽ DTPC കോമ്പൌണ്ടിൽ നടക്കുമെന്ന് കോഴിക്കോട് ഫോറസ്റ്റ് ട്രിബ്യൂണൽ സെക്രട്ടറി അറിയിച്ചു. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ യാത്രാസൌകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായി പ്രസവം കഴിഞ്ഞ അമ്മയെയും കുഞ്ഞിനെയും സ്വന്തം വീട്ടിലെത്തിക്കുന്നതിന് 5 വാഹന ഉടമകളിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചു. September 17 ഉച്ചയ്ക്ക് 2 ലഭിക്കണം. പാലക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ JSSK ട്രൈബ് ഗുണഭോക്താക്കൾക്ക് 1 4 ഭക്ഷണം വിതരണം ചെയ്യുന്നതിന് ഈ ദർഗാസ് ക്ഷണിച്ചു. September 18 വൈകിട്ട് 6 സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0491253001. കേരള ലോകായുക്ത സിറ്റിംഗ് സെപ്റ്റംബർ 15-16 തീയതികളിൽ രാവിലെ 10:30 തൃശൂർ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ നടക്കും. ഉപലോകായുക്ത ജസ്റ്റിസ് അശോക് മേനോന്റെ നേതൃത്വത്തിൽ സിംഗിൾ ബെഞ്ച് സിറ്റിംഗും ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ, ഉപലോകായുക്ത ജസ്റ്റിസ് അശോക് മേനോൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഡിവിഷൻ ബെഞ്ച് സിറ്റിംഗുമാണ് നടക്കുക. കുഴൽമന്നം ശിശുവികസന പദ്ധതി ഓഫീസിലേക്ക് ടാക്സി പെർമിറ്റുള്ള 7 വർഷത്തിൽ കുറവ് പഴക്കമുള്ള ജീപ്പ് അല്ലെങ്കിൽ കാർ വാടകയ്ക്ക് നൽകുന്നതിന് ദർഗാസ് ക്ഷണിച്ചു. സെപ്റ്റംബർ 16 ഉച്ചയ്ക്ക് 1:30 വരെ സമർപ്പിക്കാം. തരൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള എല്ലാ വളർത്തുനായ്ക്കൾക്കും സെപ്റ്റംബർ 15 മുമ്പ് പഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് എടുക്കേണ്ടതാണെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. പട്ടാമ്പി ശ്രീ നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ വിവിധ ബിരുദ കോഴ്സുകളിൽ ഒഴിവുള്ള സംവരണ സീറ്റുകളിലേക്ക് പ്രവേശനം നടത്തും. സ്പോർട്സ്, PWD, ലക്ഷദ്വീപ് വിഭാഗങ്ങളിലാണ് ഒഴിവുകൾ. സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളും സഹിതം സെപ്റ്റംബർ 5 ഉച്ചയ്ക്ക് 1 കോളേജിൽ നേരിട്ടോ പ്രതിനിധി മുഖേനയോ റിപ്പോർട്ട് ചെയ്യണം. തത്തമംഗലം നാട്ടികൽ റോഡിലെ ചിറ്റൂർ പുഴപ്പാലത്തിൽ സെപ്റ്റംബർ 5 മുതൽ നവംബർ 2 വരെ നടത്താൻ തീരുമാനിച്ച അറ്റകുറ്റപ്പണികൾ ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം നീട്ടിവച്ചതായി പൊതുമരാമത്ത് പാലം വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. പ്രവൃത്തികൾ തുടങ്ങുന്ന തീയതി പിന്നീട് അറിയിക്കും. ചിറ്റൂർ സർക്കാർ കോളേജിൽ വിവിധ 1-ാം വർഷ ബിരുദ വിഷയങ്ങളിൽ സീറ്റുകൾ ഒഴിവുണ്ട്. ക്യാപ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവർക്ക് സെപ്റ്റംബർ 7 വൈകിട്ട് 4 സ്പോട്ട് അഡ്മിഷനായി അപേക്ഷ സമർപ്പിക്കാം. തൃത്താല നടത്ര ഗവൺമെന്റ് ITയിൽ NCVT അംഗീകാരമുള്ള ഏകവത്സര കോഴ്സായ വുഡ് വർക്ക് ടെക്നീഷ്യൻ ട്രേഡിലേക്ക് SC/ST വിഭാഗക്കാർക്കായി സ്പോട്ട് അഡ്മിഷൻ നടത്തും. മുമ്പ് അപേക്ഷ നൽകിയവർക്കും പുതിയ അപേക്ഷകർക്കും പങ്കെടുക്കാം. SSLC ജയിച്ചവർക്കും തോറ്റവർക്കും അവസരമുണ്ട്. പരിശീലനം സൗജന്യം. സെപ്റ്റംബർ 7 മുമ്പായി അപേക്ഷ സമർപ്പിക്കണം. പാലക്കാട് സർക്കാർ പോളിടെക്നിക് കോളേജിലെ റെഗുലർ ഡിപ്ലോമ കോഴ്സുകളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് 3-ാം ഘട്ട സ്പോട്ട് അഡ്മിഷൻ സെപ്റ്റംബർ 10 നടക്കും. കോളേജ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലാണ് പ്രവേശനം നടക്കുന്നത്. പുതുതായി അപേക്ഷ സമർപ്പിച്ചവർക്കും പങ്കെടുക്കാം. ഒഴിവ് വിവരങ്ങൾ www.polyadmission.org ലഭിക്കും. പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലെ വിവിധ വകുപ്പുകളിലെ 1-ാം വർഷ ബിരുദ കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തും. ഒഴിവ് വിവരങ്ങൾ www.gvc.ac.in ലഭിക്കും. സെപ്റ്റംബർ 7 ഉച്ചയ്ക്ക് 2 മുമ്പായി അനുബന്ധ രേഖകൾ സഹിതം അതത് വകുപ്പുകളിൽ റിപ്പോർട്ട് ചെയ്യണം.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

അരിതരി കളയരു തരിതരി കളയരു തരുതരി കളയുകിൽ അരിതരിയും ഇരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണമിടിച്ചിരുതേ. അരിതരി കളയരു തരിതരി കളയരു തരുതരി കളയുകിൽ അരിതരിയും ഇരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണമിടിച്ചിരുതേ. പലനര കയറിയവഴി അവരുടിയ മൊഴികളിലൊട്ടും പതിരുകളില്ല വെറുമൊരു വിരുദിനു തരുതല പറയരു കടലിനു മുതിരരുതേ. പലനര കയറിയവഴി അവരുടിയ മൊഴികളിലൊട്ടും പതിരുകളില്ല വെറുമൊരു വിരുദിനു തരുതല പറയരു കടലിനു മുതിരരുതേ. അരിതരി കളയരു തരിതരി കളയരു തരുതരി കളയുകിൽ അരിതരിയും ഇരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണമിടിച്ചിരുതേ.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
3: ഹലോ, ഹായ്, നമസ്കാരം. എഴുത്തോലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. രാവിലെ എഴുന്നേറ്റ ഉടനെ നിങ്ങളുടെ മുഖമാണോ ആദ്യം കാണുന്നത്? എന്താണ് ഒരു ഫസ്റ്റ് കാഴ്ച? എന്താണ് ഒരു ദിവസം എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇപ്പൊ ഈ മുഖമാണോ എന്നൊക്കെ ചോദിച്ചാൽ എല്ലാരും പറയും, കൂടുതലും ആളുകളും പറയും, മുഖമൊക്കെ കാണണമെങ്കിൽ നമ്മൾ മിറർ നോക്കണം അല്ലെ. മിക്ക ആളുകളും, മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ, ആദ്യം കാണുന്നത്, ദ ഫേസ്റ്റ് തിങ് ഇൻ ദി മോർണിംഗ് എന്ന് പറയുന്നത് ഫോൺ സ്ക്രീനാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, ഫോൺ സ്ക്രീൻ കാണുന്നു, നമ്മൾ ഒരു ദിവസം എത്ര കാര്യങ്ങളോടാണ് പ്രതികരിക്കുന്നതെന്ന് അറിയാമോ? ഇപ്പൊ നോട്ടിഫിക്കേഷൻ വരും, ഒരുപാട് ആളുകൾ മെസ്സേജ് ചെയ്യും, റീൽസ് നമ്മൾ കാണും, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, മെയിൽ, വീണ്ടും റീല്, പിന്നെയും കുറെ ഷോർട്ട് വീഡിയോസ്, പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ എന്തിനാ ഈ ഫോൺ എടുത്തത് എന്ന് നമ്മളൊരു എറ്റേണൽ ചോദ്യം നമ്മളോട് ചോദിക്കും. നമ്മളൊക്കെ വിചാരിക്കുന്നത് ലൈഫ് സെറ്റാക്കാൻ വിൽ പവർ വേണമെന്നാണ്. ഇന്ന് മുതൽ ഫോൺ കുറയ്ക്കും, ഇന്ന് മുതൽ ഫോക്കസ് ചെയ്യും, ഇന്ന് മുതൽ ഡിസിപ്ലിൻ, ഇന്ന് വരെ എന്ന് പറയുന്നതിൽ ആ ഇന്ന് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് കാര്യം. വിൽ പവറിലല്ല, എൻവയൺമെന്റിലാണ്. കാരണം നമ്മൾ മനുഷ്യന്മാർ എന്ന് പറയുന്ന ജീവികള് ചുറ്റുപാടുകളോടും പ്രതികരിക്കുന്ന ഒരു ജീവിയാണ്. നിങ്ങളെ മാറ്റുന്നത് എല്ലായ്പ്പോഴും നിങ്ങളുടെ വിൽ പവർ അല്ല, മറിച്ച് എൻവയൺമെന്റാണ്. അതെങ്ങനെയാണ്, അതെന്താണ് അഭിരാമി അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ദിവസവും കാണുന്ന നിങ്ങളുടെ മുറി, നിങ്ങളുടെ ഡെസ്ക്, നിങ്ങളുടെ സ്ക്രീന്, നിങ്ങളായിരിക്കുന്ന ചില സ്ഥലങ്ങൾ, നിങ്ങളുടെ ഫീഡ്, ഇതൊക്കെ ചേർന്നാണ് നിങ്ങളുടെ മൂഡും ഫോക്കസും എനർജിയും ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോഴാണ് ഇതിൻ്റെ ഇടയിൽ വേറൊരു ഹീറോ കൂടെ വരുന്നുണ്ട്. ആ ഹീറോയുടെ പേര് വിഷ്വൽ സ്ട്രെസ് എന്നാണ്. എന്തൊക്കെ തരത്തിൽ സ്ട്രെസ് ഉണ്ട് ലോകത്ത്? ഇതെന്താ ഇപ്പൊ പുതിയ ഐറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോ ഇന്നത്തെ എഴുത്തോല സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ വിഷ്വൽ സ്ട്രെസ്സിനെ കുറിച്ചാണ്. ചെറിയ എക്സ്പെരിമെന്റുകളൊക്കെ നമുക്ക് ചെയ്യണം, എന്നാലേ നമുക്കിത് മൊത്തത്തിൽ മനസ്സിലാകുള്ളൂ. എന്തായാലും ഇന്നത്തെ എഴുത്തോല നമ്മൾ അങ്ങനെ ഗംഭീരമായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട്

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ഒരു ചെറിയ എക്സ്പെരിമെന്റ് ചെയ്യാം. മേശപ്പുറത്തൊരു ഫോൺ വെക്കണം. 5 മിനിറ്റിനുള്ളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒരു 5 മിനിറ്റ്സ് ടൈം കൊടുത്തു കഴിഞ്ഞാൽ, കൈ അതിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേ സ്ഥലത്ത് മൊബൈൽ ഫോണൊക്കെ മാറ്റിയിട്ട് ഒരു പുസ്തകം വെക്കും. വായിക്കണം എന്നില്ല, പക്ഷെ ഇതൊന്ന് തുറന്നു നോക്കിയാലോ എന്ന ചിന്തയെങ്കിലും വരും. അതാണ് നമ്മുടെ ബ്രെയിൻ. ഈ ബ്രെയിൻ എങ്ങനെയാന്ന് വെച്ചാലുണ്ടല്ലോ, കാണുന്നതിന് പിന്നാലെ ഓടുന്ന ഒരു കുഞ്ഞിക്കുട്ടിയാണ്. ഇനി നിങ്ങളുടെ റൂമൊന്ന് മനസ്സിലേക്ക് വരുത്തുക. കസേരയിൽ ഇപ്പൊ ഒരു ജീൻസ്, കട്ടില്, 3 ടീഷർട്ടുകൾ, മേശപ്പുറത്ത് ചാർജർ, ഇയർബഡ്സ്, കോഫി കപ്പ്, ബില്ല്, 2 പേന, പഴയ വെള്ളക്കുപ്പി, ഇങ്ങനെയൊക്കെ അലങ്കോലമായിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മൾ പറയും ഇതൊന്നും എന്നെ ബാധിക്കില്ല. പക്ഷേ ബ്രെയിൻ പറയുന്നത്, ചേട്ടാ ഇതൊക്കെ പ്രോസസ്സ് ചെയ്യുന്നത് ഞാനല്ലേ, ഓരോ സാധനവും ഓരോ നിറവും ഓരോ കാഴ്ചയും. ഈ ബ്രെയിൻ ഇതെല്ലാം ഫോക്കസ് ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ ജോലികളാണ് ബ്രെയിനിന്റെ. അപ്പൊ അതൊക്കെ കൂട്ടി കൂട്ടി അവസാനം വരുന്ന സംഭവമാണ് ഈ വിഷ്വൽ സ്ട്രെസ് എന്നുള്ളത്. നമ്മുടെ കൺമുന്നിൽ അത്രയധികം ഡിസ്റ്റർബൻസസ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ വിഷ്വൽ സ്ട്രെസ് നിങ്ങൾക്കും വരാം, എനിക്കും വരാം. അതുകൊണ്ടാണ് ചില ദിവസങ്ങളിൽ നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും ഇതെന്താ ഇത്രയും ക്ഷീണം എന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ലേ. വലിയ കാര്യമായിട്ടുള്ള പണികളൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ എന്നാലും വല്ലാത്ത ക്ഷീണം തോന്നുന്നുണ്ട്. ഫോക്കസ് കിട്ടുന്നില്ല, ചെറിയ കാര്യത്തിന് ദേഷ്യം വരുന്നു. അത് ജോലി കൂടിയത് കൊണ്ടായിരിക്കണം എന്നില്ല, ഒരു പക്ഷേ ഈ വിഷ്വൽ സ്ട്രെസ് കാരണമായിരിക്കും, കാഴ്ചകൾ കൂടിയത് കൊണ്ടായിരിക്കും. അപ്പോ ഇന്ന് ചില മോർണിംഗ് ചലഞ്ച് നമുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ വിഷ്വൽ സ്ട്രെസ് എങ്ങനെയൊക്കെ കുറക്കാം എന്നൊക്കെ നോക്കാം. ഇതൊക്കെ പറഞ്ഞു തന്നുകൊണ്ട് കൂടെ ഉള്ളത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ലിസണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: മോർണിംഗ് ചലഞ്ച് എന്താന്ന് വെച്ചാൽ, ഈ വിഷ്വൽ സ്ട്രെസ് നമുക്ക് കൂട്ടുന്ന ഇതേപോലെ അലങ്കോലമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ മുന്നിൽ വരാൻ പാടില്ല. എപ്പോഴും ഒന്ന് ഡീക്ലട്ടർ ചെയ്യണം, നമ്മുടെ സ്പേസ് ആണെങ്കിലും നമ്മുടെ മൈൻഡ് ആണെങ്കിലും. ഇപ്പൊ റൂം തുറന്ന് ഡെസ്കൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കുക, സ്ക്രീനിൽ നിന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് കണ്ണു മാറ്റിയിട്ട് ഫോണിന് ഒരു 5 മിനിറ്റ് റെസ്റ്റ് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. പക്ഷേ നിങ്ങളുടെ ബ്രെയിനിന് 5 മിനിറ്റ് റെസ്റ്റ് കൊടുത്താൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. കാരണം നമ്മൾ എപ്പോഴും പറയാറില്ലേ, മൈൻഡ് സെറ്റ് മാറ്റണം എന്ന് പറയാറുണ്ട്. പക്ഷേ ഈ മൈൻഡ് സെറ്റ് മാറണമെങ്കിൽ ആദ്യം ഈ ഐ സെറ്റ് മാറണം. നിങ്ങളുടെ കണ്ണുകൾ ദിവസവും കാണുന്നതാണ് നിങ്ങളുടെ മനസ്സ് ദിവസവും ചിന്തിക്കുന്ന കാര്യം. അപ്പോൾ കണ്ണുകൾക്ക് കുറച്ച് സമാധാനം കൊടുത്താൽ മനസ്സും തനിയെ സമാധാനത്തിലാകും. സിമ്പിൾ, ക്ലീൻ സ്പേസ്, കാം ഐസ്, ഷാർപ്പ് മൈൻഡ്. അപ്പൊ ഇനി ഒരു കാര്യം കൂടെ ചെയ്യണം. ഈ പറഞ്ഞ പോലെ നമ്മൾ കാണുന്ന കാഴ്ചകളില്ലേ, അത് നമ്മുടെ മനസ്സിന്റെ ഭക്ഷണമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അതിലേക്ക് ഈ ജങ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ബാഡ് ആയിട്ടുള്ള കാര്യമാണ് ജങ്ക് ഫുഡ് എന്ന് നമുക്കറിയാം. അതേപോലെ ജങ്ക് ആയിട്ടുള്ള വിഷ്വൽസ് മൈൻഡിലേക്ക് കൊടുത്താൽ നമ്മുടെ മനസ്സും ബ്രെയിനും ഒക്കെ ജങ്ക് ഫീൽ ആകും. കുറച്ച് സ്പേസ് കൊടുക്കണം, കുറച്ച് സൈലൻസ് കൊടുക്കണം, കുറച്ച് സിംപ്ലിസിറ്റി കൊടുക്കണം. അങ്ങനെയൊക്കെ ഇടയ്ക്ക് നമ്മൾ കൊടുത്താലേ മനസ്സും അതുപോലെ ശാന്താകുള്ളൂ. നിങ്ങളുടെ ലൈഫ് മൊത്തത്തിൽ ക്ലീൻ ആക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളുടെ കണ്ണിൽ കാണുന്ന ആ ഒരു സ്പേസിൽ അതൊന്ന് ക്ലീൻ ചെയ്ത് നോക്കിയാൽ കുറച്ച് സമാധാനം ലൈഫിൽ ഉണ്ടാകും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ചിലപ്പോൾ ഒരു വൃത്തിയുള്ള മേശയോ അല്ലെങ്കിൽ ഒതുക്കമുള്ള മുറിയോ 5 മിനിറ്റ് നമ്മൾ എടുക്കുന്ന സ്ക്രീൻ ബ്രേക്കോ, ഇത്രയൊക്കെ മതി നിങ്ങളുടെ ഒരു ദിവസത്തെ മുഴുവൻ മൂഡ് മാറ്റാൻ. ബിക്കോസ് സംടൈംസ് ദി ഫാസ്റ്റസ്റ്റ് വേ ടു ക്ലിയർ യുവർ മൈൻഡ് ഇസ് ടു ക്ലിയർ വാട്ട് യുവർ ഐ സീസ് ഫസ്റ്റ്. ഇതാണ് ഇന്നത്തെ മോർണിംഗ് മോട്ടിവേഷൻ. എന്തെങ്കിലും എഴുത്തോലെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കുറേയധികം കാര്യങ്ങൾ ഞാനിന്ന് പറഞ്ഞു അല്ലെ, കൂടുതലും വിഷ്വൽ സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഈ വിഷ്വൽ സ്ട്രെസ് കാരണം നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു പണിയും ചെയ്തില്ലെങ്കിലും നമുക്ക് വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടും. അപ്പോൾ ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ട, വലിയ ആത്മനിയന്ത്രണം, വലിയ വിൽപ്പോറോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി നമുക്ക് മനസ്സിന് ക്ലീൻ ആക്കാൻ, മനസ്സ് ക്ലിയർ ആക്കാൻ, മൊത്തത്തിൽ കാമാക്കാനായിട്ട്. അപ്പം ഇത്ര മാത്രമാണ് എനിക്കിന്ന് പറയാനുള്ളത് എഴുത്തോലയിലൂടെ. ഇത്രയും സമയം നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ശബ്ദം അഭിരാമിയുടേതാണ്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: ഉങ്ങൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

യെസ്, അങ്ങനെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണിയായിരിക്കാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാൻ. എല്ലാവർക്കും നല്ലൊരു ശ്രീകൃഷ്ണ ജയന്തി ആശംസകളാണ് ആദ്യം പറയാനുള്ളത് അല്ലേ. കാരണം എല്ലാവർക്കും ഇന്ന് ലീവായിരിക്കുന്ന ഒരു ദിവസമായിരിക്കും. അപ്പോൾ ഇങ്ങനെ സെറ്റ് ബാക്ക് ചെയ്ത് റിലാക്സ് ചെയ്തിരിക്കുന്ന ഒരു ദിവസത്തിൽ നല്ല നല്ല പാട്ടുകളും കുറേ കഥകളും വിശേഷങ്ങളൊക്കെ പറയാനായിട്ടാണ് ഞാനിവിടെ റെഡി ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് ആണ് ആദ്യം വിഷ് ചെയ്യുന്നത്. എനിക്കറിയാം നമുക്ക് ഈ അവധി കിട്ടുന്ന ദിവസങ്ങളും നമുക്ക് വല്ലാത്തൊരു മടി വരും. ഒരു കാര്യമില്ലാതെ നമ്മൾ ലേറ്റ് ആയിട്ട് എഴുന്നേക്കും, പിന്നെ ചിലപ്പോൾ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സ്കിപ്പ് ചെയ്യും. ചിലപ്പോൾ നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഇന്നൊന്നും നടക്കാൻ പോകണ്ട എന്നൊക്കെ വിചാരിക്കും അല്ലേ. പക്ഷേ ഇന്നത്തെ ദിവസം എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടാകുന്നൊരു സമയം കൂടിയാണ്. അതായത് ഇപ്പം നമുക്ക് ഏത് ആഘോഷം എടുത്താലും അതിൽ ഇന്ന ജാതിയിലുള്ളവർ മാത്രമേ അത് എൻജോയ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആഘോഷിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത്ര പേരെ അത് എൻജോയ്, അങ്ങനെയൊന്നും ഇല്ല അല്ലേ. നമ്മളിപ്പോൾ എല്ലാം നമ്മൾ മാക്സിമം ആഘോഷിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലായിട്ടാണ് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ആഫ്റ്റർ കൊറോണ എനിക്ക് തോന്നുന്നു ആ ഒരു മൊമെന്റിൽ ജീവിക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എല്ലാ ആഘോഷങ്ങളിലും പങ്കുചേരുക, ഉള്ള ലൈഫ് മാക്സിമം നന്നായിട്ട് തന്നെ ആഘോഷിക്കുക, എല്ലാവർക്കും സന്തോഷം ഉണ്ടാവുക, എല്ലാവരും ഒരുമിച്ച് നിൽക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പം ഇന്നും നമ്മൾ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുമ്പോൾ ശ്രീകൃഷ്ണനെ ആവാനും രാധയാവാനും ഒക്കെയുള്ള പല തയ്യാറെടുപ്പുകളും പല വീടുകളിലും നടക്കുന്നുണ്ടാവും എനിക്കറിയാം. വിച്ച് ഇസ് എ വെരി ഗുഡ് തിങ്. അതിൽ നമ്മൾ ജാതി മതമൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നന്നായി ഒരുങ്ങാൻ പറ്റും, നന്നായി ഡാൻസ് ചെയ്യാനൊക്കെ പറ്റും, നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി പോകണം തന്നെ ഞാനും പറയുള്ളൂ. അത് ഇന്ന എന്താ പറയുക, ജാതിയിലുള്ളവർ, മതത്തിലുള്ളവർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് എടുത്തു കളയാം. നമ്മൾ മാക്സിമം നമ്മുടെ ലൈഫിനെ പുതിയ പുതിയ പേഴ്സ്പെക്റ്റീവുകളിലേക്കും പുതിയ പുതിയ ലോകത്തേക്കൊക്കെ നമ്മൾ വലുതാക്കുമ്പോൾ തന്നെയാണ് നമ്മൾ ശരിക്കും നല്ല മനുഷ്യരാവുന്നതെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇപ്പം നമ്മൾ ഏത് ആഘോഷം എടുത്തോട്ടെ, ഏത് മതത്തിൻ്റെയോ ഏത് ജാതിയുടെയോ എന്തൊക്കെ ആയിക്കോട്ടെ, ഏത് ആഘോഷം എടുത്തോളും എല്ലാവരും ഒരുമിച്ച് കൂടുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ടോപ്പ് ടയറിൽ വരുന്ന സാധനം അല്ലേ. അപ്പം നമ്മൾ ഒരുമിച്ച് കിട്ടുന്ന അവസരങ്ങളൊക്കെ മാക്സിമം ഉപയോഗിക്കുക എന്നേ ഞാൻ പറയുള്ളൂ. അപ്പം നന്നായിട്ട് ഒരുങ്ങിയിട്ട് ഇന്നിപ്പം നമുക്കറിയാമല്ലോ, ഓണാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും പിന്നെ നമ്മൾ വിഷു ആണെങ്കിലും എവിടെ ആണെങ്കിലും ഒരുപാട് റീൽസ് ഇപ്പം നമുക്ക് കാണാൻ പറ്റും. അതിപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും റീൽസും ഷോർട്സും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് ഒരുങ്ങുന്നതും ഡാൻസ് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള റീൽസ് കാണാം. അപ്പം ഇന്നും നമ്മൾ അങ്ങനത്തെ കുറേ റീൽസ് കാണാനുള്ള സാധ്യതകളൊന്നും നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല. അത്രയധികം റീൽസാണ് ശരിക്കും ഇന്നത്തെ ദിവസം വെയിറ്റ് ചെയ്യുന്നത്. 2 ദിവസം മുൻപേ ഞാൻ ഇങ്ങനെ റീൽസൊക്കെ നോക്കുമ്പോൾ കാണുന്നുണ്ടായിരുന്നു, പലരും പ്രിപ്പയർ ചെയ്ത് ഡാൻസും അങ്ങനെ കൊറിയോഗ്രഫിയൊക്കെ ചെയ്തിടുന്നതൊക്കെ ഞാനിങ്ങനെ കാണുന്നുണ്ടായിരുന്നു. അപ്പം അതാ ഞാൻ പറഞ്ഞേ, നമ്മൾ എപ്പോഴും കുറച്ചുകൂടെ നേരത്തെ എല്ലാം പ്രിപ്പയർ ചെയ്ത് ഇൻസ്റ്റഗ്രാമിന് വേണ്ടിയും റീൽസിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി എന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പം എന്തായാലും എല്ലാവരും എൻജോയ് ചെയ്യുക, എല്ലാവരും മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒക്കെ ആകെത്തുക എന്ന് പറയുന്നത്. അപ്പം എന്തായാലും ഇന്നത്തെ ദിവസം എല്ലാവർക്കും അടിപൊളിയാവട്ടെ. മാക്സിമം എല്ലാവരും പുറത്തു പോകാനും ഇപ്പോൾ ഘോഷയാത്രകളൊക്കെ ഉണ്ടാവും, അതൊക്കെ കാണാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഇന്നൊരു അവധിയുള്ള ദിവസമാണ്, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അതൊക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ, കുക്കിംഗ് ഒക്കെ നന്നായി നടക്കട്ടെ, നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇന്നത്തെ ഷോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എന്തായാലും എന്തെങ്കിലുമൊക്കെ ഞാൻ എല്ലാ ദിവസവും നിങ്ങളോട് ചോദിക്കാറുണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു ക്യൂരിയോസിറ്റിയുടെ പേരിൽ ഇന്ന് ചോദിക്കുന്ന ചോദ്യം ഒരു കുഞ്ഞു ചോദ്യമാണ്. എല്ലാവരും ചോദിക്കുമ്പോൾ ഈ എന്ത് ചോദ്യം അങ്ങനെ വിചാരിക്കരുത്. നമുക്ക് എല്ലാവർക്കും നമ്മളുടേതായ ഒരു പേഴ്സണൽ പെറ്റ് നെയിം ഉണ്ടാവും അല്ലേ. അതായത് ഇപ്പോൾ പല വീടുകളിലും പലരെയും വളരെ സ്നേഹത്തോടുകൂടി ഇപ്പം കണ്ണ, മുത്തേ, ചക്കരെ എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. കുട്ടു, അമ്മു, മാളു എന്നൊക്കെ വിളിക്കുന്ന പോലെ എല്ലാവർക്കും എന്തെങ്കിലും ഒരു പേരുണ്ടാവും. അപ്പം ആ പേരെന്താണെന്നുള്ളത് ഇന്ന് എന്നെ വിളിച്ച് ഷെയർ ചെയ്യാൻ എൻ്റെ അടുത്ത്. അതുപോലെ തന്നെ ഇന്ന് ആർക്കാണ് നിങ്ങൾക്ക് വിശ്വസ് കൊടുക്കാനുള്ളത്. ഇന്ന് ഒരുപാട് പേരുടെ ചിലപ്പോൾ ബർത്ത്ഡേസ് ഉണ്ടായിരിക്കാം, വെഡിങ് ഡേയ്സ് ആയിരിക്കാം, ചിങ്ങമാസമാണ്, കല്യാണങ്ങൾ കുറേ നടക്കുന്നുണ്ട്. അപ്പോൾ പല പല പല കാര്യങ്ങൾ അപ്പടത്തും ഇപ്പുറത്തും ഒക്കെ നടക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് വിളിച്ചു പറയാം. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഷോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യത്തെ പാട്ട് ഏത് പ്ലേ ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. പട്ടാളം എന്ന് പറയുന്ന സിനിമയിലെ ഒരു നല്ലൊരു ട്രാക്കാണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ പെറ്റ് നെയിമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ചിലർക്ക് പെണ്ണേയും വിളിക്കുന്നത് ഇഷ്ടമാണ്, ചിലർക്ക് പെണ്ണേയും വിളിക്കുന്നത് ഇഷ്ടമല്ല. അപ്പം ഞാൻ ഇപ്പോൾ എൻ്റെ ചേച്ചിയുടെ മക്കളെയൊക്കെ ഇങ്ങനെ പണ്ടൊക്കെ പെണ്ണേയും വിളിക്കുന്നതൊക്കെ അവർക്ക് ഇഷ്ടമായിരുന്നു. ഇപ്പോൾ വലുതായിട്ട് വിളിക്കുമ്പോൾ എന്നെ എന്തിനാ അങ്ങനെ വിളിക്കുന്നത്, എനിക്ക് വേറൊരു പേരുണ്ടല്ലോ, എനിക്ക് അത് വിളിച്ചാൽ മതി. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊന്നും നിൽക്കുമ്പോൾ എന്നെ അങ്ങനെ വിളിക്കരുത്, എനിക്കതെന്തോ വലിയ പ്രശ്നമാണെന്നൊക്കെ പിള്ളേർ പറയാറുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ആണോ ഇത് ഇത്ര വലിയ പ്രശ്നമാണോ ദൈവമേ എന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ എനിക്ക് പൊതുവെ ഹീര എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ഈ ചെറിയ പേരുള്ള ആളുകൾക്ക് ശരിക്കും പെറ്റ് നെയിമോ ഉണ്ടാവാറില്ല, യൂഷ്വലി ഉണ്ടാവാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈസിയാണല്ലോ. ഇപ്പം നമ്മൾ വലിയ
വലിയ പേരുള്ള ആൾക്കാർക്കായിരിക്കും യൂഷ്വലി നമ്മൾ ഈ ചെറിയ പേരുകൾക്കാണ്, അതായത് വിളിക്കാൻ എളുപ്പത്തിനും അല്ലെങ്കിൽ പറയാൻ എളുപ്പത്തിനും ഒക്കെ ആയിട്ട് നമ്മൾ ഈ ചെറിയ പേരുകൾ എപ്പോഴും അല്ലെങ്കിൽ പെറ്റ് നെയിമുകൾ കൂടുതൽ കാണാറുള്ളത് കുറച്ച് നീളമുള്ള പേരുള്ള ആളുകൾക്കാണ്. എന്തായാലും നിങ്ങൾക്ക് പെറ്റ് നെയിം ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് വിളിക്കുന്ന നിക് നെയിംസ് ഉണ്ടാവും, ചിലപ്പോൾ അത് പറയാൻ താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇന്ന് അതും ഷെയർ ചെയ്യാം. അപ്പൊ ഇന്ന് നമ്മളൊരു ലൈറ്റ് ഹാർട്ടഡ് സോഫ്റ്റ് ടോപ്പിക്കുമായിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പൊ എന്നെ ഇപ്പൊ പൊതുവെ ആൾക്കാര് ഹീര എന്നുള്ള പേരിൽ ചിലപ്പോൾ ഹീരക്കുട്ടി അല്ലെങ്കിൽ ഹീരമോളെ എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ഹീരക്കുട്ട എന്ന് വിളിക്കാറുണ്ട്. ഇതൊക്കെയാണ് എന്റെ പൊതുവെ എന്റെ ഫ്രണ്ട്സ് എന്റെ കസിൻസ് ഒക്കെ വിളിക്കുന്ന പേര് എന്ന് പറയുന്നത്. നിക് നെയിംസ് ഞാൻ പറയണം, നിക് നെയിംസ് ചീര എന്നാണ് വിളിക്കുക. ഒബ്വിയസ്ലി അറിയായിരിക്കുമല്ലോ ഹീര എന്നുള്ള പേരിന് പെട്ടെന്ന് ആൾക്കാർ കണക്ട് ചെയ്യുക ചീര എന്നുള്ള പേരിലേക്കായിരിക്കും. അത് പറഞ്ഞ് ഞാൻ സ്കൂളിലൊക്കെ ഒരുപാട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ആലോചിക്കും അതൊക്കെ രസമായിരുന്നു, പിന്നെ നമ്മൾ റിയലൈസ് ചെയ്യുന്ന മൊമെന്റ്സ് ഉണ്ട്. അപ്പം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു നിക് നെയിമുകൾ പെറ്റ് നെയിമുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് വിളിച്ച് പറയാം. അപ്പൊ എന്തായാലും പാട്ട് ഇവിടെ വെയിറ്റ് ചെയ്യില്ല, അപ്പൊ ഞാൻ ഇനി അധികം സംസാരിക്കുന്നില്ല. അപ്പോൾ നമ്പർ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം, 8 2 8 1 5 0 9 000 എന്നുള്ള നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ ഇന്നത്തെ മോർണിംഗ് വിഷസ് നിങ്ങൾക്ക് അറിയിക്കാം. സോ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്. എല്ലാവർക്കും നല്ലൊരു ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യുന്നു. ഞാൻ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: അങ്ങനെ കേട്ടുകൂട്ട് കൂട്ടുകൂടിയത് 8 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീര വിത്യു. അപ്പം നമ്മൾ ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകതയുള്ള ദിവസമാണ്, ആൻഡ് അതിൻ്റെ ഒപ്പം തന്നെ പലർക്കും അവധിയുള്ള ദിവസമാണ്. അപ്പം ഇന്ന് നിങ്ങളുടെ പെറ്റ് നെയിമുകൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. എന്തായാലും ദേ നമ്മുടെ കൂടെ കോളേഴ്സ് ഒരുപാട് പേര് ജോയിൻ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആൻഡ് ഈ കുട്ടികൾക്കാണ് പൊതുവെ നമ്മൾ ഈ പെറ്റ് നെയിം എടുക്കുന്ന കാര്യത്തിൽ നമ്മൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആവാൻ. ഏത് പേര് വേണം, എങ്ങനെ വേണം എന്നൊക്കെ. ചിലത് അച്ഛൻ്റെ അമ്മയുടെയും പേരൊക്കെ വെച്ച് പേരിടുന്നവരും പെറ്റ് നെയിംസ് ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എന്തായാലും ആദ്യത്തെ കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, ഇതാരാ നോക്കാം. ഹലോ, ഇതാരാണ്?
4: ഹലോ ഹീരമോളെ, ഞാൻ മാധവേട്ടാണ്.
3: മാധവേട്ട, സുഖാണോ?
4: സുഖമായിരിക്കുന്നു.
3: ഓക്കെ, ഞാനും സുഖമായിട്ടിരിക്കണോ?
4: സന്തോഷം.
3: ഞാൻ എന്ന് ചോദിക്കായിരുന്നു, ഇന്ന് ഓരോരുത്തർക്കും ഓരോ വീട്ടിൽ വിളിക്കുന്ന പേരുണ്ടാവും. എന്താണ് മാധവേട്ടനെ വീട്ടിൽ വിളിക്കുന്ന പേര്? മാധവൻ തന്നെയാണോ വിളിക്കാ?
4: ഒരുപാട് നേരം, ഒരുപാട് ദിവസം വിളിച്ചു ഹീരമോളെ, കിട്ടണേ.
3: ആണോ? അത് കുഴപ്പമില്ല, നമുക്ക് എല്ലാവർക്കും അവസരങ്ങൾ കൊടുക്കണ്ടേ, അതല്ലേ?
4: ഒരുപാട് തവണ വിളിച്ചു,
3: കിട്ടും, കുഴപ്പമില്ല.
4: പലതവണ വിളിച്ചുകൊണ്ടേ ഇരുന്നു.
3: ആ, ഇപ്പൊ കിട്ടിയില്ലേ? ശരി, അപ്പൊ മാധവേട്ടൻ പറയൂ, മാധവേട്ടന് വീട്ടിലെന്താ വിളിക്കാ? മാധവേട്ടന്റെ അമ്മയും അച്ഛനൊക്കെ
4: കുട്ടപ്പ വിളിക്കും.
3: കുട്ടപ്പ, ഇപ്പൊ അങ്ങനെ ആരെങ്കിലും വിളിക്കാറുണ്ടോ? അതെയോ? അപ്പൊ മാധവേട്ടന്റെ ഫ്രണ്ട്സും മാധവേട്ടനെ എന്താ വിളിക്കാ? ആണല്ലേ, അപ്പൊ അവരോട് പറ കുട്ടപ്പാന്ന് വിളിച്ചാ മതി. എന്താണ്
4: കുട്ടപ്പാന്നുള്ള പേരൊക്കെ മാഞ്ഞുപോയി.
3: മാഞ്ഞുപോയോ? എന്നാ ഇനി മാധവേട്ടൻ നമ്മൾക്ക് കുട്ടപ്പാന്ന് വിളിക്കാം ഞാൻ. ഓക്കെ, അപ്പൊ ഞാൻ എന്താ വിളിക്കണ്ടേ ഇനി? കുട്ടപ്പാന്ന് വിളിക്കണോ അതോ മാധവേട്ടൻ വിളിക്കണോ? ശരി, ഓക്കെ. ആണല്ലേ, സ്കൂൾ സർട്ടിഫിക്കറ്റ്, അതാണ് അപ്പൊ ഒറിജിനൽ പേര്. ശരി, ഓക്കെ. അപ്പൊ ഇന്ന് ആർക്കാ നമുക്ക് വിഷസ് കൊടുക്കണ്ടേ?
4: കൃഷ്ണ ജയന്തി ആഘോഷിക്കുന്ന എല്ലാ ജനങ്ങൾക്കും, ഭക്ത ജനങ്ങൾക്കും, എന്റെ എന്റെ ഭാര്യ വത്സലിന്റെ വക എല്ലാവരും ആശംസകൾ നേരുന്നു എല്ലാവർക്കും.
3: ഓക്കെ ചേട്ടാ, അപ്പൊ നമുക്ക് എല്ലാവർക്കും ആശംസകൾ പറയാം കേട്ടോ. ഓക്കെ ബൈ. അപ്പൊ മാധവൻ ചേട്ടനാണ് വിളിച്ചത്. അപ്പൊ മാധവൻ ചേട്ടൻ കുട്ടപ്പാന്നാണ് വിളിക്കാന്നാണ് പറയുന്നത്. അപ്പൊ ഈ പേര് മാഞ്ഞു പോയിന്നാണ് പറയണല്ലേ, അത് ആര് വിളിക്കാതൊക്കെ ആകുമ്പോ നമുക്കൊരു സങ്കടമല്ലേ. നമുക്ക് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും, എല്ലാവരും ഈ പേര് വിളിക്കുന്നത് ഇഷ്ടം ഉണ്ടാവില്ല. വളരെ സെലക്ടഡ് ആളുകൾ മാത്രം വിളിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ഇഷ്ടം എന്നൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഹലോ, ഇതാരാണ്?
5: ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്, ഇതാരാണ്?
5: സുരേഷ് കൃഷ്ണൻകുട്ടി.
3: സുരേഷ് കൃഷ്ണ, സുഖാണോ ചേട്ടാ? ഓക്കെ, അപ്പൊ എന്താണ് വിശേഷം? ഹാപ്പി ശ്രീകൃഷ്ണ ജയന്തി. പറയൂ, എന്താണ് വിശേഷങ്ങൾ? പറയൂ, എങ്ങനെയുണ്ട് ലൈഫ്?
5: വിശേഷങ്ങള് സുഖമായിട്ട് പോകുന്നു. ഞാൻ പറഞ്ഞു, തഞ്ചാവൂർ ട്രിപ്പ് കഴിഞ്ഞ് വന്നായിരുന്നു. സൂപ്പർ ട്രിപ്പായിരുന്നു.
3: ഓക്കെ, ട്രിപ്പ് പോയി വന്ന് അങ്ങനെ എഴുതുന്ന ശീലമുണ്ടല്ലേ. ഓക്കെ, നൈസ് നൈസ്. അപ്പൊ എനിക്ക് ഇന്ന് അറിയേണ്ടത് സുരേഷ് ചേട്ടന്റെ വീട്ടിൽ എന്താണ്, ഭയങ്കര ഓമന പേര് വിളിക്കുവോ, പെറ്റ് നെയിം ഉണ്ടോ എന്നൊക്കെയാണ് ഞാൻ ചോദിച്ചോണ്ടിരിക്കുന്നത്.
5: പേര് എനിക്കുള്ള വീട്ടിൽ കമലക്കണ്ണൻ.
3: എന്താ
5: എനിക്കുള്ളത്? കമലക്കണ്ണൻ.
3: ചമലക്കണ്ണനോ?
5: അതെ അതെ അതെ.
3: അത് പെറ്റ് നെയിം ആണോ?
5: അല്ല, കമലക്കണ്ണൻ ആണ് എന്റെ ശരിക്കുള്ള പേര്.
3: ശരിക്കുള്ള പേര്?
5: കമലക്കണ്ണൻ ആണ് എന്റെ ശരിക്കുള്ള പേര്.
3: ഓക്കെ.
5: ആ പേര് ഇപ്പൊ വിളിക്കുന്നത് രണ്ടുപേരെ വിളിക്കാറുള്ളൂ.
3: ആ,
5: എന്റെ ഗ്രാൻഡ്പ, ഗ്രാൻഡ്മ.
3: ഓക്കെ, അപ്പൊ ഈ സുരേഷ് എന്നുള്ള പേരോ?
5: അത് പിന്നെ ആ പേരിത്തിൽ പഴഞ്ചൻ എന്ന് പറഞ്ഞപ്പോ സ്കൂളിൽ ടീച്ചർ ഉണ്ട്, ഈ ഐശ്വര്യ ടീച്ചർ, ആ ടീച്ചർ ഇട്ട് വരാൻ സീരിയസ്.
3: ഓ ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ രണ്ടു പേരുണ്ട് ശരിക്കും.
5: അതാ എനിക്ക് സത്യത്തിൽ ഇഷ്ടം നമ്മളെക്കണം.
3: ഓക്കെ,
5: ഇതിപ്പം എനിക്ക് പ്ലാനുണ്ട്, ബസ്സുകളുടെ മാറുന്ന പ്ലാനൊക്കെ ഉണ്ട്.
3: ശരി ഓക്കെ, പക്ഷെ സ്കൂൾ സർട്ടിഫിക്കറ്റിലൊക്കെ സുരേഷ് തന്നെയല്ലേ അപ്പൊ ഇരിക്കുന്നത്?
5: അതെ അതെ, സുരേഷ് തന്നെയാണ്.
3: ഓക്കെ, കാം കാമല കണ്ണൻ അതല്ലേ?
5: കമലക്കണ്ണൻ, കമലക്കണ്ണൻ
3: കാമല അല്ലേ?
5: കമല, അതെ കമല, കമല
3: താമര, കമല കമലം. ഞാൻ ശരിക്കും കേട്ടത് ശരിയാണോ എന്ന് ഒന്നുകൂടി കൺഫേം ചെയ്ത കേട്ടോ. ഓക്കെ, അങ്ങനെ പേരിടാൻ എന്തെങ്കിലും റീസൺ ഉണ്ടോ?
5: അമ്മയുടെ
3: ശരി. ഓക്കെ, അപ്പൊ എന്തായാലും രണ്ടു പേരുണ്ട് അപ്പൊ സുരേഷ് ചേട്ടൻ. അങ്ങനെ അതാ ഞാൻ ഞാൻ ആ സീക്രട്ട് ഒക്കെ പുറത്തെടുത്തു. ഓക്കെ, അപ്പൊ ഇന്ന് ആർക്കാണ് വിശ്വസ് കൊടുക്കണ്ടേ?
5: അടിപൊളിയായിരുന്നു കാണുമ്പോൾ നിറവാണ്.
3: ഓക്കെ ശരി, അപ്പൊ എല്ലാവർക്കും നമുക്ക് വിശ്വസ് കൊടുക്കാം. നല്ലൊരു ദിവസമാവട്ടെ കേട്ടോ. ഓക്കെ ബൈ. അപ്പൊ സുരേഷ് എന്നാണ് വിളിച്ചത്. അപ്പൊ കമലക്കണ്ണൻ എന്ന് പറഞ്ഞൊരു പേരുണ്ട് ശരിക്കും, പിന്നെ സുരേഷ് എന്നുള്ള പേര്. ഇതാ ഞാൻ പറഞ്ഞ, ഇങ്ങനെ പലർക്കും പല സ്റ്റോറീസ് ഉണ്ടായിരിക്കും ശരിക്കും പറയാനായിട്ട്. എന്റെ കൂടെ പഠിച്ചിരുന്ന ഒരു ഒരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ, ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞങ്ങളുടെ കോളേജിൽ ഞങ്ങളിങ്ങനെ നാഷണൽ സർവീസ് സ്കീം ഉണ്ടല്ലോ, NSS എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ കുറെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്, NSS NCC ഒക്കെ ഉണ്ടാവും. അപ്പൊ ഞാനതിൽ NSS-ലായിരുന്നു, എനിക്ക് വലിയ ആരോഗ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ NCC-യിൽ പോയില്ല. അപ്പൊ ഈ NSS-ലുള്ള സമയത്ത് അവളുടെ പേര് ആക്ച്വലി എന്തായിരുന്നു എന്ന് ഞാനിപ്പോൾ ആലോചിക്കണേ. ശരിക്കുള്ള പേര് ശ്രീവിദ്യ എന്നാണ് ഞങ്ങൾ എല്ലാവരും വിളിക്കുക. പക്ഷെ ആക്ച്വലി പുള്ളിക്കാരിക്ക് വേറൊരു പേരുണ്ട്, അനീഷ എന്നാണോ അമീഷ എന്നാണോ എനിക്ക് ഓർമ്മയില്ല, അതാണ് ശരിക്കുള്ള പേര്. പക്ഷെ ശ്രീവിദ്യ എന്നാണ് പിന്നീട് അത് ഗസറ്റിൽ പോയി മാറ്റുമോ അങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ട്. അപ്പൊ എനിക്ക് കൺഫ്യൂഷനാണ്, ഇവളപ്പോ ഇങ്ങനെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ പറയുമല്ലോ. നമ്മൾ ഈ NSS ക്യാമ്പിന് പോയിട്ട് നമ്മൾ പല ക്ലാസ്സുകളിലുള്ള കുട്ടികളുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം ഇത് പറഞ്ഞു, എന്റെ പേര് ഇതാണ്, പിന്നെ ശ്രീവിദ്യ എന്ന്. അപ്പൊ ഞാനിങ്ങനെ ഇതിലിപ്പോ ഏത് പേരാ ഇവളെ വിളിക്കണ്ടേ എന്നൊരു കൺഫ്യൂഷനെ. അപ്പൊ അതുകൊണ്ട് എനിക്ക് പുള്ളിക്കാരെ ഓർക്കുമ്പോൾ എപ്പോഴും ഈ രണ്ടുപേരുടെ കഥയാണ് പെട്ടെന്ന് ഓർമ്മ വരാം. പക്ഷെ അത് പെറ്റ് നെയിം ഒന്നുമല്ല, എന്നാലും ഞാൻ ചുമ്മാ പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഇതുപോലെ പലർക്കും പല പേരുകൾ ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ വിളിക്കുന്ന പേരുണ്ടായിരിക്കും, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് നിങ്ങളെ വിളിക്കുന്ന പേരുണ്ടായിരിക്കും. അതിന് അതിന്റെ പിന്നിൽ ചിലപ്പോൾ ചില സ്റ്റോറീസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പറയാൻ ആഗ്രഹമുള്ളതുണ്ടായിരിക്കാം, പറയാൻ ആഗ്രഹം ഇല്ലാത്തതുണ്ടായിരിക്കാം. പറയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി വിളിക്കാം. 8281509000 എന്ന നമ്പറിലേക്ക്. നിങ്ങളുടെ കൂടെ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീരാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ശ്രീകൃഷ്ണ ജയന്തി ആശംസകളൊക്കെ അറിയിച്ചിട്ടുണ്ട്. നമ്മൾ പല വിളിക്കുന്ന പല കോളേഴ്സും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് വിശ്വസ് പറഞ്ഞത്. അപ്പൊ എല്ലാവർക്കുമാണ് വിശ്വസ്, ഒരാൾക്ക് രണ്ടുപേർക്ക് ഒന്നല്ല, എല്ലാവർക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആ വിശ്വസ് അറിയിച്ചുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. നന്ദനം എന്ന് പറയുന്ന സിനിമയിലെ നല്ലൊരു എനർജറ്റിക് സോങ് ആണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. സോ നമുക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. നിങ്ങളുടെ കൂടെ അഹല്യ FM 90.4, ദിസ് ഇസ് ആർജി ഹീര. സ്റ്റേ ട്യൂൺഡ്. ജഗന ജഗന ദാ ദിഗ ദിഗ നഗ ദിഗ ജഗന ജഗന ദാ ജഗന ജഗന ദാ ജഗന ജഗന ദാ ജഗന ജഗന ദാ ജഗന ജഗന ദാ ജഗന ജഗന ദാ ജഗന ജഗന ദാ ജഗന ജഗന ദാ ജഗന ജഗന ദാ ജഗന ജഗന ദാ ജഗന ജഗന ദാ ജഗന ജഗന ദാ ജഗന ജഗന ദാ ജഗന ജഗന ദാ ജഗന ജഗന ദാ ജഗന ജഗന ദാ ജഗന ജഗന ദാ ജഗന ജഗന ദാ ജഗന ജഗന ദാ ജഗന ജഗന ദാ ജഗന ജഗന ദാ ജഗന ജഗന ദാ ജഗന ജഗന ദാ ജഗന ജഗന ദാ ജഗന ജഗന ദ

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ഉങ്കൽ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: അഹല്യ വിഷസ് യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
3: അങ്ങനെ കേട്ട് കേട്ട് കൂട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അഹല്യ FM 90.4 നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. അപ്പോൾ നിങ്ങളുടെ പെറ്റ് നെയിംസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ നിക് നെയിംസ് എന്തൊക്കെയാണ്? നിങ്ങൾക്ക് അങ്ങനെ ചെറിയ ചെറിയ പേരുകളുണ്ടോ ഇല്ലയോ, ഇതോ ഒന്നോ രണ്ടിൽ മൂന്നൊക്കെ പേരുകളുള്ള ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങളുടെ പേര് കഥകളാണ് ഞാനിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM ആണ്. ഇപ്പം നമ്മുടെ കൂടെ അടുത്ത കോളർ ജോയിൻ ചെയ്യാൻ പോവാണ്. ഹലോ, ഇതാരാണ്? ഹലോ ഹലോ
4: ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്. കേക്കുന്നില്ലല്ലോ, ഇത് ആരാണ്?
4: പറഞ്ഞിട്ടാണ് തോന്നുന്നു, ഞാൻ എപ്പോഴും ശ്രദ്ധിച്ച് പറയുന്നതല്ലേ.
3: പേര് പറയൂ, ഇത് ആരാണ്?
4: ഞാൻ കുമാരി, മഴവിൽ നഗർ.
3: കുമാരി ചേച്ചി, സുഖാണോ?
4: ആ സുഖമാണ്, ഒരുവിധം അങ്ങനെ പോണു മോളെ, കുഴപ്പമില്ലാതെ.
3: ശരി, പിന്നെന്താണ് ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് പരിപാടി?
4: പരിപാടി കുളിച്ച് വിളക്ക് വെച്ചു, കൃഷ്ണ ഗുരുവായൂരപ്പ എന്റെ കണ്ണാ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അങ്ങനെ നമ്മുടെ അടുക്കള ജോലി അങ്ങനെ ചെയ്തോണ്ടിരിക്കായിരുന്നു.
3: ഓക്കെ,
4: അപ്പൊ ഒന്ന് വിളിക്കാന്ന് കൂടി തോന്നി.
3: ശരി, ഓക്കെ, അടിപൊളി. അപ്പൊ കുമാരി ചേച്ചിയുടെ വീട്ടില് വിളിക്കുന്ന പേരെന്താണ്, എനിക്ക് അതാണ് അറിയേണ്ടത്.
4: അങ്ങനെ എന്നെ അങ്ങനെ ആരും വിളിക്കില്ല, പക്ഷെ എന്റെ അമ്മയും അച്ഛനും പിന്നെ എന്റെ മേമ പിന്നെ ഇപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്നവര് ചിലപ്പോക്കെ
3: കുമാരാന്ന് വിളിക്കും അല്ലേ. ഓക്കെ, അപ്പൊ അത് ഇഷ്ടമാണോ?
4: ആ ഇഷ്ടമാണ്, ഇഷ്ടമാണ്. അവര് ഇഷ്ടം കൊണ്ടാണല്ലോ നമ്മള് കുമാരാടാന്നൊക്കെ പറയും.
3: അതെ അല്ലേ. ഓക്കെ ഓക്കെ, ശരി. സ്കൂളില് പഠിക്കുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും പേരുകൾ ഉണ്ടായിരുന്നോ ഫ്രണ്ട്സിന്റെ ഇടയിൽ?
4: കുമാരി മാത്രം തന്നെയാണ്.
3: ആണല്ലേ, അപ്പൊ നല്ല കുട്ടിയായിരുന്നു എന്ന് തോന്നണല്ലോ സ്കൂളിലൊക്കെ. ചെറിയ ചെറിയ വികൃതിത്തരൊക്കെ കാണിച്ചാലാണ് നമുക്ക് ഇങ്ങനത്തെ പേരുകളൊക്കെ
4: കിട്ടാം.
3: ശരി, അപ്പൊ ഇന്ന് ആർക്കാ വിശ്വസിച്ച് കൊടുക്കണ്ടേ?
4: ഞാൻ

0: ഓക്കേ, സൂപ്പർ സൂപ്പർ സൂപ്പർ അടിപൊളി. അപ്പൊ എന്തായാലും നല്ലൊരു ദിവസം ആവട്ടെ ഇന്നത്തെ കേട്ടോ.
1: ഈ പരിപാടിയിൽ കൂടുതൽ സമയം കിട്ടില്ല, എന്നാലും രണ്ടുപേരും പാടാൻ നിങ്ങൾ സമ്മതിക്കണകൊണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം. എല്ലാവർക്കും കൃഷ്ണ ജയന്തി ആശംസകൾ. കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷം, എല്ലാവിധ ആശംസകളും നേരുന്നു മോളെ.
0: ഓക്കെ ബൈ ട്ടോ. ശരി, അപ്പൊ എന്തായാലും നിഷ ചേച്ചിയാണ് നമ്മള്, അല്ല സോറി, കുമാരി ചേച്ചിയാണ് നമ്മൾ വിളിച്ചത്. അപ്പൊ കുമാരി ചേച്ചിയുടെ വീട്ടിൽ അങ്ങനെ കുമാരാന്നൊക്കെ ഫ്രണ്ട്സ് ഒക്കെ വിളിക്കും എന്നാണ് പറയണത്. ചിലർക്ക് അത് ഇഷ്ടമാണ് അല്ലെ, അങ്ങനെ ചെറിയ പേരുകളൊക്കെ നമ്മൾ വിളിക്കുന്നത് ഇഷ്ടമുള്ള ആളുകളും ഉണ്ടായിരിക്കും. എന്തായാലും ഈ അടുത്ത കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
2: ഹലോ
0: ഹലോ,
2: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, ഇത് ആരാ?
2: ആദ്വിക.
0: ആദ്വിക, ആദ്വിക സുഖാണോ? ഓക്കെ, ആദ്വിക കുട്ടി ഇന്നപ്പൊ സ്കൂളില്ല അല്ലേ? സ്കൂളിൽ പോവാനാണോ ഇഷ്ടം, സ്കൂളിൽ പോവാതിരിക്കാനാണോ ഇഷ്ടം? രണ്ടും ഇഷ്ടമുണ്ട്, രണ്ടും വേണം അല്ലേ? ഓക്കെ, അപ്പൊ ആദ്വിക കുട്ടീനെ എന്താ വീട്ടിൽ വിളിക്കുന്ന പേരെന്താ? ആദ്വിക എന്നാണോ അതോ വേറെ പേരുണ്ടോ? അമ്മു, അമ്മുക്കുട്ടിയാണോ? അപ്പൊ ഇത് ഏത് പേരാ ഇഷ്ടം? അമ്മു എന്ന് വിളിക്കുന്നതാണോ ഇഷ്ടം, ആദ്വിക എന്ന് വിളിക്കുന്നതാണോ ഇഷ്ടം? രണ്ടും ഇഷ്ടാണ്, എല്ലാം ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ് ഇതല്ലേ. ഓക്കെ, അപ്പൊ ഇന്ന് ഘോഷയാത്രക്കൊക്കെ പോകുന്നുണ്ടോ? ഘോഷയാത്ര കാണാനൊക്കെ പോകുന്നുണ്ടോ?
2: ഇല്ല.
0: അതെന്താ? ഇഷ്ടാണ്, ഇഷ്ടാണ്, എല്ലാം ഇഷ്ടമുള്ള കുട്ടിയല്ലേ. അപ്പൊ ആദ്വിക ഇത് ഇഷ്ടമാണല്ലോ. ഓ, അപ്പൊ അത് കാരണമാണ് അല്ലേ. അപ്പൊ അത് കഴിഞ്ഞിട്ട്, പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് ചെറിയ ഗ്യാപ്പൊക്കെ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഘോഷയാത്ര ഒക്കെ കാണാൻ പോവാം കേട്ടോ.
2: നോക്കാം.
0: ഓക്കെ ശരി, അപ്പൊ ഇന്ന് ആർക്കാ നമുക്ക് വിശ്വസം കൊടുക്കണ്ടേ? ഓക്കെ, താങ്ക് യു ചക്കര. അപ്പൊ എന്തായാലും നല്ല കുട്ടിയായിട്ട് പഠിച്ചോളൂ കേട്ടോ. ഓക്കെ ബൈ. അപ്പൊ ആദ്വികയാണ് നമ്മളെ വിളിച്ചത്. അപ്പൊ അമ്മുക്കുട്ടി എന്നാണ് ആദ്വികനെ വിളിക്കുന്നത്, അമ്മു എന്നാണ് വിളിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കണേ. അപ്പൊ എന്തായാലും അമ്മുക്കുട്ടിക്ക് നല്ലൊരു ദിവസമാവട്ടെ ഇന്നത്തെ ദിവസം അല്ലെ. പാവം കുട്ടി നന്നായിട്ട് പഠിക്കാനൊക്കെ ഉള്ള പ്ലാനിലാണ്, ഇത് നല്ല പിള്ളേരല്ലേ. ശരി, അപ്പൊ എന്തായാലും സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത പാട്ട് ഇത് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. 1983 എന്ന സിനിമയിൽ നിന്നുള്ള പാട്ടാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. എന്തായാലും ഞാനിങ്ങനെ കുട്ടികളുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോ ഇങ്ങനെ ആലോചിക്കുന്നത്, നമ്മളുടെ ന്യൂയോർക്കിലൊക്കെ ഇനി സ്കൂളിലെ AI ടൂൾസ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുതിയ തീരുമാനമൊക്കെ വന്നിട്ടുണ്ട്. 8th class വരെ ഈ വക പരിപാടികളൊന്നും വേണം, കാരണം നമ്മളുടെ ഒരു ബ്രെയിൻ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമയമാണല്ലോ. ബ്രെയിൻ ഡെവലപ്പ് ചെയ്യൽ മാത്രമല്ല, നമുക്ക് തോന്നുന്നു നമ്മൾ അത്യാവശ്യം ഒരു സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യാനും, അല്ലെങ്കിൽ കൃത്യമായിട്ട് എവിടെ എന്ത് എവിടെ എഴുതണം എങ്ങനെ എഴുതണം എന്നൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരു സമയമാണ്. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലത്തെ ഇന്റർനെറ്റും കാര്യങ്ങളും ഒക്കെ, ഗൂഗിളൊക്കെ വേണം കുട്ടികൾക്ക് പഠിക്കാൻ. ഇപ്പം അതൊന്നും ഇല്ലാതെ നമുക്ക് പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതിന്റെ കൂടെ ഈ AI വരുമ്പോൾ കുറച്ചും കൂടെ ഈസി ആവുന്നു. അവരവരുടെ ബ്രെയിൻ യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാതിരിക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടായിരിക്കണം ഇങ്ങനെ ഒരു തീരുമാനമൊക്കെ വന്നിട്ടുള്ളത്. നമ്മുടെ അവിടെ AI ടൂൾസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ സ്റ്റിൽ അതിലൊരു റെസ്ട്രിക്ഷൻസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നമ്മുടെ സ്കൂളും അതുപോലെ തന്നെ അധികാരികളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ എന്തായാലും അടുത്ത പാട്ടിനുള്ള സമയമാണ്. അപ്പൊ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്ന എല്ലാവർക്കും വിഷസ് പറയാനൊക്കെ നമ്മുടെ എല്ലാ കോളേഴ്സും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും വിഷസ് അറിയിച്ചിട്ടുണ്ട്. എന്റെ അതിന്റെ ഒപ്പം തന്നെ എനിക്കറിയാം അവധിയുള്ള ദിവസമാണ്, ചെറിയ മടിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ദിവസമാണ്. എന്തായാലും നല്ലൊരു ദിവസമാവട്ടെ എല്ലാവർക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത പാട്ട് കേൾക്കാൻ പോകണം. ഫ്രം ദ മൂവി 1983, ഒരു നല്ല ബ്യൂട്ടിഫുൾ ട്രാക്ക് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്. നമുക്ക് കുറെ കഥകളും ഇതുപോലെ നിങ്ങളുടെ പെറ്റ്നെയും വിശേഷങ്ങളൊക്കെ പറയണം. അപ്പൊ പാട്ട് കേട്ടിട്ട് എന്റെ കൂടെ ഇങ്ങോട്ട് പോകുന്നോളൂ. ദിസ് ഇസ് RG ഹീറോ വിത്ത് യു ഓൺ അഹലി FM 90.4 ആൻഡ് വൺസ് അഗെയിൻ ഗുഡ് മോർണിംഗ്.

0: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതഔട്ട് ദ നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: Your lovely wishes on Ahalya FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
3: യെസ്, അങ്ങനെ സമയം ദേ 8 മണി കഴിഞ്ഞ് 36 മിനിറ്റ് ആയിരിക്കുകയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജെ ഹീര വിത്ത് യു. അപ്പൊ എന്റെ കൂടെ ദേ ഒരു കോളർ ജോയിൻ ചെയ്യാൻ പോവാണ്. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? ഹലോ
4: ഹലോ
3: ഹലോ, പേര് പറയൂ, ഇതാരാണ്?
4: ശില്പ ഒറ്റപ്പാലം.
3: ഒറ്റപ്പാലം, ശില്പ നമ്മൾ ആദ്യമായിട്ടാണോ സംസാരിക്കണേ?
4: അല്ല, നമ്മള് രണ്ടാമത്തെ വട്ടാണ്. ഫസ്റ്റ് ഡേ ഹീറോ വന്ന ദിവസമാണ് ഞാൻ വിളിച്ചിട്ട്.
3: ഓ ആണോ, അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണോ വിളിക്കണേ?
4: അല്ല, ഹീറോയോട് സംസാരിക്കുന്നത് രണ്ടാമതാണ്.
3: ശരി,
4: വിളിച്ചിട്ടൊക്കെ ഉണ്ട്.
3: ഓക്കെ ഓക്കെ. അപ്പൊ എന്താണ് ഒറ്റപ്പാലത്തെ വിശേഷം?
4: ഓ, നന്നായി പോകുന്നു.
3: ഓണൊക്കെ നന്നായോ?
4: അതെ, ഓണൊക്കെ അടിച്ചു വിളിച്ചു.
3: ശരി, ഓക്കെ. എനിക്ക് ശില്പ എന്ന് പേരുള്ള ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ. ശില്പ അന്നം സണ്ണി എന്നാണ് പേര്. ഓക്കെ. അപ്പൊ ഈ ശില്പയുടെ വീട്ടില് വിളിക്കുന്ന പേരെന്താ?
4: അയ്യോക്കാണ്, പ്രത്യേകിച്ച് ഇങ്ങനെ വിളിക്കാറില്ല. പിന്നെയും കുറച്ച് അടുത്ത് ഇങ്ങനെ കുറച്ച് പ്രായം കൂടിയിട്ടുള്ള ആൾക്കാർ തന്നെ ശില്പക്കുട്ടി എന്ന് വിളിക്കും.
3: ഓക്കെ,
4: അങ്ങനെ മാത്രാണ് വിളിപ്പേരുള്ളൂ.
3: എന്നാലും ഫ്രണ്ട്സിന്റെ ഇടയിൽ വേറെ നിക് നെയിംസ് ഒന്നും ഇല്ല?
4: ഇല്ല ഇല്ല ഇല്ല, ഭാഗ്യത്തിനില്ല.
3: എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് പാടുണ്ടല്ലോ.
4: ഇല്ല ഇല്ല, നമ്മളൊരു ഇങ്ങനെ സൈലന്റ് നേച്ചർ ആയിട്ട് ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്ന ആളായോണ്ട് പ്രത്യേകിച്ച് ഒരു പേരുകളൊന്നും വന്നിട്ട്.
3: ഓക്കെ, ശില്പ കുറച്ച് ഇൻട്രോവേർട്ട് ആണോ?
4: കുറച്ചൊക്കെ ആയിരുന്നു.
3: ഇപ്പൊ മാറ്റി വരുന്നു
4: ആൾക്കാർ. അതെ, ഇപ്പൊ നമുക്ക് പറ്റുന്ന കൂട്ടിന്റെ ഇടയിൽ നമ്മൾ ഓക്കെ ആവും.
3: ഓ, അങ്ങനെ. എനിക്ക് തോന്നുന്നു പൊതുവെ ഇൻട്രോവേർട്സുകളൊക്കെ അങ്ങനെ തന്നെയാണ്. നമുക്ക് തോന്നുന്ന ഒരു ഇൻട്രോവേർട്ട് ആണെന്ന്, പക്ഷെ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ അവർ ഭയങ്കര അടിപൊളിയായിട്ട് സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ?
4: ഓക്കെ.
3: അപ്പൊ എന്തായാലും ശില്പ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പൊ ഇന്ന് നമുക്ക് ആർക്കാണ് വിശ്വസം കൊടുക്കണ്ടേ?
4: ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി, എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. പിന്നെ നല്ലൊരു ഡേയും എല്ലാവർക്കും. പിന്നെ സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും അടിപൊളി ഒരു ദിവസം.
3: ശരി ശില്പ, എല്ലാവരുടെയും.
4: ഞാന് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്.
3: അവധി ആണല്ലോ അല്ലേ?
4: അതെ അതെ അതെ.
3: ശരി, ഏതായിരുന്നു സബ്ജക്ട്?
4: ഞാന് മാത്സും സയൻസും.
3: ഓ, മാത്സോ? ഏത് ക്ലാസ്സിലാ?
4: കുഞ്ഞു കുട്ടികളാണല്ലോ. യു പി സെക്ഷനിലാണ് ഞാൻ എടുക്കുന്നത്.
3: ഓ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അത്ര ഇഷ്ടപ്പെട്ട് എടുത്തതാണോ ഈ മാത്സും സയൻസും ഒക്കെ?
4: എന്റെ ശരിക്ക് എന്റെ സബ്ജക്ട് സയൻസ് ആണ്. പിന്നെ അവിടെ പോലും സയൻസ് എടുക്കേണ്ടതായിട്ട് വന്നതുകൊണ്ട് അത് അങ്ങനെ എടുക്കണമെന്ന് മാത്രം. നമുക്ക് അതിനോട് താല്പര്യമാണ്, കുഴപ്പമില്ല,
3: ഹാൻഡിൽ
4: ചെയ്യാൻ പറ്റും.
3: ഓക്കെ. അപ്പൊ പിള്ളേരൊക്കെ ശില്പ ടീച്ചറെ എന്നാണോ വിളിക്കുന്നത്?
4: അതെ, ടീച്ചറെ വിളിക്കും. അതിപ്പോ എവിടെ പോയാലും വിളിക്കും. അത് ഞാന് ചെലപ്പോ അങ്ങനെ തെരയേണ്ടി വരും, എവിടെന്നാ ഈ വിളി വരണത്.
3: ഓക്കെ ശരി. അപ്പൊ എന്തായാലും നല്ലൊരു ദിവസം ആവട്ടെ കേട്ടോ ശില്പ. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ. യെസ്. അപ്പൊ എന്തായാലും ശില്പയാണ് വിളിച്ചത്. അപ്പൊ ശില്പയ്ക്ക് അങ്ങനെ പേരുകളൊന്നും ഇല്ല, പക്ഷെ ശില്പേനെ എല്ലാരും ശില്പക്കുട്ടി എന്നൊക്കെയാണ് വിളിക്കുന്നത് എന്നൊക്കെയാണ് പറയണേ. അത് ഇങ്ങനെ ഭയങ്കര, ഞാൻ പറഞ്ഞല്ലോ, ക്ലോസ് സർക്കിളിലേക്ക് വരുമ്പോ നമ്മളെ ഈസി ആയിട്ട് വിളിക്കാൻ വേണ്ടിട്ട് അങ്ങനെ സ്നേഹം കൂടുമ്പോ ഒരു കുട്ടിയും മോളെയൊക്കെ ചേർത്ത് വിളിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, എന്തായാലും അതേ അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
5: ഹലോ മാഡം, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്, ഇതാരാണ്? ആ, പേര് പറയൂ.
5: ശ്രീജിത്ത് മന്നത്തുകാവ്.
3: ശ്രീജിത്ത്? ഓക്കെ. ശ്രീജിത്ത് എന്താ ചെയ്യണേ? എന്താ ചെയ്യണേ?
5: ഞാൻ കേരള ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്.
3: ഓക്കെ. അപ്പൊ ഇന്ന് ലീവ് ആണോ?
5: ജന്മാഷ്ടമി അല്ലേ, ലീവ് ആണ്.
3: ശരി, ഓക്കെ. അപ്പൊ ശ്രീജിത്ത് എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ ഓണമൊക്കെ?
5: ഓണം ഉഷാറായിരുന്നു മാഡം.
3: എന്റെ പേര് ഹീര എന്നാണ് കേട്ടോ, എന്നെ ഹീരാന്ന് വിളിച്ചോളൂ.
5: എന്താ മാഡം?
3: ഹീരാന്നാണ് എന്റെ പേര്.
5: ഓക്കെ ഓക്കെ മാഡം,
3: ഞാൻ ഇടയ്ക്കിടയ്ക്ക്
5: കേൾക്കും നിങ്ങളെ ഈ ഇതിന്റെ അഹല്യ എഫ്എമ്മിന്റെ പ്രോഗ്രാമൊക്കെ വളരെ നന്നായിട്ടുണ്ട്.
3: ആണോ, താങ്ക് യു ചേട്ടാ. പിന്നെ മാഡം എന്നൊന്ന് വിളിക്കണ്ട, ഹീര എന്ന് വിളിച്ചോളൂ കേട്ടോ. ഹീര അതന്നെ. ഓക്കെ, അപ്പൊ ശ്രീജിത്ത് ഏട്ടന്റെ ഓണത്തില് അല്ല നമ്മുടെ ബാങ്കിലെ ഓണാഘോഷമൊക്കെ ഉണ്ടായിരുന്നോ?
5: ഓണാഘോഷത്തെ ഗംഭീരമായിട്ട് നടത്തി, വലിയ പരിപാടികളൊക്കെ ആയിരുന്നു.
3: ഓക്കെ, എനിക്ക് ഇവിടെ നമ്മള് ആദ്യമായിട്ടാണോ സംസാരിക്കണേ? അതന്നെ അതന്നെ ഹീര. ഓക്കെ ശരി, അപ്പൊ ഈ ശ്രീജിത്ത് ഏട്ടനെ വീട്ടിൽ എന്താണ് വിളിക്കാറ്?
5: എന്റെ ഈ ചെറുപ്പകാലത്തിനുണ്ടല്ലോ ഈ ബാലരമയിലുള്ള കുട്ടൂസനില്ലേ, കുട്ടൂസൻ
3: കുട്ടൂസനും ഡാഗിനിയും,
5: ഡാഗിനിയും കുട്ടൂസനും, അതില് കുട്ടൂസനായി തന്നെ പണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത് എന്റെ ചെറുപ്പകാലത്തില്.
3: അതെന്താ കാരണം? എന്താ
5: അത് വന്ന അന്ന് മറ്റേ ഒരു സിനിമ ഇറങ്ങിയിട്ടായിരുന്നു, മറ്റേ എന്താണ് കൊട്ടാരക്കരയുടെ കുട്ടിച്ചാത്തൻ, മൈഡിയർ
3: കുട്ടിച്ചാത്തൻ.
5: അപ്പൊ ഞാനിങ്ങനെ ഇത് അടുത്തുള്ള പിള്ളേരൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് ഈ പൂജയും പൂജയൊക്കെ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുന്നു.
3: എന്താണ്
5: പൂജയൊക്കെ ചെയ്യുന്ന മാതിരി കാണിച്ചിട്ട് പിള്ളേരെ പഠിപ്പിക്കുന്നു?
3: എന്റെ ദൈവമേ, അന്നത്തെ വില്ലനാണ്.
5: അപ്പൊ അവരൊക്കെ കൂടി എനിക്ക് ഇട്ട പേരാണ് ഈ കുട്ടൂസൻ എന്നുള്ളത്.
3: പൂജയൊക്കെ ചെയ്യുന്ന ആൾക്ക് കുട്ടൂസൻ എന്ന് പേരല്ലേ? അപ്പൊ കുട്ടികൾ ഇട്ട പേരാണ്. എന്താണ് കുട്ടികൾ ഇട്ട പേരാണ്?
5: മന്ത്രവാദി ചെയ്യുന്നല്ലോ.
3: കുട്ടികൾ ഇട്ട പേരാണ് അപ്പത്.
5: അപ്പൊ ഞാൻ കുട്ടിയാണ്.
3: ഓഹോ, അപ്പൊ ആ കുട്ടികളുടെ ഇടയിലുള്ള പേര്.
5: കുട്ടികളുടെ ഇടയിലും പിന്നെ അത് വിളികരിച്ച് പിന്നെ എല്ലാരും ആ പേരിൽ വിളിക്കാൻ തുടങ്ങി.
3: ഓ ശരി ശരി ശരി.
5: അങ്ങനെ ഞാൻ എന്റെ പേരന്നെ മറന്നുപോയി.
3: എന്റെ ദൈവമേ, ഈ ബാങ്കിലുള്ള ആർക്കെങ്കിലും അറിയോ ഈ ശ്രീജിത്തിന് ശരിക്കും ഒരു കുട്ടൂസ് എന്ന് പേരുണ്ടെന്ന്?
5: അതറിയില്ല. ഞാൻ ജനിച്ചു പോകുന്നത് കോഴിക്കോടാണ്, ഈ കോട്ടേഴ്സിലാണ് ജനിച്ചു പോകുന്നത്. അപ്പൊ നിറയെ പിള്ളേരുണ്ട് അവിടെ.
3: ഇപ്പൊ എവിടെ വർക്ക് ചെയ്യുന്നത്?
5: ഞാൻ പാലക്കാട് റീജിയണൽ ഓഫീസിലാണ്.
3: ഓക്കെ ശരി ശരി. അപ്പൊ എന്തായാലും നല്ലൊരു കഥയാണ് എന്തായാലും കേട്ടോ.
5: അതിനുശേഷം പിന്നെ അവിടുന്നൊക്കെ വന്നു, പിന്നെ ഇവിടത്തെ ഇപ്പോ ശ്രീജിത്ത് എന്നുള്ള പരിണാമിച്ച് ജിത്തു എന്നായി.
3: ജിത്തു
5: ജിത്തു
3: അത് നല്ല പേരാണ് അല്ലേ? ശരി ഓക്കെ. അപ്പൊ ഇന്ന് ആർക്കാണ് നമുക്ക് വിഷസ് കൊടുക്കണ്ടേ?
5: വിഷ എന്റെ പഴയ സുഹൃത്തുക്കളും ബാങ്കിലുള്ള എല്ലാ ജീവനക്കാർക്കും മറ്റു കുടുംബാംഗങ്ങൾക്കും പിന്നെ ലോകത്തിലെ എല്ലാവർക്കും
3: എന്റെ
5: എല്ലാ ഈ ജന്മാഷ്ടമി ദിനത്തില് എന്റെ ഒരു വിഷസ്.
3: ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് ട്ടോ. ഓക്കെ ബൈ. അപ്പൊ ശ്രീജിത്ത് ആണ് നമ്മൾ വിളിച്ചത്. ശ്രീജിത്തേട്ടൻ പറഞ്ഞിട്ടുള്ളത് കുട്ടൂസൻ എന്നാണ് വിളിക്കാന്നുള്ളത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണല്ലേ. പണ്ട് പിള്ളേരെയൊക്കെ പേടിപ്പിച്ചിട്ട് അവസാനം അങ്ങനെ പേര് കിട്ടി. അത് ഞാൻ പറഞ്ഞ എല്ലാ പേരുകൾക്കും പിന്നിലും ഒരു കഥയുണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് വേണം ഈ പെറ്റ് നെയിമുകളേക്കാൾ കൂടുതൽ നമുക്ക് കിട്ടുന്ന നിക് നെയിംസിനാണ് ഇങ്ങനെയുള്ള കഥകളും പേരുകളും അതിന്റെ പിന്നിൽ കുറെ മെമ്മറീസ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പൊ എന്തായാലും ശ്രീജിത്തേട്ടന്റെ ഫ്രണ്ട്സും അതുപോലെ തന്നെ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും കൂടിയിട്ടൊക്കെയാണ് പാട്ട് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് എന്തായാലും അപ്പൊ പാട്ട് കേൾക്കാം. സമയം ദേ അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കണം. ഇനി കുറച്ച് കോളേഴ്സിനെയും കൂടെ നമുക്ക് എടുക്കാൻ ബാക്കിയുണ്ട്. എന്തായാലും പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരാം. നിങ്ങളുടെ കൂടെ അഹല്യ FM 90.4 ദിസ് ഇസ് RG ഹീര. അടുത്ത പാട്ട് ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിലെ അമ്പാടിപ്പയ്യുകൾ മെയ്യും എന്ന് പറയുന്ന പാട്ടാണ്. സോ പാട്ട് കേട്ട് തിരിച്ചു വരൂ. ദിസ് ഇസ് RG ഹീര വിത്ത് യു. കേട്ട് കേട്ട് കൂട്ടുകൂടാം. സ്റ്റേ ട്യൂൺഡ്.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888. Mobile 9496000129.
2: Ahalya wishes. Your lovely wishes on Ahalya FM 90.4.
3: അങ്ങനെ സമയം ദേ 8 മണി കഴിഞ്ഞ 50 മിനിറ്റ് ആയിരിക്കാണ്. ദിസ് ഇസ് അഹല്യ എഫ് എം 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീറ വിത്ത് യു. അപ്പൊ നമ്മുടെ കൂടെ ദേ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇതാരാണ് നോക്കാം. ഹലോ,
4: ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
4: ഞാൻ ഷീബയാണ്, കുമരകത്തുനിന്ന്.
3: ഷീബ ചേച്ചി, സുഖാണോ?
4: സുഖമായിട്ടിരിക്കുന്നു മോളെ.
3: എങ്ങനെ ഉണ്ടായിരുന്നു ഓണം ഒക്കെ?
4: ഓണമൊക്കെ അടിച്ചുപൊളിയായിരുന്നു. പിന്നെ ഓണത്തിന് മുന്നേ ഞങ്ങള് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് പോയി, സെക്കൻഡൊക്കെ കിട്ടിയായിരുന്നു. അതാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ ഓണാഘോഷങ്ങളും ഓണം ആഘോഷങ്ങളും അതായിരുന്നു.
3: സെക്കൻഡൊക്കെ കിട്ടിയോ?
4: സെക്കൻഡ് കിട്ടി. സെക്കൻഡ്,
3: അത് അടിപൊളിയാണല്ലോ.
4: ആ, അത് തന്നെ. സെക്കൻഡ് പ്രാവശ്യം ഒന്നും അല്ല, അങ്ങനെ ഒരു മത്സരത്തിൽ പോയി പങ്കെടുക്കുക തന്നെ ഒരു വലിയ സന്തോഷമാണ്.
3: തീർച്ചയായിട്ടും ചേച്ചി. നിങ്ങളപ്പോ എത്ര പേരുണ്ടായിരുന്നു?
4: ഞങ്ങൾ 34 വനിതകൾ ഉണ്ടായിരുന്നു വള്ളത്തെ, പിന്നെ 5 പുരുഷന്മാരും. 3 പേര് അമരം പിടിക്കാനും 2 ഒരാള് പാട്ട് പാടിത്തരാനും ഒരാള് താളയിട്ട് തരാനും.
3: ഷോ അടിപൊളിയായിരുന്നല്ലോ. നല്ല വീഡിയോസ് ഒക്കെ കിട്ടി കാണുമല്ലോ?
4: ആ, വീഡിയോസ് ഒക്കെ ഉണ്ട്, എന്റെ കയ്യിലുണ്ട്.
3: അയച്ചു തരണം കേട്ടോ.
4: തീർച്ചയായിട്ടും അയച്ചു തരാം. പിന്നെ അതാ പറഞ്ഞ 20 വർഷമായിട്ട് എനിക്ക് അങ്ങനെ പുന്നമ്മടക്കായിൽ പോയി തൊഴയാനുള്ള ഒരു അവസരം ദൈവം തമ്പുരാൻ ഒരുക്കി തന്നതാ.
3: സൂപ്പർ. അപ്പൊ എത്ര നാളത്തെ പ്രാക്ടീസ് ആണിത്?
4: എത്ര
3: നാളാ പ്രാക്ടീസ് ചെയ്തത്?
4: ഞങ്ങൾ ആദ്യ വർഷങ്ങളിലൊക്കെ മാസങ്ങളോളം പ്രാക്ടീസ് ചെയ്തിട്ടാ. ഇപ്പൊ നമ്മൾ മാത്രമൊന്നുമില്ല, ഇപ്പൊ ഒരു ഒരാഴ്ചത്തെ പ്രാക്ടീസ് ഇപ്പൊ ഉള്ളു.
3: ഓക്കെ ഓക്കെ.
4: പിന്നെ നമ്മള് കുറച്ചു പേരൊക്കെ നമ്മൾ മാറിപ്പോവല്ലോ, ചില വയ്യാതെയൊക്കെ വരുമ്പോ കുറെ ആൾക്കാർ മാറിപ്പോവും, ചില കുറച്ചു പേര് ഇല്ലാതെയാകും. അപ്പൊ പുതിയ പുതിയ ആൾക്കാരെ നമ്മൾ ട്രയലെടുത്ത് കേറ്റും. 2016 ഞാൻ തന്നെ ഒരു ക്യാപ്റ്റനായിട്ട് ഒരു വള്ളമൊക്കെ എടുത്ത് തുഴഞ്ഞത്. അത് എനിക്ക് അന്ന് സെക്കൻഡാ കിട്ടിയത് അന്ന്. പിന്നെ ഞങ്ങള് ഈ കഴിഞ്ഞ വർഷം ഞങ്ങൾക്കായിരുന്നു ഫസ്റ്റ്, വനിതകളുടെ ടീമിൽ ഞങ്ങൾക്കായിരുന്നു ഫസ്റ്റ്.
3: ചെല്ലിക്കാടൻ
4: എന്നൊരു വള്ളത്തെ ഞങ്ങൾക്കായിരുന്നു ഫസ്റ്റ്.
3: സൂപ്പർ സൂപ്പർ, അടിപൊളി. അപ്പൊ ഇങ്ങനെ തന്നെ ഉഷാറായിട്ട് മുന്നോട്ട് പോട്ടെ കേട്ടോ.
4: അടുത്ത മാസമൊക്കെ നമുക്ക് കൊല്ലത്ത് അഷ്ടമുടിക്കായലൊക്കെ തൊഴിച്ചിലുണ്ട്.
3: അടിപൊളി.
4: ഞങ്ങൾ ഒരു വർഷത്തിൽ തന്നെ ഞങ്ങള് 6-7 ട്രോഫികളാ കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നത്. പല പല സ്ഥലത്തുമൊക്കെ പോയി. കഴിഞ്ഞ വർഷവും അഷ്ടമുടിക്കായലിൽ ഫസ്റ്റാ കിട്ടിയത്.
3: സൂപ്പർ. എനിക്ക് തോന്നുന്നു നമ്മുടെ ആരോഗ്യം നന്നായിട്ട് നിലനിൽക്കുകയും ചെയ്യും ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൊക്കെ.
4: അത് തന്നെ, നല്ലപോലെ ആരോഗ്യം വേണവും തരം നിലനിൽക്കുകയും ചെയ്യും.
3: അതെ, തീർച്ചയായിട്ടും. അപ്പൊ എനിക്കിന്ന് അറിയേണ്ടത് ഷീബ ചേച്ചിയുടെ വീട്ടില് വിളിക്കുന്ന പേരെന്താണെന്നാണ് അറിയേണ്ടത്.
4: എന്നെ ചെറുപ്പത്തി മുതൽ എന്നെ വീട്ട് എന്റെ ആങ്ങളമാരും എല്ലാം എന്നെ മദാമയെന്നാ വിളിച്ചോണ്ടിരുന്നെ.
3: മദാമയോ?
4: അതിന് കാരണം എന്താണെന്നറിയോ, ഞങ്ങളുടെ ഇവിടെ അപ്പഴി ചെളിയും വെള്ളവും പുള്ളവും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അപ്പൊ ഈ എല്ലാരും പിള്ളേരെല്ലാം സാധാരണ ഈ ചെളിക്കകത്തും എല്ലാം ചാടി പിടിച്ച് നടക്കുന്ന പിള്ളേരാണ് ഇവിടെ മുഴുവനും ഉണ്ടായിരുന്നത്.
3: ശരി.
4: അപ്പൊ എന്റെ ആങ്ങളമാരും അയലൊക്കം കഴിയും പിള്ളേരും എല്ലാം ഞങ്ങൾ കളിക്കാൻ പോകുമ്പോ ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും ചെളിക്കകത്ത് ചാടിയല്ല, ഞാൻ ഇങ്ങനെ ചെരുപ്പ് കൂട്ടതെല്ലാം വൃത്തിയായിട്ട് ഈ ചറപ്പായിരുന്നു ഈ ഇതിനകത്ത് ചാടാ. അപ്പൊ ഇവര് പറഞ്ഞു, ഒന്ന് പറഞ്ഞ ഇവള് ആരാ മദാമയല്ലേ. അങ്ങനെ പറഞ്ഞ് ഇന്നും കൊറേ പേര് മദാമയെന്ന് തന്നെ വിളിക്കുന്നത്. നമ്മളെ മദാമയെ കണ്ടില്ലല്ലോ. ഇന്നും ഇനി അങ്ങനെ തന്നെയാ കേട്ടോ, എനിക്ക് ഒത്തിരി ചെളിയിലൊക്കെ ചവിട്ടുന്ന ഇഷ്ടമില്ല. പിന്നെ വേറെ ഒരു പേരും കൂടി ഉണ്ട്, എന്റെ പപ്പയുടെ നാട് ആലപ്പുഴയാണേ. അപ്പൊ അവിടെ എന്നെ കിടുക്കാച്ചി മോളെന്നാ വിളിച്ചോണ്ടിരുന്നേ.
3: കിടുക്കാച്ചി
4: മോളെന്നെ അവിടെ. ആ എന്താന്നറിയാമല്ലോ, കിടുക്കാച്ചി എന്നാ ഒരു ഒരു അപ്പപ്പായുടെ ഒരു കൂട്ടുകാരൻ എന്നെ ആദ്യം കിടുക്കാച്ചി എന്ന് വിളിച്ചു. അങ്ങനെ തന്നെ പിന്നെ മറ്റുള്ളവരെല്ലാരും പപ്പ ഞാൻ ചെല്ലാത്ത സമയം ചോദിക്കും എന്തിയ കിടുക്കാച്ചി മോള് വന്നില്ലല്ലോ എന്നാ പറയുന്നത്.
3: നല്ല എനർജി ഒക്കെ ഉള്ള ആളല്ലേ ഷീബ ചേച്ചി, അതുകൊണ്ടായിരിക്കും കേട്ടോ.
4: ആ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു പേര് നമ്മുടെ റേഡിയോ ഫ്രണ്ട്സ് ഒക്കെ എന്നെ ഇട്ടിരിക്കുന്ന, ഞാനിപ്പം തുഴയാൻ പോകുന്നതുകൊണ്ട് എന്നെ ജലറാണി എന്നാണ്. ജലറാണിക്ക് വേണ്ടി അങ്ങനെ ഒരു പേരിട്ടിരിക്കും. അപ്പൊ മൂന്ന് പേരായി
3: എന്റെ അമ്മേ. സൂപ്പർ സൂപ്പർ, അടിപൊളി. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ട്ടോ, നല്ല നല്ല നല്ല പേരുകളാണ്
4: എന്തായാലും. കേട്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു ശ്രീകൃഷ്ണ ജയന്തിയുടെ ആശംസ, നമ്മുടെ മാധവേട്ടനും കൃഷ്ണേട്ടനും പിന്നെ ബാലേട്ടനും അങ്ങനെ എല്ലാവർക്കും ഒരു നല്ലൊരു ആശംസകൾ നോക്കും.
3: ഓക്കെ ചേച്ചി, താങ്ക് യു ട്ടോ. ശരി,
4: വേറെ ഒരു കാര്യം കൂടെ, നാളെ എന്റെ കൊച്ചുമോൻ വിപുലിന്റെ ബർത്ത്ഡേ ആണ്. വിപുലിന്റെ ബർത്ത്ഡേ നാളെ.
3: ശരി ശരി, ഓക്കെ ചേച്ചി, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ എന്തായാലും ഷീബ ചേച്ചിയാണ് നമ്മൾ വിളിച്ചത്. അപ്പൊ വിപുലിന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് നാളെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അഡ്വാൻസ് ബർത്ത്ഡേ വിഷസും കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ കഥകളല്ലേ. ഇന്നിപ്പോ ഷീബ ചേച്ചിക്ക് നോക്കൂ, മദാമ എന്നൊരു പേരുണ്ട്, പിന്നെ ജലറാണി എന്നൊരു പേരുണ്ട്, പിന്നെ എന്തായിരുന്നു ഒരു പേരും കൂടെ പറഞ്ഞായിരുന്നല്ലോ. അതായത് ഇപ്പൊ പല സിറ്റുവേഷനിലാണോ പേരുകൾ പറയുന്നത്, അതായത് ഇപ്പോ വീട്ടിൽ വിളിക്കുന്ന പേര് കിടുക്കാച്ചി മോള്, ഇങ്ങനെ പല പേരുകൾ പലരെയും വിളിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഇത് പണ്ടെപ്പോഴും ഷെയർ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഞാനിങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മറ്റേ ഏതോ ഒരു പാട്ട് പാടാൻ വേണ്ടിട്ട് ഇപ്പൊ ഞാനിങ്ങനെ അത്യാവശ്യമൊക്കെ പാടുന്ന കാര്യം റിലേറ്റീവ്സ് ഒക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ വരുമ്പോൾ പറയും ഹീരോ ഒരു പാട്ട് പാടിയ എന്ന് പറയുമല്ലോ. അപ്പൊ നമ്മളും ചാടിക്കയറി പാട്ടൊക്കെ പാടും. അപ്പൊ ഞാനൊരു ദിവസം പാടിയത് മറ്റേ ഒരു ചിറകിൽ മഴവില്ല വിരിക്കും മനസ്സേ ശുക്രിയ, ഈ പാട്ടാണ് പാടിയത്. അപ്പൊ അതിനുശേഷം എന്റെ റിലേറ്റീവ്സ് പലരും എന്നെ ശുക്രിയ എന്നാണ് വിളിക്കുക, കളിയാക്കി വിളിക്കുന്നതാണ്. പക്ഷേ ചുമ്മാ ഇങ്ങനെ വരുമ്പോ ആ ശുക്രിയ വന്നില്ലേ, ആ ശുക്രിയ വരണ്ട, നമുക്ക് ശുക്രിയനെ കൊണ്ടൊരു പാട്ട് പാടിപ്പിക്കാം. അപ്പൊ ഞാൻ വിളിക്കുന്നത് എന്താ ഈ പേരെന്നെ വിളിക്കുന്നതെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ലേ. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ചെറുതിലെ എപ്പോഴും ഇങ്ങനെ ഒരു പാട്ട് പാടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പം ഇതുപോലെ പല കഥകളും നമ്മളുടെ പല സ്റ്റോറീസുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കും. അപ്പൊ എന്തായാലും ഷീബ ചേച്ചിയും കുറെ നല്ല പേരുകളൊക്കെ നമ്മളോട് പറഞ്ഞു. എനിക്കറിയാം കുറെ പേർക്ക് ഇതുപോലെ പേരുകളൊക്കെ പറയാനുണ്ടാവും, പക്ഷെ നമ്മൾ അടുത്ത പാട്ട് ഇവിടെ വെയിറ്റ് ചെയ്യണം. അപ്പൊ പാട്ട് പ്ലേ ചെയ്യാണ്ട് എനിക്ക് വേറെ വഴിയില്ല. ആൻഡ് ഇനി നിങ്ങളുടെ പേരുകളൊക്കെ കഥകളൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ വേഗം വാട്സ്ആപ്പ് ചെയ്തോളൂ. 8 8 1 5 0 9 0 0 എന്നുള്ളതാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ. ഞാൻ അപ്പൊ ആ കഥകളൊക്കെ ഞാൻ എന്തായാലും വായിക്കാം കേട്ടോ. അപ്പൊ എന്തായാലും പാട്ട് കേൾക്കാനുള്ള സമയമാണ് നിങ്ങളുടെ കൂടെ. അഹല്യ FM 90.4 ദിസ് ഇസ് ആർ ജി ഹീര, സ്റ്റുഡന്റ് ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞ സിനിമയിൽ നിന്ന് രാധാ തേരി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സോ കേട്ടോണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. സ്റ്റേ tuned.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: അങ്ങനെ സമയം ദേ 9 മണി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ വാട്സ്ആപ്പ് മെസ്സേജസ് വായിക്കാനുള്ള സമയമാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആൻഡ് ദിസ് ഇസ് RG ഹീരാവിത്യു. അപ്പോൾ നമുക്ക് നമ്മുടെ വാട്സ്ആപ്പിൽ മെസ്സേജ് അയച്ച ആൾക്കാരൊന്നും നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് അവരെയൊക്കെ എന്തായാലും അവരുടെ മെസ്സേജസൊക്കെ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് വായിക്കണം. എന്തായാലും ദേ ആദ്യത്തെ മെസ്സേജ് ആരുടെയാ നോക്കട്ടെ. ഗുഡ് മോർണിംഗ് ഹീരാബായ്, എൻ ടീം അഹല്യ. പേരുകൾ ഒരുപാട്. സ്കൂളിൽ ചേർക്കാൻ വീടിന്റെ അവിടെ ചേട്ടായിസ് കമ്പ്യൂട്ടർ റബ്ബറെ, ചേച്ചീസ് ഈച്ച, കൂട്ടുകാരൻ വിളിക്കും, കിളി, അർത്തുങ്കൽ ഫ്രണ്ട്സ്, തുമ്പിച്ചൻ, പാലക്കാട് ടീം, തുമ്പി, ഓക്കെ, നിഷാന്ത് ബോൾഗട്ടി. എനിക്ക് തോന്നുന്നു ഇത് നിഷാന്തിന്റെ പേരുകളാണ് പറഞ്ഞതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും കൃഷ്ണജയന്തി ആശംസകൾ എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തിരിച്ചും നിഷാന്തായിട്ട് നല്ലൊരു ദിവസമാകട്ടെ ഇന്ന്. ആൻഡ് അടുത്ത മെസ്സേജ്, ഇന്നലെ എത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നാലും ഇന്ന് ഒരു പുതിയ തുടക്കമാണ്. വിശ്വാസം കൈവിടാതെ മുന്നോട്ട് നടക്കൂ. നമ്മൾ പ്രതീക്ഷിക്കുന്ന നല്ല ദിവസങ്ങൾ നമ്മളെ തേടി തീർച്ചയായും വരും. പുഞ്ചിരിയോടെ മുന്നോട്ട് പോകാം. ശുഭദിനം നേരുന്നു സുലൈ അയനിക്കോട് എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നല്ലൊരു ദിവസം സുലൈ ചേട്ടനും വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ്. എന്നെ വീട്ടിലും നാട്ടിലും വിളിക്കുന്ന പേര് മാനു എന്നാണ്. ഇന്ന് ജന്മദിനം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. എല്ലാവർക്കും ശുഭദിനം നേരുന്നുണ്ട്. PV മുഹമ്മദ് ആണ് വടക്കേ വാവനൂർ എന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പം മാനു എന്നാണ് വിളിക്കുന്നത്. നല്ല പേരല്ലേ, മാനു എന്നാണ് വിളിക്കുന്നത്. ഓക്കെ. ആൻഡ് അടുത്ത മെസ്സേജ്, ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ് ഹീര. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായുള്ള ശോഭയാത്രയിൽ ഗോപിക നൃത്തത്തിന് പങ്കെടുക്കുന്ന എന്റെ മകൾ ശ്രീനന്ദയ്ക്കും അനിയന്റെ മകൻ ശിവദയ്ക്കും ഏട്ടന്റെ മകൾ അനന്യയ്ക്കും ആശംസകൾ അറിയിക്കുന്നു. അതുപോലെ ശോഭയാത്രയിൽ പങ്കെടുക്കുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും നന്മ നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ വിഷയത്തിൽ എന്നെ വീട്ടിൽ വിളിച്ചിരുന്നത് മല്ലിക എന്നായിരുന്നു. സ്കൂളിൽ സൗമ്യ എന്നുമായിരുന്നു. ഇപ്പോൾ എല്ലാവരും സൗമ്യ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. മകൾ ശ്രീനന്ദയെ നന്ദൂട്ടി എന്നും മകൻ ശ്രീഹരിയെ ശ്രീകുട്ടൻ എന്നും ശിവദയെ മാളു എന്നെല്ലാം വിളിക്കും. ഏട്ടൻ പേര് സുബ്രഹ്മണ്യൻ എന്നാണ്, സുബ്രു എന്നാണ് വിളിക്കുന്നത്. എന്ന് കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും ജന്മാഷ്ടമി ആശംസകൾ നേരുന്നു എന്നാണ് സൗമ്യ ചെറുപ്പുളശ്ശേരിയിൽ നിന്ന് മെസ്സേജ് അയക്കുക. അപ്പൊ സൗമ്യ ഒരുപാട് പേരുടെ പേരുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സുബ്രഹ്മ അതാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. സുബ്രു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഓക്കെ, എന്തായാലും നല്ലൊരു ദിവസമാവട്ടെ. എന്തായാലും ദേ അടുത്ത മെസ്സേജ് ആരാ നോക്കട്ടെ. ഹലോ ഹീര ചേച്ചി, ഞാൻ കുഞ്ഞുമോളാണ് ഇലപ്പുള്ളിയിൽ നിന്ന്. ഞാൻ മൂകാംബിക യാത്രയിലാണ്. യാത്രക്കിടയിൽ അഹല്യ കേട്ടുകൊണ്ടിരിക്കാൻ സൂപ്പറാണ്. എല്ലാ കൂട്ടുകാർക്കും ടീമിനും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. ബൈ ശാന്തി സുമേഷാണ് ഇലപ്പുള്ളിയിൽ നിന്ന്. അപ്പൊ നല്ലൊരു ട്രിപ്പ് ആവട്ടെ കേട്ടോ. അപ്പോ നമ്മുടെ ശാന്തി ചേച്ചിയാണ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ആൻഡ് താങ്ക് യു സോ മച്ച്. അടുത്ത മെസ്സേജ് ആരാ നോക്കട്ടെ. കുറേ ഫോട്ടോസ് പലരും ശ്രീകൃഷ്ണ ജയന്തിയുടെ ഒക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും തിരിച്ചും ഞാൻ അങ്ങനെ അയച്ചിട്ട് എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ അങ്ങോട്ട് പറയാണ്. ആൻഡ് അടുത്ത മെസ്സേജ്, ഹായ് ഹീരക്കുട്ടി, ഗുഡ് മോർണിംഗ്. എല്ലാ കൂട്ടുകാർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകളും അടിപൊളി ശുഭദിനവും ആശംസിക്കുന്നു. ഷീബ ദിനേശാണ് ആലാമരത്തുനിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. താങ്ക് യു ഷീബ ചേച്ചി. ആൻഡ് അടുത്ത മെസ്സേജ് ആരാണ്, വീണ്ടും എനിക്ക് കുറേ ഫോട്ടോസ് വന്നിട്ടുണ്ട്. ആൻഡ് അടുത്ത മെസ്സേജ് ആരാണ്, ഹായ് അഹല്യ FM ഹീര, ഞാൻ മലമ്പുഴയിൽ നിന്ന് മഹിയാണ്. എല്ലാവർക്കും ജന്മാഷ്ടമി വിഷസ് നേരുന്നു. കൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ISKON പാലക്കാട് ചാപ്റ്ററിന്റെ ഭാഗമായി പാലക്കാട് PMG സ്കൂളിൽ ഒരു കലാമത്സരം സംഘടിപ്പിച്ചിരുന്നു. അതിൽ എന്റെ ഫ്രണ്ടിന്റെ മകൾ അദ്വൈത് ഹരീഷ് കളറിംഗ് മത്സരത്തിൽ 2nd സമ്മാനം നേടിയിരുന്നു. ഇന്ന് കൃഷ്ണജയന്തി ദിനത്തിൽ ആ മോൻ അഭിനന്ദനങ്ങൾ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും അദ്വൈതിന് എല്ലാ കൺഗ്രാറ്റുലേഷൻസും പറയാണ് കേട്ടോ. അപ്പൊ നമുക്ക് മെസ്സേജ് അയച്ചിരുന്നത് മഹി ചേട്ടനാണ്. അപ്പൊ മഹി ചേട്ടൻ നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജ്, ഹായ് ഹീര, സുപ്രഭാതം. ഏവർക്കും നന്മ നിറഞ്ഞ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. റിയാദിൽ നിന്ന് മഹേഷ് പെരുവള്ളൂർ ആണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ മഹേഷ് ചേട്ടനും നല്ലൊരു ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ നേരുന്നു. ആൻഡ് ഇതുപോലെ നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാൻ കുറച്ച് മെസ്സേജസും കൂടെ നമുക്ക് വായിക്കാനുണ്ട്. 8 1 5 0 9 0 0 എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങളുടെ പെറ്റ് നെയിം എന്തായിരുന്നു എന്നാണ് ഇന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം. അതിന്റെ കൂടെ നിങ്ങളുടെ വിഷസും കൂടെ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അപ്പൊ എന്തായാലും ദേ പാട്ട് അടുത്തത് വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ കിളിച്ചുണ്ടൻ മാമ്പഴം സിനിമയിൽ നിന്ന് നല്ലൊരു ട്രാക്ക് ദേ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പാട്ട് കേട്ട് നമുക്ക് ബാക്കി മെസ്സേജസ് ഒക്കെ വായിക്കാനുണ്ട്. എവിടെയും പോരുത്, സ്റ്റേ ട്യൂൺ ടു അഹല്യ FM 90.4 and this is RG Hira with you.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: Ahalya wishes, your lovely wishes on Ahalya FM 90.4. Kete kete kootu kooda.
3: അങ്ങനെ സമയം ദേ 9 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആയിരിക്കുകയാണ്. അടുത്ത മെസ്സേജ് വായിക്കാനുള്ള സമയമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ വിഷസ് ആണോ അഹല്യ എഫ് എം 90.4 ആൻഡ് ദിസ് ഇസ് ആർജി ഹീര വിത്ത് യു. ഗുഡ് മോർണിംഗ് ഹീര, ടോപ്പിക് നന്നായിട്ടുണ്ട്. എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ എന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഉഷ കൊട്ടേക്കാട് നിന്നാണ്. അപ്പോൾ ഉഷ ചേച്ചി, താങ്ക് യു സോ മച്ച് ആൻഡ് നല്ലൊരു ദിവസം ആവട്ടെ കേട്ടോ. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് അഹല്യ ടീം, ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്നവർക്കും എഫ് എം കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ഡേ വിഷസ്. മണിമേഖല ഹരിദാസ് കൃഷ്ണ ജയന്തി ആശംസകൾ കൂടി അറിയിച്ചിട്ടുണ്ട്. തിരിച്ചും ആശംസകൾ, അതുപോലെ തന്നെ നല്ല ദിവസം ആവട്ടെ. അടുത്ത മെസ്സേജ് ആരാണ്? ഗുഡ് മോർണിംഗ്, ഹീരന്റെ ശബ്ദം ഇടയ്ക്കിടയ്ക്ക് എഫ് എമ്മിൽ കേട്ടിരുന്നെങ്കിലും മെസ്സേജ് അയക്കുന്നത് ഇത് ഫസ്റ്റ് ടൈം ആണ്. നേരത്തെ വിളിച്ച ശ്രീജിത്ത് ഏട്ടൻ പറഞ്ഞ പോലെ എന്നെയും വീട്ടിൽ കുട്ടൂസ് എന്നാണ് വിളിക്കുന്നത്. അമ്മ കുട്ടു എന്നും അച്ഛൻ കുട്ടുമ്മ എന്നും വിളിക്കും. എന്താ അങ്ങനെ വിളിക്കുന്നത് എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. പിന്നെ അവരുടെ സന്തോഷം ആയതുകൊണ്ട് വിളിച്ചോട്ടെ എന്ന് കരുതും. പിന്നെ കസിൻ ആന്റീസ് എന്നെ മോളൂട്ടി എന്നും അച്ഛമ്മ പൊന്നു എന്നും വിളിക്കും. ബെസ്റ്റ് ഫ്രണ്ട്സ് എല്ലാം അച്ചു എന്നാണ് വിളിക്കാറ്. ബി എഡ് പഠിക്കുമ്പോൾ ചേച്ചിമാരിട്ട പേര് ചെറുത്. എന്റെ ചേട്ടൻ മാത്രം അശ്വതി എന്ന് വിളിക്കും. സോഷ്യൽ മീഡിയയിലാണേൽ അച്ചു എന്ന് പറയും. പിന്നെ ഇപ്പോൾ ടീച്ചറായി വർക്ക് ചെയ്യുന്നത് കൊണ്ട് അടുത്തറിയാവുന്നവരെല്ലാവരും ടീച്ചർ എന്ന് വിളിക്കും. ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ എല്ലാവർക്കും നേരുന്നു. ബൈ അശ്വതിയാണ് എറണാകുളത്ത് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്റെ അശ്വതി എന്തോരം പേരാണ് അശ്വതിക്ക്. എന്റെ അമ്മയെ കുട്ടു, കുട്ടുമ്മ, പിന്നെ ആരെന്തൊക്കെയാണ്, പൊന്നു, അങ്ങനെ ഇങ്ങനെ കുറെ മോളൂട്ടി, അങ്ങനെ കുറെ പേരുകളല്ലേ. എന്തൊക്കെ ചെയ്യാലേ, എന്തൊക്കെ പേര് വിളിച്ചാലൊക്കെ നമ്മൾ തിരിഞ്ഞു നോക്കണ്ടേ? ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് എനിക്ക് തോന്നണേ. ഈ പേര് വിളിച്ചാൽ നമ്മൾ തിരിഞ്ഞു നോക്കണല്ലോ, ആരെയാണ് വിളിക്കുന്നതെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. അതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തായാലും അടുത്ത മെസ്സേജ്. നമസ്കാരം ഹീര, ഫോട്ടോഗ്രാഫർ ചന്ദ്രേട്ടൻ കോയമ്പത്തൂർ. എല്ലാവർക്കും കൃഷ്ണ ജയന്തി ആശംസകൾ. എന്റെ പേര് ചന്ദ്രൻ. എന്റെ അമ്മ ഉള്ള കാലം വരെ എന്നെ ചന്ദ്രി എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം എന്റെ മൂത്ത സഹോദരി ഇപ്പോഴും എന്നെ ചന്ദ്രി എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ചന്ദ്രൻ ചേട്ടനെ ചന്ദ്രി എന്നാണ് വിളിക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ചന്ദ്രൻ ചേട്ടൻ, നല്ല ദിവസമാവട്ടെ കേട്ടോ. ഗുഡ് മോർണിംഗ് ഹീര, പേരിൽ രണ്ട് അക്ഷരം മാത്രമുള്ളതുകൊണ്ടും വിളിക്കാൻ ആർക്കും പ്രയാസമില്ലാത്തതുകൊണ്ടും കാര്യമായി വിളിപ്പേരില്ല. എങ്കിലും അമ്മാവന്മാരും മുത്തശ്ശി, മുത്തശ്ശൻ എന്നിവർക്കൊക്കെ ചെല്ലപ്പേരായി ലീലാമ്മ എന്ന് വിളിച്ചിരുന്നു. അവരൊക്കെ മൺമറഞ്ഞു പോയി. ഇപ്പോൾ ഓരോരുത്തരുടെയും സ്ഥാനം അനുസരിച്ചിട്ടുള്ള വിളിയാണ്. പിന്നെ പുറത്തിറങ്ങുമ്പോൾ ടീച്ചർ എന്ന് വിളിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. നാളെ അധ്യാപക ദിനം, അധ്യാപക ദിന ആശംസകളും അറിയിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മള് ലീല ടീച്ചറാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ ലീലാമ്മ, പിന്നെ ടീച്ചർ എന്നാണ് പലരും വിളിക്കുന്നത്. ലീല ടീച്ചർ എന്നൊക്കെ വിളിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പൊ ലീല ടീച്ചർക്ക് നല്ലൊരു ദിവസം ആവട്ടെ കേട്ടോ. അടുത്ത മെസ്സേജ്, ഹലോ ഹീരമോളെ, എനിക്ക് ഒരു പേരും ഇല്ല. എന്റെ അച്ഛൻ എപ്പോഴും പറയുന്നത് പേര് വെക്കുന്നത് വിളിക്കാനാ, അതിന് നിക് നെയിം വേണ്ടെന്ന്, ഒറിജിനൽ പേര് മറന്നു പോകുമെന്ന്. എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. ശാന്തികൃഷ്ണയാണ് മെസ്സേജ് അയച്ചത്. ശരിയാണല്ലേ, ചിലർക്ക് അങ്ങനെ ഒരു നിർബന്ധമുണ്ട്. എന്തിനാ അങ്ങനെ വേറൊരു പേരൊക്കെ വിളിക്കേണ്ട ആവശ്യം? നമുക്ക് ഈ പേരുണ്ടല്ലോ, ഈ പേര് നമ്മൾ മറന്നുപോയി. സത്യമാണ്, നമ്മുടെ ചില കസിൻസിന്റെയൊക്കെ പേര് എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷനാണ്. എന്തായിരുന്നു ഇവന്റെ പേര്, അല്ലെങ്കിൽ ഇവളുടെ പേര് എന്തായിരുന്നു? കാരണം നമ്മൾ വിളിച്ച് വിളിച്ച് വിളിച്ച് വിളിച്ച് നമുക്കത് ശീലമാകുമ്പോഴേ, നമ്മൾ ഒറിജിനൽ പേര് ചിലപ്പോൾ നല്ല കനമുള്ള കട്ടിക്കുള്ള വല്ല പേരൊക്കെ കേട്ടിട്ടുണ്ടാവാ, പക്ഷെ നമ്മളത് മറന്നു പോകുന്നുള്ളതാണ്. ഓക്കെ, എന്നാലും അടുത്ത മെസ്സേജ്, ഹായ് ഹീര, പിന്നെ ബ്രാക്കറ്റിൽ ചീര എന്നും കൂടെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഗുഡ് മോർണിംഗ്, റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ നേരുന്നു. ഓക്കെ, ശുക്രിയ ഷക്കീല ചേച്ചി, സ്നേഹക്കൂട്. എന്നെ അക്ബർക്ക കുറിഞ്ഞി എന്നാണ് വിളിക്കുക, പിന്നെ ഷക്കി എന്നും വിളിക്കുന്നതാണ് പറഞ്ഞത്. അപ്പൊ ഷക്കീല ചേച്ചിക്ക് ഷക്കി എന്നൊരു പേരുണ്ട്, കുറിഞ്ഞി എന്നൊരു പേരും കൂടി ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഷക്കീല ചേച്ചിയാണ് നമുക്ക് മെസ്സേജ് അയച്ചത്. ആൻഡ് അടുത്ത മെസ്സേജ് ആരാ നോക്കട്ടെ. ഹീരക്കുട്ടി ഗുഡ് മോർണിംഗ്. ഇന്ന് കൃഷ്ണജയന്തി, കണ്ണന് പിറന്നാൾ ആശംസകൾ നേരുന്നു. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. സ്നേഹത്തോടെ പ്രേമമ്മയാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അങ്ങോട്ട് നല്ലൊരു ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ പറയാണ് കേട്ടോ. അടുത്തത് ഹീര, എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. എന്റെ പേര് കവിത, എനിക്ക് വേറെ പേരൊന്നും ഇല്ല കേട്ടോ. എന്റെ കൊച്ചുമോള് അൻവിക കൃഷ്ണയെ മീനൂട്ടി എന്നാണ് വിളിക്കുന്നത്. ഇന്നത്തെ ടോപ്പിക് ഇഷ്ടപ്പെട്ടു. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ, പാട്ടുകളും പുളിയാന്ന് പറഞ്ഞിട്ട് കവിത ചേച്ചിയാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ കവിത ചേച്ചി, നല്ലൊരു ദിവസമാവട്ടെ. അടുത്തത് ഗുഡ് മോർണിംഗ് ഹീര, ഞാൻ RRR അഹല്യയിലെ എല്ലാ കൂട്ടുകാർക്കും പിന്നെ ഹീരയ്ക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ നേരുന്നു. ബൈ രമ്യ രാധാകൃഷ്ണനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ രമ്യ ചേച്ചി, താങ്ക് യു സോ മച്ച്, നല്ലൊരു ദിവസമാവട്ടെ. ആൻഡ് അടുത്ത മെസ്സേജ് ആരാണ്? ഗുഡ് മോർണിംഗ് ഹീരക്കുട്ടി, ഇന്നത്തെ ടോപ്പിക് സൂപ്പർ. എല്ലാവരുടെയും ചെല്ലപ്പേര് സൂപ്പറാണ്, കേട്ട് കുറേ ചിരിച്ചു. എന്നെ കുറച്ച് പേര് ഇന്ദുന്ന് വിളിക്കും, ചിലർ PC എന്ന് വിളിക്കും. എന്റെ ഇനീഷ്യൽ ഇന്ദിര PC എന്നാണ്. മകനെ ശ്രീകുട്ട, മകളെ മാളു, മാളൂട്ടി, മോളൂട്ടി, മാളൂസെ, അങ്ങനെ പോകുന്നു ലിസ്റ്റ്. എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. ശുക്രിയ ഹീരമോളെ, ഇന്നത്തെ പാട്ടുകളും പൊളി. ഏറെ സ്നേഹത്തോടെ ഇന്ദിര ചേച്ചി, പെരുവമ്പതാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് കേട്ടോ. അപ്പൊ എല്ലാവരും എന്നെ ഇപ്പൊ ശുക്രിയ, പിന്നെ ഹീരക്കുട്ടി, ചീര എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. ഞാനതൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച്. ഒരുപാട് പേര് മെസ്സേജസ് അയച്ചിട്ടു, എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാനിതൊരു കുഞ്ഞു ടോപ്പിക്ക്, ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിക്കുമായിരിക്കും, എന്തെങ്കിലും കഥയൊക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു ടോപ്പിക് എടുത്തത്. പക്ഷെ ഒരുപാട് പേർക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടായിരുന്നു, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ പേരുകളൊക്കെ ഷെയർ ചെയ്തു. അപ്പൊ താങ്ക് യു സോ മച്ച്. ഒന്നും രണ്ടും മൂന്നും നാലും പേരുകളൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. പക്ഷെ പേരെപ്പോഴും നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആണല്ലോ, ഒരാളുടെ പേര് വിളിക്കുക. എനിക്ക് പക്ഷെ പേഴ്സണലി ഇപ്പോൾ നമ്മൾ ഭയങ്കര അടുപ്പമുള്ള ആൾക്കാരെ നമ്മളങ്ങനെ ചെല്ലപ്പേരുകളും അല്ലെങ്കിൽ ഓമന പേരുകളും പെറ്റ് നെയിംസ് ഒക്കെ വിളിക്കുമെങ്കിലും എനിക്ക് പേഴ്സണലി എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എല്ലാവരുടെയും പേര് വിളിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. എൻ്റെ വീട്ടിൽ ഞങ്ങൾ മൂന്ന് പേരാണ്, മീര, താര, ഹീര. അപ്പം ഞങ്ങൾക്ക് ഈ ചെറിയ പേരായതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ആർക്കും അങ്ങനെ പെറ്റ് നെയിമുകളില്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പേര് തന്നെയാണ് മോസ്റ്റ്ലി വിളിക്കാറുള്ളത്. അപ്പം ചെറിയ പേരുള്ളവർക്ക് ഈ പെറ്റ് നെയിമുകൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. വലിയ പേരുള്ള ആൾക്കാർക്കായിരിക്കും യൂഷ്വലി ഞാൻ അങ്ങനെ പെറ്റ് നെയിംസ് ഒക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇനി എന്തൊക്കെ തന്നെ പേരുകളാണെങ്കിലും നമ്മളുടെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ചിലർക്ക് പെറ്റ് നെയിം വിളിക്കുന്നത് ഇഷ്ടമുണ്ടാവും, ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പം ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അവരെ ഇടയ്ക്കൊക്കെ ഒന്ന് പെറ്റ് നെയിംസ് ഒക്കെ വിളിക്കുക, അതൊക്കെ അവർക്ക് ഇഷ്ടമുള്ള കാര്യമായിരിക്കും. പിന്നെ ചില ആൾക്കാർക്ക് ഈ നിക് നെയിംസ് ഒന്നും വിളിക്കുന്നത് തീരെ താല്പര്യം ഉണ്ടാവില്ലല്ലോ, അവർക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു കാര്യത്തിന് ഓർമ്മിപ്പിക്കുന്നതോ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കാതിരിക്കുക. എനിക്ക് തോന്നുന്നു പെറ്റ് നെയിംസ് ആണ് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം, നിക് നെയിംസ് എല്ലാവർക്കും അതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെ ആഗ്രഹമുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കുക, അങ്ങനെയുള്ളവരെ ഇടയ്ക്കൊക്കെ വിളിക്കുക. കുറച്ച് സ്നേഹമൊക്കെ കൂടുമ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടെ പേരുകളൊക്കെ കൂട്ടി നിങ്ങളുടേതായ ഇഷ്ടത്തിന് നിങ്ങൾക്ക് വിളിക്കാം അല്ലേ. അത് നിങ്ങളുടെ ഒരു പേഴ്സണൽ മൊമെന്റ് ആണ് അത് ഷെയർ ചെയ്യണം. എനിക്ക് ഒരു കൺസേൺ ഉണ്ടായിരുന്നു, ചിലപ്പോൾ ചിലർ പറയില്ല, ചിലപ്പോൾ പെറ്റ് നെയിംസ് ഒക്കെ അവരുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ചിലപ്പോൾ അവർ ഷെയർ ചെയ്യില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ ഒരുപാട് പേര് അവരുടെ നിക് നെയിംസും പെറ്റ് നെയിംസും ഒക്കെ എന്നോട് വിളിച്ചു പറഞ്ഞു. അപ്പോൾ താങ്ക് യു സോ മച്ച്, ഒരുപാട് സ്നേഹം, സന്തോഷം. എൻ്റെ അതിൻ്റെ ഒപ്പം തന്നെ എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകളും അറിയിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാനിവിടെ നിന്ന് ബൈ ബൈ പറയാണ്. അപ്പോൾ ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരു വലിയ താങ്ക് യു പറഞ്ഞുകൊണ്ട് ഞാനൊരു ബൈ ബൈ പറയാണ്. ഇനി ബാക്കി ഷോസൊക്കെ ആയിട്ട് ബാക്കി ആർജീസ് ഒക്കെ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വൺസ് അഗെയിൻ എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് പ്ലസ് ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ്, താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട്. കീപ് സപ്പോർട്ടിംഗ് ആൻഡ് കീപ് ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്ന എൻ്റെ പേര് മറക്കണ്ട, പല പല പേരുകൾ നിങ്ങൾ വിളിച്ചു, പക്ഷെ ശരിക്കുള്ള എൻ്റെ പേര് ഹീര. So, RJ Hira signing off from Ahalya FM 90.4. Bye-bye, take care and love you all.

0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0493-226-888. Mobile 9496-000129.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഹലോ ഹലോ ഹലോ മച്ചാമാരെ, കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സെല്ലലോയിഡിലേക്ക്, സെല്ലലോയിഡുമായി സിനിമാ വിശേഷം പങ്കുവയ്ക്കാൻ കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ ആയില്യ. ഒരാളുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ മാത്രം മതി അവരുടെ ഉള്ളിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളും കുറ്റബോധവും പുറത്തെടുക്കാൻ. അങ്ങനെ സാധിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാ. വാളുകളും മാന്ത്രികക്കോലുകളുമല്ല, മറിച്ച് സത്യവും ധാർമ്മികതയും ആയുധമാക്കിയ, അനീതിക്കെതിരെ പോരാടിയ ദീന എന്ന പെൺകുട്ടിയുടെ കഥ. ദി ഷേമേഴ്സ് ഡോട്ടർ. യെസ്, സെല്ലലോയിഡിലെ ഇന്നത്തെ കഥ വിശേഷം. കഥയിലേക്ക് പോയാലോ. ഒരു മാന്ത്രിക സാമ്രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമം, അവിടെയാണ് ദീന എന്ന കൊച്ചു പെൺകുട്ടി ജീവിച്ചിരുന്നത്. ദീനയ്ക്ക് ഗ്രാമത്തിൽ കൂട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, വേറൊന്നും കൊണ്ടല്ല. അതായത്, അവളുടെ കണ്ണുകളിലേക്ക് നോക്കാൻ വേണ്ടി എല്ലാവർക്കും ഭയമായിരുന്നു. തന്റെ അമ്മയിൽ നിന്ന് അവൾക്കൊരു അപൂർവമായിട്ടുള്ള ഒരു കഴിവുണ്ടായിരുന്നു, ക്ഷേമർ. ആരെങ്കിലും അവളുടെ കണ്ണിലേക്ക് നോക്കിയാലുണ്ടല്ലോ, അവർ ജീവിതത്തിൽ ചെയ്ത സകല പാപങ്ങളും കുറ്റബോധമായിട്ട് അവരുടെ മനസ്സിനെ ഇങ്ങനെ വേട്ടയാടും. ദീനയ്ക്ക് അതൊരു ശാപമായിട്ടായിരുന്നു ആ ഒരു കഴിവിനെ തോന്നിയിരുന്നേ. അങ്ങനെ ദേ ഒരു രാത്രി പെട്ടെന്ന് ദുനാർക്ക് കൊട്ടാരത്തിൽ മഹാദുരന്തം സംഭവിക്കുകയാണ്. അതായത്, ആ കൊട്ടാരത്തിലെ രാജാവും രാജ്ഞിയും ക്രൂരമായി വധിക്കപ്പെട്ടു. അതിനുശേഷം ആ ഒരു കൊട്ടാരത്തിലെ ആളുകളെല്ലാം നോക്കുന്ന സമയത്ത് ചോരപുരണ്ട കത്തിയുമായി കിരീടാവകാശിയായ നിക്കോഡമസ്, അതായത് നിക്കോ എന്ന മൂത്ത രാജകുമാരനെ പിടിക്കുകയാണ്. നിക്കോ താൻ നിരപരാധിയാണെന്ന് വാദിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു വാദമൊന്നും ആരും തന്നെ വിശ്വസിച്ചിരുന്നില്ല. ഒടുവിൽ സത്യം കണ്ടെത്താൻ വേണ്ടി അധികാരികൾ ദീനയുടെ അമ്മയെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. ആ ഒരു സമയം ഈ ഒരു കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയിരുന്നത് നിക്കോയുടെ അനിയനായിട്ടുണ്ടായിരുന്ന, അതായത് രാജാവിന്റെ രണ്ടാമത്തെ മകനായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു സത്യം കണ്ടെത്താൻ വേണ്ടി ദീനയുടെ അമ്മയെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്താണ്. കൊട്ടാരത്തിൽ ഇരുണ്ട തടവറയിൽ വെച്ച് ദീനയുടെ അമ്മ നിക്കോയുടെ കണ്ണുകളിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ സമയത്ത് അവർക്ക് മനസ്സിലാവുന്നുണ്ട്, ഇല്ല, നിക്കോയുടെ കണ്ണുകളിൽ കുറ്റബോധത്തിന്റെ ഒരംശം പോലും ഇല്ലായിരുന്നു. നിക്കോ നിരപരാധിയാണെന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. എന്നാൽ കൊട്ടാരത്തിലെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന ക്രൂരനും അധികാരമോഹിയുമായിരുന്ന ഡാർക്കൻ പ്രഭു, അതായത് നിക്കോയുടെ അനിയൻ, നിക്കോയെ കുറ്റക്കാരനായി പ്രഖ്യാപിക്കാനായിട്ട് അമ്മയോട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ സത്യസന്ധയായ അമ്മ ഒരു നിരപരാധിയെ ചതിക്കാനായിട്ട് തയ്യാറായിരുന്നില്ല. ഇതോടെ കോപാകുലനായ ഡാർക്കൻ പ്രഭു അമ്മയെ രാജ്യദ്രോഹിയെ ചിത്രീകരിച്ച് തടവറയിലാക്കാണ്. അമ്മയ്ക്ക് ദീനയുടെ സഹായം ആവശ്യമുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച ഡാർക്കൻ ദീനയെയും കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്താണ്. പിന്നീട് എന്താണ് സംഭവിക്കുന്നത് തുടർന്ന് കേൾക്കാം. സെല്ലലോയിഡ് ലവ് ട്രീ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹലിയ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: Once again, welcome back to Celluloid. Celluloid and previous to the Kalkitu and Eric and the only Rahali from 90.4. Celluloid by Cinema Vishisham Panguak and Kuri and Dates me, RJ Ailia. Kada Puddin. അങ്ങനെ കൊട്ടാരത്തിലെത്തിയ ദീനയ്ക്ക് മുന്നിൽ ഡാർക്കൻ ഒരു തന്ത്രമനയാണ്. അമ്മയെ രക്ഷിക്കണമെങ്കിൽ നിക്കോ കുറ്റക്കാരനാണെന്ന് പറയണമെന്ന്. അവൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്താണ്. എന്നാൽ ദീന നേരെ ഡാർക്കന്റെ കണ്ണുകളിലേക്ക് നോക്കുകയാണ്. ആ നിമിഷം ഡാർക്കന്റെ സൂത്രശാലിയായ മനസ്സും അവന്റെ കള്ളത്തരവും ദീന തന്റെ ക്ഷമർ കഴിവിലൂടെ തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ തന്റെ അമ്മ തടവറയിലാണെന്നും അഴിമതിക്കാരായ അധികാരികൾ തന്നെ ചതിക്കുകയാണെന്നും അവൾ മനസ്സിലാക്കാണ്. അവിടെ നിന്ന് ഒരു നിമിഷം പോലും അവൾ പാഴാക്കാതെ കൊട്ടാരത്തിലെ കാവൽക്കാരുടെ കണ്ണു വെട്ടിച്ച് ദീന ഡുനാർക്ക് നഗരത്തിലെ തെരുവുകളിലേക്ക് അങ്ങ് ഓടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ അവൾ കുറെ ദിവസം ആ ഒരു നഗരത്തിൽ ഒളിവിൽ കഴിയുകയാണ്. അവിടെ വെച്ച് രക്ഷപ്പെട്ട നിക്കോ രാജകുമാരനെയും അദ്ദേഹത്തോട് വിശ്വസ്തത പുലർത്തുന്ന ഏതാനും കാവൽക്കാരെയും കണ്ടെത്തുന്നുണ്ട്. പിന്നീട് തടവറയിലുള്ള അമ്മയെ രക്ഷിക്കാനും നിക്കോയുടെ പേര് കളങ്കരഹിതമാക്കാനും അവർ ഒരുമിച്ച് പദ്ധതി വെക്കുകയാണ്. അതിനുശേഷം രാജകുടുംബത്തെ കൊന്ന് നിക്കോയുടെ തലയിൽ കെട്ടിവെച്ചതും സിംഹാസനം തട്ടിയെടുക്കാൻ ഗൂഢാലോചന നടത്തിയതും ഡാർക്കൻ പ്രഭുവും കൂട്ടാളികളുമാണെന്ന് അവർ തെളിവുകൾ സഹിതം തിരിച്ചറിയുന്നുണ്ട്. പിന്നീട് സംഭവിക്കുന്നത് ഈ അധികാരം മോഹിയായ ഈ ഒരു മകൻ രക്ഷപ്പെട്ടു പോയിട്ടുള്ള തന്റെ ജ്യേഷ്ഠനെയും ഒപ്പം തന്നെ ദീനയെയും കണ്ടുപിടിക്കാൻ വേണ്ടി നാട്ടിൽ ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. അതായത് ഇവരെ കണ്ടുപിടിച്ചു കൊണ്ടുവരുന്നവർക്ക് ഒരുപാട് പാരിതോഷികങ്ങൾ നൽകാം എന്നൊരു കാര്യം. അങ്ങനെ ഈ ഒരു പട്ടാള സംഘം മുഴുവൻ ഇവരെ തേടി നടക്കാനട്ടോ. പക്ഷേ ആ ഒരു അന്വേഷണത്തിലൊന്നും ഇവരെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. അവസാനം ആ ഒരു നാട്ടിലെ ഒരു വീട് മാത്രം അവശേഷിക്കുകയാണ്. അതായത് ഒരു സയന്റിസ്റ്റിന്റെ വീടായിരുന്നു കേട്ടോ. ആ ഒരു സയന്റിസ്റ്റിന്റെ വീട്ടിൽ കൂടി ഇവർ പരിശോധിക്കാൻ തീരുമാനിക്കുകയാണ്. പക്ഷേ ആ ഒരു പരിശോധനയിൽ അവിടെ അവരെ കണ്ടുപിടിക്കാനായിട്ട് ഇവർ സാധിക്കുന്നില്ല. അവസാനം ഈ ഇളയ മകനായിട്ടുള്ള ഡാർക്കൻ ഒരു ഉത്തരവിറക്കാണ് ആ ഒരു വീടിനെ കത്തിച്ച് നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഒരു വീടിനെ അവർ ചുട്ട് ചാമ്പലാക്കാണ്. പക്ഷേ നമ്മുടെ ദീനയും നിക്കോയും അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. പക്ഷെ രണ്ടുപേരും രണ്ട് ദിശയിലേക്കാണ് രക്ഷപ്പെട്ടു പോയത്. അങ്ങനെ ദീന വിചാരിക്കുന്നുണ്ട് ഈ ഒരു രാജാവ് മരിച്ചുപോയി, പക്ഷെ തന്റെ അമ്മ ഇപ്പോഴും ആ കൊട്ടാരത്തിലാണ്, അവരെ രക്ഷിക്കണം എന്നൊരു കാര്യം. അങ്ങനെ ദീന ഇവരുടെ എല്ലാം കണ്ണു വെട്ടിച്ച് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അങ്ങനെ ആ രക്ഷപ്പെടലിനൊടുവിൽ അവൾക്കൊരു ഫ്രണ്ടിനെ കിട്ടുന്നുണ്ട്, റോസ്. യെസ്, അങ്ങനെ റോസും ഇവളെ പോലെ തന്നെ ആ ഒരു വഴിയോരത്ത് ഈ ഫുഡിനൊക്കെ വേണ്ടി ഇങ്ങനെ യാചിച്ചിരിക്കുന്ന പെൺകുട്ടിയായിരുന്നു കേട്ടോ. അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കണക്ഷൻ ആവാണ്, നല്ല ഫ്രണ്ട്സ് ആവാണ്. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടി അമ്മയെ രക്ഷിക്കാൻ വേണ്ടി ആ ഒരു കൊട്ടാരത്തിലേക്ക് പോവാം എന്നൊരു കാര്യം തീരുമാനിക്കുകയാണ്. അപ്പൊ അതിനിടയിൽ ദീന എന്ത് ചെയ്യുന്നുണ്ട്, മൊത്തത്തിലൊരു മേക്ക് ഓവർ നടത്തുന്നുണ്ട്. അവളുടെ ഹെയറൊക്കെ കട്ട് ചെയ്ത് ഒരു ആൺവേഷത്തിലാണ് കൊട്ടാരത്തിലേക്ക് പോകുന്നത്. പക്ഷേ ആ ഒരു ആൺവേഷത്തിന്റെ ആ ഒരു ബലം അധികം കിട്ടിയില്ല എന്നുള്ളതാണ്. കാരണം എന്താ, അവൾ ഒരു സ്ത്രീയാണെന്നുള്ളൊരു കാര്യം ആ കൊട്ടാരത്തിൽ വെച്ച് പലരും തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ അവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ. ഓടി രക്ഷപ്പെടുന്ന ഒരു സമയത്ത് ആ കൊട്ടാരത്തിലെ സൈനികൻ ഇവരെ പിടികൂടുന്നുണ്ട്. ആ നിമിഷം ഡാർക്ക് പറയുന്നുണ്ട്, ഇവളെ കൊന്നു കളഞ്ഞേക്ക്, ഡ്രാഗൺസിന് തിന്നാൻ കൊടുത്തേക്കെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ സൈനികൻ പറയുന്നുണ്ട്, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, താങ്കളിപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ താങ്കൾ ഒരു ക്രൂരനായിട്ട് മാറും, അതുകൊണ്ട് അങ്ങനെ വേണ്ട, ഞാൻ ഇവളെ ദൂരെ കാട്ടിലേക്ക് കൊണ്ടുപോയതിന് ശേഷം അവിടെ വെച്ച് കൊന്നോളാം എന്ന് പറഞ്ഞ് ഈ സൈനികൻ ഇവരെയും കൂട്ടി പോവാണ് കേട്ടോ. പക്ഷെ അവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയോ, ഈ സൈനികൻ ഇവരെ കൊല്ലില്ല, പകരം രക്ഷപ്പെടാനായിട്ട് അവസരം കൊടുക്കുകയാണ്. പിന്നീട് ഈ സൈനികനോട് ഇവർ പറയുന്നുണ്ട്, ഇല്ല എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കും, എന്റെ അമ്മയെ രക്ഷിക്കണം, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടില്ല എന്നുള്ള കാര്യം പറയുകയും പിന്നീട് ആ സത്യമൊക്കെ ഈ സൈനികനോട് പറയുന്നുണ്ട്. അങ്ങനെ ഈ സൈനികനും ഇവരെ കൂടെ ചേർന്ന് ഈ അമ്മയെ രക്ഷിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാം എന്ന കാര്യം പറയുകയാണ്. അങ്ങനെ അവർ വീണ്ടും ആ ഒരു കൊട്ടാരത്തിലേക്ക് വീണ്ടും പോവാൻ പോവാണ്. പിന്നെ എന്തായിരിക്കും സംഭവിക്കുന്നത് തുടർന്ന് കേൾക്കാം. ഷോർട്ട് ബ്രേക്ക് കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: Once again, welcome back to Celluloid. കഥ തുടരുന്നു. അങ്ങനെ നഗരത്തിൽ ഉൾനിൽ കഴിഞ്ഞ ദീന അവിടെ വെച്ച് രക്ഷപ്പെട്ട നിക്കോ രാജകുമാരനെയും അദ്ദേഹത്തോടെ വിശ്വസ്തത പുലർത്തുന്ന ഈതാനം കാവൽക്കാരെയും കണ്ടെത്താണ്. അങ്ങനെ തടവറയിലുള്ള അമ്മയെ രക്ഷിക്കാനും നിക്കോയുടെ പേര് കളങ്കരഹിതമാക്കാനും അവർ ഒരുമിച്ച് പദ്ധതിയിടാണ്. രാജകുടുംബത്തെ കൊന്ന് നിക്കോയുടെ തലയിൽ കെട്ടിവെച്ചതും സിംഹാസനം തട്ടിയെടുക്കാൻ ഗൂഢാലോചന നടത്തിയതും ഡാർക്കൻ പ്രഭുവും കൂട്ടാളികളുമാണെന്ന് അവർ തെളിവുകൾ സഹിതം തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ ഡാർക്കൻ രാജാവായി കിരീടധാരണം നടത്താൻ പ്ലാൻ ചെയ്ത ആ നിർണായക ദിവസം ജനങ്ങൾ തടിച്ചുകൂടിയ സഭയിലേക്ക് ദീനയും നിക്കോയും വിശ്വസ്തരും ഇടിച്ചെത്താണ്. നിക്കോ താൻ നിരപരാധിയാണെന്ന് ജനങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറയുന്നുണ്ട്. എന്നാൽ കോപാകുലനായ ഡാർക്കൻ പ്രഭു അവരെ വധിക്കാനായിട്ടാണ് ഉത്തരവിടുന്നത്. എന്നാൽ ദീന എന്തെയാണ് ഒട്ടും തന്നെ ഭയക്കുന്നില്ല. കാരണം എന്താ, അവൾ നേരെ ഡാർക്കന്റെയും അവന്റെ കൂടെ ഉണ്ടായിരുന്ന യഥാർത്ഥ ചതിയന്മാരുടെ മുന്നിലേക്ക് നടന്നു ചെല്ലാണ്. ദീന തന്റെ മൂർച്ചയുള്ള സത്യസന്ധമായ ഷമർനോട്ടം ഡാർക്കന്റെയും കൂട്ടാളികളുടെയും കണ്ണുകളിലേക്ക് അങ്ങ് പായിക്കുകയാണ്. അവളുടെ കണ്ണുകളിൽ നോക്കിയ നിമിഷം ഡാർക്കനും ചതിയന്മാർക്കും തങ്ങൾ ചെയ്ത ക്രൂരതകളെ കുറിച്ച് കണ്ട കുറ്റബോധവും നാണക്കേടും അനുഭവപ്പെടാതെ തുടങ്ങുകയാണ്. അങ്ങനെ അവരുടെ ആത്മവിശ്വാസം തകർന്നു വീഴുന്നുണ്ട്. എന്നാൽ ഡാർക്കനെ അവൾക്ക് അവളുടെ കഴിവിൽ ആദ്യം ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം അവൾ അത്രയും സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു കേട്ടോ. പക്ഷേ അയാളുടെ കൂടെയുള്ള ബാക്കി എല്ലാവരെയും നമ്മുടെ ദീന അവളുടെ വരുതിയിലേക്ക് ആക്കുന്നുണ്ട്. പിന്നീട് ഡാർക്കനും അവരും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ജനമധ്യത്തിൽ വെച്ച് അവരുടെ ചതിയും കൊലപാതകങ്ങളും ഓരോന്നോരോന്നായി പുറത്തേക്ക് വരാണ്. രാജ്യത്തിനുമേലുള്ള ഡാർക്കന്റെ പിടി എന്നേക്കുമായിട്ട് അവിടെ തകർന്നു വീഴാണ്. ഒടുവിൽ ദീന തന്റെ അമ്മയെ തടവറയിൽ നിന്ന് സുരക്ഷിതമായിട്ട് മോചിപ്പിക്കുന്നുണ്ട്. ഇക്കോ രാജകുമാരന്റെ നിരപരാധിത്വം തെളിയുകയും രാജ്യം വീണ്ടും സമാധാനത്തിലേക്ക് മടങ്ങിയെത്തുന്നുണ്ട്. അങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് തന്നെ ഒറ്റപ്പെടുത്തിയ തന്റെ കണ്ണുകളിലെ കഴിവ് ഒരു ശാപമല്ല, മറിച്ച് തിന്മയ്ക്കും അഴിമതിക്കുമെതിരെ പോരാടാനുള്ള ഏറ്റവും വലിയ മാന്ത്രിക ആയുധമാണെന്ന് ദീന തിരിച്ചറിയുന്നുണ്ട്. വാളുകൾ കൊണ്ടല്ല, സത്യവും മനഃശാസ്ത്രപരമായ കരുത്തും കൊണ്ട് വിജയം നേടിയ ദി ഷമേഴ്സ് ഡോട്ടർ ആ ഒരു കഥ ഇവിടെ ഇങ്ങനെ അവസാനിക്കുകയാണ്. തീർച്ചയായിട്ടും നല്ലൊരു മൂവി തന്നെയാണ് കേട്ടോ. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണാനായിട്ട് നോക്കണം. അങ്ങനെ ഇന്നത്തെ സെല്ലുലോയിഡിന്റെ സമയം കൂടി ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും സെല്ലുലോയിഡുമായിട്ട് മറ്റൊരു സിനിമ വിശേഷവുമായിട്ട് ഞാൻ വരും. അതുവരേക്കും 90.4 KTK കേട്ട് കൂട്ടുകൂടാം.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: മൈക്കിൾ ജാക്സന്റെ ഡേഞ്ചറസ് എന്നൊരു പാട്ടില്ലേ, ഈ പാട്ടിലെ ഡേഞ്ചറസ് എന്ന ആ ഒരു വാക്കിനേക്കാൾ ഡേഞ്ചറസ് ആയിട്ടുള്ള കുറേ അധികം സ്ഥലങ്ങളുണ്ട് നമുക്ക് ചുറ്റും. ഹൈ വോൾട്ടേജ് ആയിട്ടുള്ള കാലിഡോസ്കോപ്പിന്റെ ഈ ഒരു മോർണിംഗ് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. യാത്രകൾ എന്ന് പറയുമ്പോൾ അതെപ്പോഴും ഒരു ഫീലാണ്, പക്ഷേ ഡേഞ്ചറസ് എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. പ്രത്യേകിച്ച് മൈക്കിൾ ജാക്സന്റെ ഡേഞ്ചറസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. പക്ഷെ അതിൽ ഈ ഡേഞ്ചറസ് എന്ന വാക്ക് കേൾക്കുമ്പോഴത്തേക്കും ഡേഞ്ചർ അല്ലേ എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ ഡേഞ്ചർ ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. പല ആളുകൾക്കും യാത്ര എന്ന് പറയുമ്പോൾ അൺലിമിറ്റഡ് ഫ്രീഡം ആണ് അല്ലേ. ഒരു പ്ലാനും ഇല്ലാതെ പെട്ടെന്നൊരു ദിവസം ബാഗും തൂക്കി ഇറങ്ങുന്ന ആളുകളുണ്ട്. റൂട്ട് മാറ്റി പിടിക്കുക, തോന്നുമ്പോൾ ഇറങ്ങി കട്ടൻ ചായ കുടിക്കുക, തോന്നുന്ന നാട്ടിൽ പോയി അവിടുത്തെ ആൾക്കാരുടെ കൂടെ വർത്തമാനം പറഞ്ഞു തീർക്കുക. ആഹാ, വാട്ട് എ ലൈഫ്! സ്റ്റോറി അവിടെ തീർന്നില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭൂഗോളത്തിലെ എല്ലാ സ്ഥലത്തും ചെന്ന് ഇതുപോലെ ഞാൻ ഫ്രീ ആണ്, എനിക്ക് നാട്ടുകാരോടൊക്കെ വർത്തമാനം പറയണം, പുതിയ കമ്പനിക്കാരെയൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് പോവാനായിട്ട് പറ്റില്ല. ഭൂഗോളത്തിലെ എല്ലാ സ്ഥലത്തും അത് പറ്റൂല. ഈ ഉലകത്തിൽ അങ്ങനെ കറങ്ങാൻ ഇറങ്ങിയാൽ അടിതെറ്റുന്ന ചില ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അതേക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കാലിഡോസ്കോപ്പിൽ കേൾക്കാനായിട്ട് പോകുന്നത്. ഇന്നത്തെ എന്റെ ചോദ്യം ഇതാണ് കേട്ടോ, സ്വതന്ത്രമായി എവിടെയും നടക്കാം എന്ന് കരുതുന്ന സഞ്ചാരികൾക്ക് പൂട്ടിടുന്ന നിഗൂഢമായ സ്ഥലങ്ങൾ ഏതൊക്കെയായിരിക്കും എന്ന് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഐഡിയ ഉണ്ടെങ്കിൽ എനിക്ക് അഹലിയ FM 90.4 ഇൻസ്റ്റഗ്രാം ഹാൻഡിലേക്ക് ഒരു മെസ്സേജ് അയക്കും, ഞാൻ നോക്കട്ടെ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെന്ന്.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഭൂമിയിലെ നോ ഫ്രീഡം യാത്രാ സ്ഥലങ്ങളെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളെ കുറിച്ച്. ആ ലിസ്റ്റില് ഫസ്റ്റ് റാങ്കിലുള്ള ആൾ ആരാണെന്ന് അറിയോ? ഒരു വില്ലൻ രാജ്യം. ഏതാണെന്ന് അറിയോ? വേറെ ആരുമല്ല, ദി വൺ ആൻഡ് ഓൺലി നോർത്ത് കൊറിയ. ഉത്തര കൊറിയയെ കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടെ ചെന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രീഡം ബാഗിൽ വെച്ച് പൂട്ടിക്കോണം. എനിക്ക് വണ്ടി വാടകയ്ക്കെടുത്ത് റൈഡ് പോകണം, അവിടെയുള്ള ആളുകളോട് വർത്തമാനം പറഞ്ഞു ചില്ല് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ സംഗതി കട്ടപ്പുകയാവും. കാരണം ഉത്തര കൊറിയ അത്തരത്തിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനാണ്. ഇപ്പം സ്വന്തമായിട്ട് വണ്ടി വാടകയ്ക്കെടുത്ത് ചുറ്റിക്കറങ്ങാനുള്ള പെർമിഷൻ അവിടെ കിട്ടില്ല. വഴിയിൽ കാണുന്ന നാട്ടുകാരായിട്ട് സൊറ പറഞ്ഞിരിക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് അവിടെ പോയി കാണുക എന്ന് ചോദിച്ചാലേ, ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ചില ടൂർ ഏജൻസികളുണ്ട്. അതുവഴി മാത്രമേ ഉത്തര കൊറിയയിൽ പോകാനായിട്ട് പറ്റുള്ളൂ. സർക്കാരിന്റെ രണ്ട് ഒഫീഷ്യൽ ഗൈഡുകൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും, യാത്ര തുടങ്ങിയത് മുതൽ തിരികെ നിങ്ങൾ വിമാനം കയറുന്നത് വരെ. അപ്പൊ അവര് വരയ്ക്കുന്ന വരയിലൂടെ മാത്രം നടക്കുക, അവര് കാണിച്ചു തരുന്ന വഴിയിലൂടെ മാത്രം പോവുക. ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ പ്ലാൻ അല്ല, അവര് വരയ്ക്കുന്ന വഴിയിലൂടെ വേണം നമ്മൾ പോയിട്ട് ഉത്തര കൊറിയ കാണാനായിട്ട്. അപ്പോൾ അത്തരത്തിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഇനിയുണ്ട് എന്റെ ലിസ്റ്റിൽ. നമുക്ക് കേൾക്കാം കലിഡോസ്കോപ്പിൽ. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. കൂടെയുള്ളത് ഞാൻ അഭിരാമി.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: കൺട്രോൾഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ഞാൻ വരില്ല. എനിക്ക് അത്യാവശ്യം ഫ്രീഡം ഒക്കെ ഉള്ള നല്ല ചിൽ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നതാണ് ഇഷ്ടം എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പോകാൻ പറ്റാത്ത സ്ഥലങ്ങളെ കുറിച്ചാണ് ഞാനിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉത്തര കൊറിയയുടെ കാര്യം കേട്ട് നമ്മളിങ്ങനെ ഞെട്ടിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റോപ്പിലേക്ക് വണ്ടി വിട്ടാലോ. നോർത്ത് കൊറിയൻ കടുപ്പത്തിൽ നിന്ന് മാറി ഇനി നമ്മൾ പോകുന്നത് പ്രകൃതിയുടെ മടിത്തട്ടിലേക്കാണ്. സുന്ദരമായ മനോഹരമായ ഭൂട്ടാൻ. ഭൂട്ടാൻ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് അവിടെയുള്ള സന്യാസിമാരുടെ മുഖം, അങ്ങനെ വളരെ ശാന്തവും സമാധാനമായിട്ടുള്ള കാര്യമൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ആഹാ, കേൾക്കുമ്പോൾ തന്നെ ഭൂട്ടാൻ എന്ന് പറയുമ്പോൾ തന്നെ എന്തൊരു സമാധാനം ഉണ്ട് അല്ലേ. പക്ഷെ അവിടെയും ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. തങ്ങളുടെ പാരമ്പര്യം സംസ്കാരമൊക്കെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഭൂട്ടാൻ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമുണ്ട്, ഹൈ വാല്യൂ ലോ വോളിയം ടൂറിസം പോളിസി. എൻ്റെ അമ്മേ, ഇത്ര ഗംഭീരമായിട്ടുള്ള ടൂറിസം പോളിസിയൊക്കെ ഭൂട്ടാൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ടൂറിസം പോളിസി കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ട് പോകണോ വേണ്ടയോ നിന്ന് നമ്മളൊന്നുകൂടെ വീണ്ടും വീണ്ടും ആലോചിക്കും. ഹൈ വാല്യൂ ലോ വോളിയം, മറക്കണ്ട ഈ സംഭവം. ഒരു പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഇത് കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എൻ്റർടൈൻമെൻറ്റ്.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: അപ്പൊ പറഞ്ഞു വന്നത് ഭൂട്ടാനിലെ ഹൈ വാല്യൂ ലോ വോളിയം ടൂറിസം പോളിസിയെ കുറിച്ചാണ്. അതായത് ഒരുപാട് ആളുകൾ കൂട്ടത്തോടെ വന്ന് നാട് വൃത്തികേടാക്കണ്ട, കുറച്ചു പേര് വന്നാൽ മതി എന്ന് മാന്യമായി വന്ന് കണ്ടുപൊക്കോണം എന്ന് പറയുന്ന സംഭവമാണ് ഈ ഹൈ വാല്യൂ ലോ വോളിയം ടൂറിസം പോളിസി. ഇങ്ങനെ ഒരു പോളിസി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഭൂട്ടാനിൽ ചെന്ന് തോന്നിയ പോലെയൊന്നും ചുറ്റിക്കറങ്ങാൻ നമുക്ക് പറ്റില്ല. വിനോദസഞ്ചാരികളൊക്കെ ഭൂട്ടാനിൽ നടക്കണമെങ്കിൽ കനത്ത തുക, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഫീ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. സുസ്ഥിര വികസന ഫീസായിട്ട് നൽകണം. കൂട്ടത്തിലെ പ്രധാന സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഗൈഡ് ഉണ്ടാവണം. അടുത്തിടെ ചെറിയ ചില ഇളവുകളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും പ്രകൃതിയെ തൊട്ട് കളിച്ചാൽ ഭൂട്ടാൻ കട്ട സ്ട്രിക്റ്റ് ആണ്. നമ്മൾ അതിന് പ്രത്യേകമായിട്ടുള്ള ഫീസൊക്കെ കൊടുക്കേണ്ടി വരും. പ്രകൃതിയെ സംരക്ഷിക്കാൻ ഇങ്ങനെ ഒരു റോക്ക് സോളിഡ് റൂൾ വെച്ച ഭൂട്ടാനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇതാണോ നമ്മൾ ഈ പറയുന്ന യഥാർത്ഥത്തിലുള്ള ഇക്കോ ഫ്രണ്ട്ലി വൈബ്?

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഉത്തര കൊറിയക്കാരുടെ കമാൻഡും ഭൂട്ടാനിലെ മലനിരകളും ഒക്കെ താണ്ടി നമ്മളിതാ വണ്ടി അടുത്ത ലെവലിലേക്ക് തിരിക്കുകയാണ്. ഇത്തവണ കളി കുറച്ച് വ്യത്യാസമാണ്. ചില്ലിംഗ് കോൾഡ് ആണ് ഈ സ്ഥലത്ത്. മഞ്ഞു മൂടിയ ഭൂമിയുടെ അറ്റത്തുള്ള ഒരു പ്രപഞ്ച വിസ്മയം അന്റാർട്ടിക്ക. നമ്മള് അന്റാർട്ടിക്ക എന്ന് പറയുമ്പോൾ സാധാരണ പോകുന്ന സ്ഥലങ്ങളെ പോലെ ബാക്ക് പാക്കും തൂക്കി പോയി ചില്ല് ചെയ്യാൻ അവിടെ ഹോട്ടൽസ് ഇല്ല, പബ്ലിക് ട്രാഫിക് ഇല്ല, ടൂറിസ്റ്റ് റിസോർട്ടുകൾ ഇല്ല. പകരം ജീവൻ വരെ ഡേഞ്ചറസ് സോണിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന പാരിസ്ഥിതികമായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഗോയിങ് ടു അന്റാർട്ടിക്ക എന്ന് പറഞ്ഞാൽ ചില്ലറ കളിയല്ല. ഇന്റർനാഷണൽ പരിസ്ഥിതി നിയമങ്ങളുടെ കടുത്ത കൺട്രോളിലാണ് അവിടുത്തെ ട്രിപ്പുകൾ വരുന്നത്. തോന്നുന്ന പോലെ പോയി ഇറങ്ങാൻ പറ്റില്ല. പെർമിഷനുള്ള അംഗീകൃത എക്സ്പെഡിഷൻ ക്രൂസുകളുണ്ട്. അത് ത്രൂ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അവിടെയുള്ള ഒരു പുൽക്കൊടിക്ക് പോലും കേടുപാട് വരുത്താത്ത വിധത്തിലുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള സുരക്ഷാ നിർദ്ദേശങ്ങൾ അന്റാർട്ടിക്കയിൽ പോയാൽ പാലിക്കണം. പറയുമ്പോൾ സിമ്പിളാണ്, പക്ഷേ പ്രകൃതിയുടെ ഈ ഒരു വൈൽഡ് ഭംഗി നേരിട്ട് കാണണമെങ്കിൽ ഇതുപോലെ കുറേ നിയന്ത്രണങ്ങളുടെ കടമ്പ കടന്നേ പോകാൻ പറ്റൂ. അപ്പോൾ ബാഗും എടുത്ത് അന്റാർട്ടിക്ക പോകാൻ ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് മൂന്ന് വട്ടം ചിന്തിക്കണം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: കൺട്രോൾഡ് ആയിട്ടുള്ള ട്രിപ്പുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാലിഡോസ്കോപ്പിൽ. യാത്രകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും സന്തോഷവും ഫ്രീഡവും ചില്ലിങ്ങും ഒക്കെ തരുന്നതാണ്. പക്ഷെ അങ്ങനെ ചില്ല് ചെയ്യാൻ പറ്റാത്ത ചില ഡേഞ്ചറസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട് നമ്മുടെ ലോകത്ത്. അതേക്കുറിച്ച് പറയുമ്പോൾ ലോകത്തിൽ ഏറ്റവും നിഗൂഢതകൾ നിറഞ്ഞ ആരും അത്ര പെട്ടെന്ന് കടന്നു ചെല്ലാത്ത ഒരു അജ്ഞാത നാടിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. തുർക്ക്മെനിസ്ഥാൻ എന്നാണ് ഈ നാടിന്റെ പേര്. ഞാൻ എന്നാൽ നാളെ തന്നെ ഒരു വിസ അപ്ലൈ ചെയ്ത് അങ്ങോട്ട് പോവുക എന്ന് കരുതിയാൽ പണിപാളും. കാരണം തുർക്ക്മെനിസ്ഥാൻ വിസ തരാൻ അത്ര എളുപ്പമൊന്നുമല്ല. ഗവൺമെന്റ് അംഗീകരിച്ച ഒരു ടൂർ ഏജൻസിയുടെ ഒഫീഷ്യൽ സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ വിസയുടെ കാര്യം ഒന്ന് ആലോചിക്കുക പോലും ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അതുമാത്രമാണോന്ന് ചോദിച്ചാൽ ലോകത്ത് വേറെങ്ങും കാണാത്ത മാർബിൾ വാസ്തുവിദ്യ, വിചിത്രമായിട്ടുള്ള കുറേ വെറൈറ്റി സിറ്റീസ് ഒക്കെ കാണണമെങ്കിൽ കനത്തൊരു എന്താ പറയുക ഒരു വാച്ച് ഉണ്ടാവും. ചില സയൻസ് ഫിക്ഷൻ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ കത്തിയെരിയുന്ന സിറ്റീസൊക്കെ ഇല്ലേ, അതായത് ഈ ഗർത്തങ്ങൾ, ഗേറ്റ്സ് ഓഫ് ഹെൽ, നരകത്തിൻ്റെ കവാടം എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട്. സ്ട്രിക്റ്റ് ഗവൺമെന്റ് മോണിറ്ററിങ്ങിലാണ് ഇവിടെ ആളുകൾ വരുന്നതും ഇതൊക്കെ കാണുന്നതും. ഇതൊക്കെയോ പുരാതന കാലത്ത് ഏതോ ഗ്രഹത്തിലേക്ക് പോയ ഫീലാണ് തുർക്ക്മെനിസ്ഥാനിൽ പോകുമ്പോൾ കിട്ടുക. പക്ഷെ അടിമുടി അവരുടെ ഒരു നിയന്ത്രണത്തിലായിരിക്കും, അവരുടെ ഒരു കൺവട്ടത്തായിരിക്കും നമ്മൾ കാഴ്ചകൾ കണ്ട് നടക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യം. ഡേഞ്ചറസ് ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട് നമുക്ക് ചുറ്റും. അതേക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലിഡോസ്കോപ്പിൽ വിത്ത് മീ അഭിരാമി.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: സ്വാൽബാർഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നിങ്ങൾ ആ സ്ഥലം കേട്ടിട്ടുണ്ടോ? പേപ്പറിൽ നോക്കിക്കഴിഞ്ഞാൽ സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ നിയമപരമായിട്ടുള്ള തടസ്സങ്ങളൊന്നുമില്ല. ബട്ട് ആക്ച്വലി സ്പീക്കിംഗ് അതിന്റെ കഥ അങ്ങനെയല്ല. ഇവിടുത്തെ മെയിൻ വില്ലൻ സർക്കാരോ പോലീസോ ഒന്നുമല്ല, പ്രകൃതിയും പോളാർ ബെയേഴ്സും ആണ്. ഇപ്പൊ പോളാർ ബെയേഴ്സ് കൂടുതലുള്ളൊരു സ്ഥലമാണ് ഈ പറഞ്ഞ സ്വാൽബാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. മനുഷ്യരെക്കാൾ കൂടുതൽ ഈ ധ്രുവ കരടികളിൽ ജീവിക്കുന്ന മണ്ണാണ്. അപ്പോ അവിടെ ജനവാസ മേഖല വിട്ട് പുറത്തേക്ക് ഒരു സ്റ്റെപ്പ് വെക്കണമെങ്കിൽ തോക്കോ അല്ലെങ്കിൽ മറ്റ് നമ്മള് സ്വയം പ്രതിരോധ ആയുധങ്ങളോ കയ്യിലില്ലാതെ പുറത്തിറങ്ങാൻ പറ്റൂല. അതല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ടാവണം. ഒറ്റയ്ക്ക് റൂട്ടില്ലാത്ത വഴിയിലൂടെ ട്രക്കിങ്ങിന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചൊരു വരവുണ്ടാവോ ശശിയെ എന്ന് ദൈവത്തിന് മാത്രം അറിയുള്ളൂ. ഡേഞ്ചറസ് ലെവൽ മാക്സിമം ആണ് അവിടെ. ചുരുക്കത്തിൽ നിയമം കൊണ്ടല്ല, സ്വന്തം ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള റൂൾസ് ഫോളോ ചെയ്യേണ്ടി വരുന്ന അപൂർവം ചില സ്ഥലങ്ങളിൽ ഒന്നാണ് സ്വാൽബാർഡ്. ഹൈലി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ അധികം ആരും പോവാത്തൊരു സ്ഥലം കൂടിയാണ് സ്വാൽബാർഡ് എന്ന് പറയുന്ന സ്ഥലം. അങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്ത് ഇതേപോലെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പൊ അതേക്കുറിച്ച് നമ്മൾ കാലിഡോസ്കോപ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്തൊരു പാട്ടിന്റെ സമയമാണ്. ഒരു സൂപ്പർ സോങ് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. കൂടെയുണ്ട് ഞാൻ.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഉത്തര കൊറിയൻ കമാൻഡുകൾ മുതൽ അന്റാർട്ടിക്കയിലെ തണുപ്പും സ്വാൽബാർഡിലെ പോളാർ ബെയർ ഭീഷണിയും വരെ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. ലോകത്തെ എത്ര എത്ര സ്ഥലങ്ങളാണ് ഇതുപോലെ ആളുകൾക്ക് പോകാൻ വലിയ ആഗ്രഹം ഉണ്ടെങ്കിലും സ്ട്രിക്റ്റ് റൂൾസ് കാരണം, അല്ലെങ്കിൽ അവിടുത്തെ ചില പ്രശ്നങ്ങൾ കാരണം, അവിടുത്തെ ചില എൻവയോൺമെന്റ് സസ്റ്റൈനബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കാരണം, അല്ലെങ്കിൽ അവിടുത്തെ മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കാരണം പല ആളുകൾക്കും പോകാൻ ആഗ്രഹമുണ്ടെങ്കിലും പേടിച്ച് പോവാതിരിക്കുന്ന കുറേ സ്ഥലങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറഞ്ഞു തന്നത് കലഡോസ്കോപ്പിലൂടെ. ഇതിൽ ഏത് നോ ഫ്രീഡം സ്ഥലത്തേക്കാണ് നിങ്ങൾക്ക് പോയി സാഹസികത കാണിക്കാൻ തോന്നിയത്? എനിക്ക് ഈ സ്വാൽബാർഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ പോവാൻ പോയാൽ കൊള്ളാൻ തോന്നി. പിന്നെ ഉത്തര കൊറിയയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഉത്തര കൊറിയയിലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, അപ്പോൾ അവിടെ ഒന്ന് പോയാൽ കൊള്ളാന്നൊക്കെ തോന്നി. പക്ഷേ ഈ പറഞ്ഞ പോലെ രണ്ടാമതൊന്നുകൂടെ ആലോചിക്കുമ്പോൾ പോണോ അല്ലെങ്കിൽ വേണ്ട എന്ന് നമ്മൾ വിചാരിച്ചു കളയും. അങ്ങനെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഇന്നത്തെ കലഡോസ്കോപ്പ് അവസാനിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നേരം കൂടെ ചേർന്നത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. നമ്മുടെ വിപണിയിൽ നിന്നും നമ്മൾ വാങ്ങുന്ന മീനുകളിൽ ഫോർമാലിൻ ഉൾപ്പെടെയുള്ള മാരകമായ രാസവസ്തുക്കൾ കലർന്നിട്ടുണ്ട് എന്ന വാർത്തകൾ നമ്മളെല്ലാം എപ്പോഴും ആശങ്കപ്പെടുത്താറുണ്ട് അല്ലേ. ഇതിനൊരു മികച്ച പരിഹാരമാണ് നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കായിട്ട് ചെറിയ രീതിയിൽ മീൻ വളർത്തുക എന്നത്. വളരെ കുറഞ്ഞ സ്ഥലത്ത് ഒരു ചെറിയ ടാങ്ക് എങ്ങനെ ഒരുക്കാം, വീട്ടിലെ വളർത്തലിന് മീൻ വളർത്തൽ ഏറ്റവും അനുയോജ്യമായ മീനുകൾ ഏതൊക്കെയാണ്, അവയ്ക്ക് നൽകേണ്ട തീറ്റകൾ എന്തൊക്കെയാണ്, ജലം എങ്ങനെ ശുദ്ധീകരിക്കാം, മീനുകൾ എപ്പോൾ കരവയ്ക്കാനായിട്ട് പാകമാകും എന്നിവയെക്കുറിച്ച് സമഗ്രമായി പ്രതിപാദിക്കുന്നു ഇന്നത്തെ ഹരിതഭൂമിയിൽ. അഹല്യ FM 90.4 അവതരിപ്പിക്കുന്ന കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് സ്വാഗതം. കൂടെയുണ്ട് ഞാൻ സുനൽ. അപ്പോൾ വീട്ടുവളപ്പില് ചെറിയൊരു മീൻ ടാങ്കിനെ കുറിച്ചും അതിൽ വളർത്താൻ പറ്റുന്ന മീൻ ഇനങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഈ വീട്ടിലെ ആവശ്യത്തിന് മാത്രമായിട്ട് മീൻ വളർത്തുന്ന സമയത്ത് വലിയ ഇൻവെസ്റ്റ്മെൻറ്റോ സ്ഥലമോ ഒന്നും ആവശ്യമില്ല. വീടിൻ്റെ മുറ്റത്തോ ടെറസിലോ ലഭ്യമായിട്ടുള്ള ചെറിയൊരു സ്ഥലത്ത് ടാങ്ക് സ്ഥാപിക്കാവുന്നതാണ്. ടാങ്ക് നിർമ്മിക്കുന്നതിന് മുമ്പ് ദിവസവും കുറഞ്ഞത് 4 മുതൽ 5 മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം ലഭിക്കുന്ന ഇടമാണോ എന്ന് ഉറപ്പുവരുത്തണം. മീൻ വളർത്താനായിട്ട് സിമെന്റ് ടാങ്കുകളോ FRP റെഡിമെയ്ഡ് ടാങ്കുകളോ അല്ലെങ്കിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ ടാർപോളിൻ ഷീറ്റ് ഉപയോഗിച്ചുള്ള ടാങ്കുകളോ തിരഞ്ഞെടുക്കാം. തുടക്കക്കാർക്ക് കൈകാര്യം ചെയ്യാൻ ഏറ്റവും എളുപ്പം റെഡിമെയ്ഡ് FRP ടാങ്കുകളോ അല്ലെങ്കിൽ ടാർപോളിൻ ടാങ്കുകളോ ആണ്. വീട്ടിലെ ആവശ്യത്തിന് ഏകദേശം 1000 മുതൽ 2000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ചെറിയ ടാങ്ക് തികച്ചും അനുയോജ്യമാണ്. ടാങ്കിൽ നിന്നും പഴയ വെള്ളം എളുപ്പത്തിൽ ഒഴുക്കിക്കളയാനും പുതിയ വെള്ളം നിറയ്ക്കാനുമുള്ള സൗകര്യം മുൻകൂട്ടി തന്നെ ക്രമീകരിക്കേണ്ടതുണ്ട്. ഇനി പുതിയ ടാങ്ക് ഒരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വീട്ടുവളപ്പിലെ മീൻ വളർത്തലിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇനി പുതിയ ടാങ്ക് ഒരുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുതരാം. പുതുതായിട്ട് നിർമ്മിച്ചിട്ടുള്ള സിമന്റ് ടാങ്ക് ആണെങ്കിൽ അതിലെ സിമന്റിന്റെ അംശവും അസിഡിറ്റിയും പൂർണ്ണമായിട്ട് മാറ്റിയ ശേഷമേ മീനുകളെ വളർത്താവും. ഇതിനായിട്ട് ടാങ്കിൽ വെള്ളം നിറച്ച് വാഴപ്പിണ്ടിയോ ചാണകമോ ഇട്ട് 10 ദിവസത്തോളം വെക്കുക. അതിനുശേഷം ഈ വെള്ളം പൂർണ്ണമായിട്ട് ഒഴുക്കിക്കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കണം. ടാർപോളിൻ ടാങ്കുകളാണെങ്കിൽ കെമിക്കലുകളുടെ അംശം ഒഴിവാക്കാനായിട്ട് നന്നായി കഴുകിയ ശേഷം മാത്രം വെള്ളം നിറയ്ക്കുക. മീനുകൾക്ക് ആവശ്യമായ ഓക്സിജൻ ടാങ്കിൽ എപ്പോഴും ലഭ്യമാക്കാനായിട്ട് ഒരു ചെറിയ എയറേഷൻ പമ്പ് ഘടിപ്പിക്കുന്നത് വളരെ ഉത്തമമാണ്. ടാങ്കിലേക്ക് നേരിട്ട് കനത്ത വെള്ളം വീഴുന്നത് തടയാനായിട്ട് മുകളിലായി ഒരു ഷെയ്ഡ് നെറ്റ് കെട്ടുന്നത് നല്ലതായിരിക്കും. ഇത് വെള്ളത്തിലെ താപനില എപ്പോഴും ഒരേപോലെ നിലനിർത്താനും ഇലകളും മറ്റും വെള്ളത്തിൽ വീണ് അഴുക്കാകുന്നത് തടയാനും സഹായിക്കും. ഇനി വീട്ടിൽ വളർത്താൻ പറ്റിയ മികച്ച മീൻ ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം നല്ലൊരു പാട്ടിന് ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. വീട്ടുവളപ്പിലെ മീൻ വളർത്തലിനെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇനി വീട്ടിൽ വളർത്താൻ പറ്റിയ മികച്ച മീൻ ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. ചെറിയ ടാങ്കുകളിലെ വളർത്തലിന് ഏറ്റവും അനുയോജ്യമായതും വേഗത്തിൽ വളരുന്നതുമായ മീനാണ് തിലാപ്പിയ. പ്രതിരോധ ശേഷി വളരെ കൂടുതലുള്ള ഈ മീനുകൾക്ക് കുറഞ്ഞ ഓക്സിജൻ ഉള്ള വെള്ളത്തിലും ജീവിക്കാനായിട്ട് സാധിക്കും. ഇവയുടെ ഇറച്ചി വളരെ രുചികരവുമാണ്. അതുപോലെ തന്നെ വീട്ടു വളർത്തലിന് അനുയോജ്യമായ മറ്റൊരു മികച്ച ഇനമാണ് അനാബസ് അഥവാ കരിപ്പിടി. അന്തരീക്ഷത്തിൽ നിന്നും നേരിട്ട് ശ്വാസമെടുക്കാൻ

കപ്പാസിറ്റിയുള്ള മീനുകളായതുകൊണ്ട് ചെറിയ ടാങ്കുകളിൽ ഇവയെ കൂടുതൽ എണ്ണത്തിൽ വളർത്താനായിട്ട് സാധിക്കും. കൂടാതെ നാടൻ വരാൽ തൈകളും വളർത്താം. കുറച്ചുകൂടെ വലിയ ടാങ്ക് ആണെങ്കിൽ വേഗത്തിൽ വളരുന്ന ആസം വാള എന്ന ഇനവും തിരഞ്ഞെടുക്കാവുന്നതാണ്. ഈ മീനുകൾക്ക് മുള്ളുകൾ കുറവായതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാനും കറിവയ്ക്കാനും വളരെ നല്ലതാണ്. എന്നാൽ ചെറിയ ടാങ്കിൽ കാർപ്പിനങ്ങളായ റോഹു, കട്ല എന്നിവ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി വെള്ളം മാറ്റുന്ന രീതി, ഈ ജല മാനേജ്മെന്റ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം നല്ലൊരു പാട്ടിന് ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് സുനലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. വീട്ടുവളപ്പിലെ മീൻ വളർത്തലിനെ കുറിച്ചാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഇനി ജല മാനേജ്മെന്റ്, അതിനെ കുറിച്ചറിയാം. മത്സ്യ വളർത്തലിലെ ഏറ്റവും പ്രധാനം വെള്ളത്തിന്റെ ഗുണനിലവാരം തന്നെയാണ്. കിണറ്റ് വെള്ളമാണ് ഏറ്റവും അനുയോജ്യം. കോർപ്പറേഷൻ അല്ലെങ്കിൽ ക്ലോറിൻ ചേർത്ത പൈപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് രണ്ട് ദിവസം ഒരു പാത്രത്തിൽ തുറന്ന് വെച്ച് ക്ലോറിൻ പൂർണ്ണമായി കളഞ്ഞ ശേഷം മാത്രമേ ടാങ്കിലേക്ക് ഒഴിക്കാവൂ. മീനുകൾക്ക് നൽകുന്ന തീറ്റയുടെ അവശിഷ്ടവും അവയുടെ കാഷ്ടവും കാരണം വെള്ളത്തിൽ മാരകമായ അമോണിയ വാതകം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഇത് മീനുകളുടെ മരണത്തിന് കാരണമാകും. അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കൽ ടാങ്കിലെ വെള്ളത്തിന്റെ 20 മുതൽ 30% ഭാഗം അടിത്തട്ടിൽ നിന്നും ഒഴുക്കിക്കളഞ്ഞ് പുതിയ വെള്ളം നിറയ്ക്കുകയും വേണം. ഈ ടാങ്കിൽ നിന്നും മാറ്റുന്ന ഈ വെള്ളം നൈട്രജൻ സമ്പുഷ്ടമായതുകൊണ്ട് അടുക്കള തോട്ടത്തിലെ ചെടികൾക്കും പച്ചക്കറികൾക്കും ഒഴിച്ചു കൊടുക്കാനായിട്ട് ഉത്തമമാണ്. വെള്ളത്തിൽ അമിതമായി പായൽ വളരുന്നത് തടയാനായിട്ട് ടാങ്ക് എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുകയും വേണം. ഇനി ശാസ്ത്രീയമായിട്ടുള്ള തീറ്റ ക്രമീകരണം, മീനുകൾക്ക് എന്തൊക്കെ തീറ്റയാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞുതരാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വീട്ടുവളപ്പിലെ മീൻ വളർത്തലിനെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ലിസ്ണേഴ്സ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ മീനിന് എന്തൊക്കെ തീറ്റ കൊടുക്കണമെന്നറിയണ്ടേ? പറഞ്ഞുതരാം. മീനുകളുടെ മികച്ച വളർച്ചയ്ക്ക് വിപണിയിൽ ലഭ്യമാകുന്ന ഗുണമേന്മയുള്ള പെല്ലറ്റ് തീറ്റകൾ നൽകാം. മീനുകളുടെ വലുപ്പത്തിനനുസരിച്ച് 1 മില്ലിമീറ്റർ, 2 മില്ലിമീറ്റർ, 3 മില്ലിമീറ്റർ വലുപ്പത്തിലുള്ള തീറ്റകൾ വേണം തിരഞ്ഞെടുക്കാനായിട്ട്. ദിവസവും 2 നേരം, രാവിലെയും വൈകുന്നേരവും കൃത്യസമയത്ത് തീറ്റ നൽകണം. മീനുകൾക്ക് തീറ്റ നൽകുന്ന സമയത്ത് 5 മിനിറ്റിനുള്ളിൽ അവ തിന്നു തീർക്കുന്ന അത്രയും അളവിൽ മാത്രം നൽകാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ തീറ്റയിട്ട് കഴിഞ്ഞാൽ അവ അടിത്തട്ടിൽ കിടന്ന് ചീഞ്ഞ് വെള്ളം മലിനമാകാനായിട്ട് സാധ്യതയുണ്ട്. മഴയുള്ളപ്പോഴോ മേഘാവൃതമായ അന്തരീക്ഷമുള്ളപ്പോഴോ തീറ്റയുടെ അളവ് കുറയ്ക്കുകയും വേണം. വിപണിയിലെ തീറ്റയ്ക്ക് പുറമെ വീട്ടിലെ ചീരയില, മുരിങ്ങയില, അസോള എന്നിവ തിലാപ്പിയ പോലുള്ള മീനുകൾക്ക് നൽകാം. ചോറ്, അടുക്കളയിലെ കറി വേസ്റ്റുകൾ എന്നിവ അമിതമായിട്ട് നൽകുന്നത് വെള്ളത്തിന്റെ ഗുണനിലവാരം നശിപ്പിക്കും. അതുകൊണ്ട് അതൊക്കെ പരമാവധി ഒഴിവാക്കണം. ഇനി ഈ മീനുകൾക്ക് രോഗങ്ങളൊക്കെ ഉണ്ടാവും, രോഗങ്ങൾ വന്ന് ചത്തുപോകും. അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? പറഞ്ഞുതരാം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വീട്ടുവളപ്പിലെ മീൻ വളർത്തലിനെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ലിസ്ണേഴ്സ് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇനി ഈ മീനുകൾക്ക് രോഗങ്ങളൊക്കെ വരാം, അവയൊക്കെ എങ്ങനെയാണ് ഇല്ലാതാക്കുക, അതിൽ നിന്ന് എങ്ങനെയാണ് മീനുകളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞുതരാം. ഈ ചെറിയ ടാങ്കുകളിൽ മീനുകൾക്ക് രോഗം വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് വെള്ളത്തിലെ അഴുക്കാണ്. മീനുകൾ തീറ്റയെടുക്കാതിരിക്കുക, വെള്ളത്തിൻ്റെ മുകളിൽ വന്ന് ശ്വാസമെടുക്കാനായിട്ട് വായ പൊളിച്ച് നിൽക്കുക, ശരീരത്തിൽ ചുവന്ന പാടുകളോ വെളുത്ത പുള്ളികളോ കാണപ്പെടുക എന്നിവ രോഗലക്ഷണങ്ങളാണ്. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി തീറ്റ നൽകുന്നത് നിർത്തുകയും വെള്ളത്തിന്റെ പകുതി ഭാഗം മാറ്റി പുതിയ വെള്ളം നിറയ്ക്കുകയും വേണം. രോഗം വരാതിരിക്കാനായിട്ട് മാസത്തിലൊരിക്കൽ അല്പം കല്ലുപ്പ് വെള്ളത്തിൽ ലയിപ്പിച്ച് ചേർക്കുന്നത് മീനുകളുടെ ശരീരത്തിലെ പരാദങ്ങളെ നശിപ്പിക്കാനായിട്ട് സഹായിക്കും. ബാക്ടീരിയൽ അണുബാധകൾ തടയുന്നതിനായിട്ട് അല്പം മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് വളരെ നേർത്ത അളവിൽ കലക്കി ടാങ്കിൽ ഒഴിക്കുന്നത് പ്രകൃതിദത്തമായിട്ടുള്ള പ്രഥമ ശുശ്രൂഷയായിട്ട് ഉപയോഗിക്കാം. ഇനി എപ്പോഴാണ് ഈ മീനുകളെ കറിവെക്കാനായിട്ട് എടുക്കുക? പറഞ്ഞുതരാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വീട്ടിലെ ആവശ്യത്തിനായിട്ട് വളർത്തുന്ന മീനുകൾ എപ്പോൾ പിടിക്കാമെന്നത് അവയുടെ ഇനത്തെയും നമ്മൾ നൽകുന്ന പരിചരണത്തെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ജിഫ്റ്റ് തിലോപ്പിയ മീനുകൾ സാധാരണയായിട്ട് 5 മുതൽ 6 മാസം പ്രായമാകുമ്പോഴേക്കും 300 മുതൽ 400 ഗ്രാം വരെ തൂക്കം വയ്ക്കാറുണ്ട്. ഇതാണ് കരവയ്ക്കാൻ ഏറ്റവും അനുയോജ്യമായ വലുപ്പം. അനാബസ് അഥവാ കരിപ്പിടി മീനുകൾ 4 മുതൽ 5 മാസം കൊണ്ട് തന്നെ 100 മുതൽ 150 ഗ്രാം വലുപ്പം എത്തുകയും വിളവെടുപ്പിന് പാകമാകുകയും ചെയ്യും. അസം വാളാ മീനുകളാണെങ്കിൽ 6 മാസം കൊണ്ട് തന്നെ 1/2 കിലോയ്ക്ക് മുകളിൽ തൂക്കം വയ്ക്കുന്നതാണ്. വീട്ടിലെ ആവശ്യമായതുകൊണ്ട് ഒന്നിച്ച് മുഴുവനായിട്ടും മീനുകളെ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓരോ ദിവസത്തെയും കറിയുടെ ആവശ്യത്തിനനുസരിച്ച് വലിയ മീനുകളെ മാത്രം വലക്കണ്ണികൾ ഉപയോഗിച്ച് തിരഞ്ഞു പിടിച്ച് വിളവെടുക്കാവുന്നതാണ്. ഇതുവഴി ടാങ്കിലെ ബാക്കി മീനുകൾക്ക് വളരാൻ കൂടുതൽ സ്ഥലം ലഭിക്കുകയും ചെയ്യും. ഇനി മികച്ച വിളവനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് കൂടെ പറഞ്ഞുതരാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വീട്ടുവളപ്പിലെ മീൻ വളർത്തലിനെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇനി മികച്ച വിളവ് കിട്ടാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുതരാം. ചെറിയ ടാങ്കിൽ അമിതമായിട്ട് മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കരുത്. 1000 ലിറ്റർ വെള്ളമുള്ള ഒരു ടാങ്കിൽ പരമാവധി 50 മുതൽ 70 വരെ ജെഫ്റ്റ് തിലാപ്പിയ കുഞ്ഞുങ്ങളെ മാത്രം വളർത്തുന്നതാണ് സുരക്ഷിതം. എണ്ണം കൂടിക്കഴിഞ്ഞാൽ മീനുകളുടെ വളർച്ചാ നിരക്ക് വലിയ തോതിൽ കുറയും. വിശ്വസനീയമായ സർക്കാർ ഹാച്ചറികളിൽ നിന്നോ ഫിഷറീസ് വകുപ്പിന്റെ ഏജൻസികളായ മത്സ്യഫെഡ് കേന്ദ്രങ്ങളിൽ നിന്നോ മാത്രം മീൻ കുഞ്ഞുങ്ങളെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഗുണനിലവാരമുള്ള മോണോസെക്സ് തിലാപ്പിയ കുഞ്ഞുങ്ങളെ വാങ്ങിക്കഴിഞ്ഞാൽ അവ ടാങ്കിനുള്ളിൽ പ്രജനനം നടത്തി എണ്ണം പെരുകുന്നത് ഒഴിവാക്കാം. മീനുകളെ പിടിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള 12 മണിക്കൂർ നേരം അവയ്ക്ക് തീറ്റ നൽകരുത്. ഇത് മീനുകളുടെ കുടൽ വൃത്തിയാകാനും കറി വയ്ക്കുമ്പോൾ മീനിന് കൂടുതൽ രുചി ലഭിക്കാനും സഹായിക്കും. വലിയ അധ്വാനമൊന്നും ഇല്ലാതെ ഒഴിവു സമയങ്ങളിൽ ചെയ്യാവുന്ന ഒന്നാണ് വീട്ടിലെ മത്സ്യ വളർത്തൽ. ഒരു ചെറിയ ടാങ്കും കുറച്ച് മീൻ കുഞ്ഞുങ്ങളും ഉണ്ടെങ്കിൽ കെമിക്കലുകൾ ചേരാത്ത നാടൻ മീൻകറി നമ്മുടെ ഊണുമേശകളിൽ എന്നും വിളമ്പാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇന്ന് തന്നെ ഒരു കുഞ്ഞു മീൻ ടാങ്ക് ഒരുക്കുക. ആരോഗ്യകരമായിട്ടുള്ള നാളേക്കായിട്ട് ചുവട് വയ്ക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടുവളപ്പിലെ മീൻ വളർത്തലിനെ കുറിച്ച് പറഞ്ഞ ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാണ്.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: ഉങ്ങൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. ഇന്നത്തെ ദിവസം ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുന്ന ഒരു ദിവസമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട, എനിക്ക് തോന്നുന്നു ഹേറ്റേഴ്സ് ഇല്ലാത്ത ഒരാളാണ് ശ്രീകൃഷ്ണൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിവസമാണ്, ശ്രീകൃഷ്ണന്റെ പിറന്നാൾ ദിവസം നമ്മളെല്ലാവരും നാടും നഗരവും ഒക്കെ വർണ്ണാഭമായ ഘോഷയാത്രകൾ കൊണ്ടും പലതരത്തിലുള്ള എന്താ പറയാ കാര്യങ്ങളൊക്കെ കൊണ്ടും ഉറിയടി പോലെയുള്ള മത്സരങ്ങളൊക്കെ നടത്തിയും പലയിടങ്ങളിൽ ആഘോഷങ്ങൾ നടക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് ഈ ഒരു ശ്രീകൃഷ്ണ ജയന്തി ദിവസം. അപ്പോ പലതരത്തിലുള്ള ആഘോഷങ്ങൾ ഇങ്ങനെ നാട്ടിൽ നടക്കുമ്പോൾ മൊത്തത്തിൽ ഒരു കൃഷ്ണ വൈബ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്റെ കൂടെ ഉള്ള ഒരു കുട്ടി എന്നോട് ഇങ്ങനെ വന്നിട്ട് പറയാം, നാളെ ഞാൻ സാരിയെ കൊടുത്തിട്ടാണ് വരുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, നാളെ എന്താ പരിപാടി എന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എനിക്ക് കൂടുതലായിട്ട് അതിനെ കുറിച്ചൊന്നും അറിയില്ല ചേച്ചി, പക്ഷേ ഞാൻ അറിഞ്ഞു നാളെ ശ്രീകൃഷ്ണന്റെ ഹാപ്പി ബർത്ത്ഡേ ആണെന്ന്. കൃഷ്ണന്റെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾ ഇന്ന് റെഡി ആയിട്ട് രാധയെ പോലെ ഒരുങ്ങി വരാൻ പോവാണെന്നൊക്കെ പറഞ്ഞ് ആളുകൾ അങ്ങനെ എന്താ പറയാ മനുഷ്യന്മാരെ ആഘോഷമാക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ അറിയിക്കുകയാണ്. ഇനി ഈ ആഘോഷത്തിന്റെ കൂടെ നമുക്ക് പാട്ടും വേണം അല്ലെ, ആഘോഷം ഇല്ലെങ്കിലും പോലും നമുക്ക് പാട്ട് കേട്ടാൽ സമാധാനമാണ്. അപ്പൊ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് വിളിക്കേണ്ട നമ്പർ 8281509000 എന്ന നമ്പർ ആണ്. ഇൻസ്റ്റന്റ് പാട്ടില് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനുള്ള നമ്പറാണ് ഞാൻ പറഞ്ഞത്, 8281509000. നിങ്ങൾ ചോദിക്കുന്ന പാട്ട് നിങ്ങൾക്ക് വേണ്ടി ഇൻസ്റ്റന്റ് ആയിട്ട് പ്ലേ ചെയ്ത് തരാൻ കൂടെ ഞാൻ അഭിരാമി ഉണ്ടാവും. പാട്ടുകൾ ഇൻസ്റ്റന്റ് ആയി കേൾക്കാം, ഇൻസ്റ്റന്റ് ആയിട്ട് വിശേഷങ്ങൾ പറയാം, ഇൻസ്റ്റന്റ് ആയിട്ട് ഡെഡിക്കേഷൻസ് പറയാം. അങ്ങനെ കളർഫുൾ ആയിട്ടുള്ള പരിപാടിയാണ്. ഇപ്പൊ ശ്രീകൃഷ്ണ ജയന്തിയുടെ പരിപാടികൾ നടക്കുന്നില്ല, വളരെയധികം കളർഫുൾ ആയിട്ടുള്ള പരിപാടികളായിരിക്കും നമ്മുടെ ചുറ്റും നടക്കുക. അതേപോലെ കളർഫുൾ ആയിട്ടുള്ള പാട്ടുകൾ ഇങ്ങോട്ട് പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. 12 മണി മുതൽ 2 മണി വരെയുള്ള സമയം

0: ഗോകുൽ എന്ന് പേരുള്ള ആരെങ്കിലും ഈ പാട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയക്കണം. ഈ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണോ? കാരണം ഗോകുൽ എന്ന് പേരുള്ള ആളുകളെയൊക്കെ, അതായത് എന്റെ കൂടെ പഠിച്ചിരുന്ന സമയത്ത് ഗോകുൽ എന്ന് പേരുള്ള ആളുകളെയൊക്കെ കളിയാക്കുന്നതായിരുന്നു ഈ ഒരു പാട്ട്. നമ്മളിങ്ങനെ പാടി നടക്കും പുറകെ, ഗോകുല പാല ബാലക എന്നൊക്കെ പറഞ്ഞ് പാടി നടക്കും. ഗോകുലിലാണെങ്കിൽ ഈ പാട്ട് കേട്ടാൽ അപ്പോ കളിയിളകും. അങ്ങനെ ഒരു പാട്ടാണ് നമ്മൾ കേട്ട പാട്ട്. പാർത്ഥൻ കണ്ട പരലോകം എന്ന സിനിമയിലെ പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോൾ എന്റെ കൂടെ ആദ്യത്തെ കോളർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
1: ഹലോ, ഞാൻ രാധാകൃഷ്ണൻ.
0: രാധാകൃഷ്ണൻ ചേട്ടാ, ഹാപ്പി ശ്രീകൃഷ്ണ ജയന്തി. അപ്പൊ പറയൂ, ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: എനിക്ക് കണ്ണനെ നേരിക്കാൻ കടലപ്പഴം.
0: ഓക്കെ, ഈ പാട്ട് ആർക്കാണ് ഡെഡിക്കേഷൻ?
1: ഇന്ന് കുഞ്ഞുമക്കളെല്ലാം കൃഷ്ണന്റെ വേഷം കിട്ടുന്ന എല്ലാ കുട്ടികൾക്കും പാട്ട് ഞാൻ ഡെഡിക്കേഷൻ ചെയ്യുന്നു.
0: ഓക്കെ ഓക്കെ. അപ്പൊ ഘോഷയാത്രയൊക്കെ കാണാൻ പോകുന്നുണ്ടോ? ഘോഷയാത്ര കാണാൻ പോകുന്നുണ്ടോ?
1: ഇത് മനസ്സിലായില്ല.
0: അഷ്ടമി രോഹിണി ദിവസം ഈ കൃഷ്ണവേഷമൊക്കെ കെട്ടിയിട്ട് ഘോഷയാത്രകൾ നടത്തില്ലേ?
1: ഘോഷയാത്രയുണ്ട്.
0: ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ പാട്ട് വെച്ചുതരാം കേട്ടോ. നമുക്കെന്താ ഒന്നിച്ചു പോയി കാണാല്ലേ? എന്തായാലും ചേട്ടാ കണ്ടിട്ട് അടിപൊളിയാക്കും ഇന്നത്തെ ദിവസം, സൂപ്പർ ആവട്ടെ. ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് രാധാകൃഷ്ണൻ ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ച പാട്ട് കണ്ണന് നേദിക്കാൻ കദളിപ്പഴം എന്ന പാട്ടാണ്. മധു ബാലകൃഷ്ണന്റെ ശബ്ദത്തിൽ നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ആ പാട്ടിന് ശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് വന്നിട്ടുള്ള മെസ്സേജ് ജിജീഷ് അയച്ചിട്ടുള്ള മെസ്സേജാണ് നോമ്പിക്കോട് നിന്ന്. ഹായ് മാം, ഞാൻ ജിജീഷ് ഫ്രം നോമ്പിക്കോട്. ഹായ് ജിജീഷ്. ജിജീഷ് ആദ്യമായിട്ടാണോ മെസ്സേജ് അയക്കണേന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ആദ്യമായിട്ടാണ് മെസ്സേജ് വായിക്കണത്. അപ്പോ പ്ലീസ് പ്ലേ കോലക്കുഴൽ വിളികേട്ടോ സോങ് ടു ഓൾ കൃഷ്ണ ഭക്തർ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചേക്കണേ. തീർച്ചയായിട്ടും. അപ്പോ എം ജയചന്ദ്രൻ സംഗീത സംവിധാനം നിർവഹിച്ച കോലക്കുഴൽ വിളികേട്ടോ എന്ന പാട്ടാണ് ജിജീഷ് എല്ലാ കൃഷ്ണ ഭക്തർക്കും വേണ്ടി ചോദിച്ചിരിക്കുന്നത്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം കാറ്റ്. ഓക്കെ, അങ്ങനെ നല്ല രണ്ട് പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്തിയിരിക്കുകയാണ് ഇൻസ്റ്റന്റ് പാട്ടുകൾക്ക്. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്, എന്റെ കൂടെ ഒരാൾ കൂടെ ഉണ്ട്. ആരാണെന്ന് നോക്കട്ടെ. ഹലോ
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ഇതാരാണ്?
1: ഇത് കണ്ണൂർ ജില്ലയിൽ
0: ആനന്ദൻ ചേട്ടാ. ഹാപ്പി അല്ലേ?
1: ഹാപ്പിയാണ് എല്ലാവർക്കും. പിന്നെ അഭിരാമിക്കും മറ്റ് എല്ലാ ബിസിനസിനും ആർദ്ദേശനും എല്ലാം ഞാൻ എന്റെ
0: ഓക്കെ, താങ്ക് യു സോ മച്ച്. ഘോഷയാത്രയൊക്കെ കാണാൻ പോകുന്നുണ്ടോ?
1: ഞാൻ കുറച്ച് ഫ്രണ്ട്സിന്റെ വീട്ടിലാണ്, പോകുക. അവിടുന്ന് ഘോഷയാത്ര പോകാറുണ്ട്. അതിന് ഞാനൊരു പങ്കാളിയായി കുറെ തന്നെ നടന്ന് ഒരു അമ്പലത്തിൽ സമാപിക്കും. അവിടുന്ന് പായസം കൊടുത്തിട്ട് കുറച്ച് വർഷമായിട്ട് വരുന്നത്.
0: ഓക്കെ, അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും തകർക്കട്ടെ പരിപാടിയിൽ. ഇന്നത്തെ വിഷസ് പറയൂ, അതുപോലെ ഏത് പാട്ടാ വേണ്ടെന്ന് പറയൂ കേട്ടോ. ആർക്കാണ് പറയൂ.
1: പറയാം, ഞാൻ ഒരുപാട് നാളായി അഭിരാമി എനിക്ക് ഒരു പാട്ട് എനിക്ക് കിട്ടിയില്ല. ഞാനൊരു പാട്ട് എനിക്ക് കിട്ടിയതിന് വളരെ സന്തോഷമുണ്ട്.
0: ഓക്കെ, എനിക്ക് സന്തോഷം ചേട്ടാ. പറയൂ, ഏത് പാട്ടാ വേണ്ടേ?
1: പ്രധാന തന്റെ സമയം എന്ന സിനിമയിലെ കണ്ണനായ രാധവേന, രാമനായ സീത വേണമെന്നുള്ളതാണ്.
0: ഓക്കെ ഓക്കെ, കണ്ണനായ രാധ വേണ്ട, പിന്നെ
1: പിന്നെ
0: അപ്പൊ കല്യാണ കാസറ്റിലെ ഗാനായതുകൊണ്ട് അതിനോടൊരു സ്പെഷ്യൽ ഇഷ്ടം ഉണ്ട് അല്ലേ? എന്റെ അമ്മേ, ലവ് സ്റ്റോറിയാണ്. അപ്പൊ അത് നമുക്ക് വേറൊരു ദിവസം കേൾക്കാം. എന്തായാലും ഞാൻ ഈ പാട്ട് വെച്ചുതരാം കേട്ടോ.
1: ഉണ്ണിക്കണ്ണന്മാർക്കും വേണ്ടി ഞാൻ ഈ പാട്ട് സമർപ്പിക്കും.
0: ഓക്കെ ചേട്ടാ, ബൈ ബൈ. നമ്മളെ വിളിച്ചത് ആനന്ദൻ ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ച പാട്ട് കണ്ണനായാൽ രാധ വേണം എന്ന പാട്ടാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്. ദാസേട്ടനൊപ്പം റിമി ടോമിയാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. അതാണ് ഈ ഒരു പാട്ടിന്റെ കുറച്ചുകൂടെ ഒരു സ്പെഷ്യാലിറ്റി. ഞാൻ വളരെ വൈകിയാണ് അറിഞ്ഞത് ഇതിലെ ഫീമെയിൽ വോയിസ് റിമി ടോമിയെ പാടിയിരിക്കണെന്നുള്ള ഒരു കാര്യം. അപ്പൊ എന്തായാലും നമുക്ക് ആ പാട്ട് കേൾക്കാം. സദാനന്ദന്റെ സമയം എന്ന സിനിമയിലെ കണ്ണനായാൽ രാധ വേണം എന്ന പാട്ട്. ആ പാട്ടിന് ശേഷം വരുന്ന പാട്ട് ചോദിച്ചിരിക്കുന്നത് രതീഷ് മണി ഫ്രം കൊടുവായൂർ. രതീഷ്, എനിക്ക് ഇൻസ്റ്റഗ്രാമിലാണ് ഒരു മെസ്സേജ് അയച്ചേക്കണേ. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. എന്റെ പേര് രതീഷ് മണി, ഞാൻ കൊടുവായൂരിൽ നിന്നാണ്. കാക്കക്കുയിൽ എന്ന സിനിമയിലെ പാടാം വനമാലി എന്ന പാട്ട് എനിക്ക് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് അയച്ചേക്കണേ. പിന്നെ തീർച്ചയായിട്ടും രതീഷ് മണിയുടെ ഫേവറേറ്റ് സോങ് എം ജി ശ്രീകുമാറിന്റെയും കെ എസ് ചിത്രയുടെയും ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം ഇൻസ്റ്റന്റ് പാട്ടിൽ. പാട്ടുകൾക്ക് ശേഷം ആകാശവാണി വാർത്തകൾ ഉണ്ടാകും, അതിനൊക്കെ ശേഷം തിരിച്ചെത്താം. കൂടെ ഞാൻ അഭിരാമിയുണ്ട്, ഇത് ഇൻസ്റ്റന്റ് പാട്ട്.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം, അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ.
2: വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. EOS 5 വിജയകര വിക്ഷേപണത്തിൽ പ്രധാനമന്ത്രിയും രാജ്യരക്ഷാമന്ത്രിയും ISROയെ അഭിനന്ദിച്ചു. ഇന്ന് ജന്മാഷ്ടമി. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ജനങ്ങൾക്ക് ആശംസ നേർന്നു. റീ ഇമാജിനിംഗ് കേരളം വികസന സാധ്യതകളും ഭാവി വെല്ലുവിളികളും ചർച്ച ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. രണ്ടു ദിവസത്തെ CPIM പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കം. കേരള ക്രിക്കറ്റ് ലീഗ് സെമിഫൈനൽ ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരത്ത്. വാർത്തകൾ വിശദമായി. EOS 5 വിജയകരമായ വിക്ഷേപണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയുടെ മികവ്, നൂതന ആശയങ്ങൾ, വളർന്നുവരുന്ന ശേഷി എന്നിവയുടെ പ്രതിഫലനമാണ് ഇതെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ISROയും ഇന്ത്യൻ വ്യവസായ മേഖലയും തമ്മിലെ പങ്കാളിത്തം രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതിക്ക് പുതിയ കരുത്തും വ്യാപ്തിയും നൽകുന്നതിനൊപ്പം ബഹിരാകാശ മേഖലയിലെ ഇന്ത്യയുടെ ശേഷി വർദ്ധിപ്പിച്ചെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ആദ്യ ഇമേജിംഗ് ഉപഗ്രഹമായ EOS 5 വിജയകരമായ വിക്ഷേപിച്ച ISROയെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. ഇന്ത്യയുടെ ഭൌമ നിരീക്ഷണ ശേഷി ശക്തിപ്പെടുത്താനും ബഹിരാകാശ വളർച്ചയെ പ്രതിഫലിപ്പിക്കാനും വിക്ഷേപണം സഹായിക്കുമെന്ന് രാജ്നാഥ് സിംഗ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ISROയും ഇന്ത്യൻ വ്യവസായവും തമ്മിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന പങ്കാളിത്തം നവീകരണത്തിനും കഴിവുകൾ ശക്തിപ്പെടുത്തുന്നതിനും പുതിയ വഴികൾ തുറക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. വിദേശ സംഭാവന നിയന്ത്രിക്കുന്ന FCRA നിയമ ഭേദഗതി ബിൽ പരിശോധിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് 31 സംയുക്ത പാർലമെന്ററി സമിതിക്ക് രൂപം നൽകി. ലോക്സഭയിലെ BJP അംഗം സഞ്ജയ് ജയ്സ്വാളാണ് സമിതിയുടെ അധ്യക്ഷൻ. ലോക്സഭയിൽ നിന്ന് 21 അംഗങ്ങളും രാജ്യസഭയിൽ നിന്ന് 10 അംഗങ്ങളുമുണ്ട്. കേരളത്തിൽ നിന്ന് കോൺഗ്രസിലെ ആന്റോ ആന്റണി, മുസ്ലിം ലീഗിലെ ET മുഹമ്മദ് ബഷീർ, BJPയിലെ C സദാനന്ദൻ എന്നിവരാണ് സമിതി അംഗങ്ങൾ. ഇന്ന് അഷ്ടമി രോഹിണി. ലോകരക്ഷാർത്ഥം മഹാവിഷ്ണു ശ്രീകൃഷ്ണനായി അവതാരം ചെയ്ത പുണ്യദിനമായാണ് ഭക്തർ അഷ്ടമിരോഹിണി ആഘോഷിക്കുന്നത്. സംസ്ഥാനത്തെ പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഇന്ന് പ്രത്യേക പൂജകളും വഴിപാടുകളും ഉണ്ടാകും. ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ശോഭായാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ജന്മാഷ്ടമി ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജനങ്ങൾക്ക് ആശംസ നേർന്നു. ശ്രീകൃഷ്ണന്റെ ജീവിതകഥയും സന്ദേശങ്ങളും ഇന്ത്യൻ സംസ്കാരത്തിനും തത്വചിന്തയ്ക്കും ഊർജ്ജം പകരുന്നവയാണെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സത്യം, ധർമ്മം, നീതി, കരുണ, നിസ്വാർത്ഥ കർമ്മം എന്നിവയുടെ പാതയാണ് ശ്രീകൃഷ്ണൻ കാണിച്ചു തന്നതെന്നും രാഷ്ട്രപതി കുറിച്ചു. നിസ്വാർത്ഥ കർമ്മത്തിന് അഗാധമായ പ്രചോദനം ശ്രീകൃഷ്ണന്റെ ദൈവിക സന്ദേശങ്ങളിൽ അടങ്ങിയിട്ടുണ്ടെന്നും അത് മാനവരാശിയെ നിരന്തരം നയിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജന്മാഷ്ടമി ദിനമായ ഇന്ന് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിൽ 1000 ശോഭായാത്രകൾ സംഘടിപ്പിക്കും. മായ വിട്ടുണരൂ, മാനവനായി വളരൂ എന്നതാണ് ഇത്തവണത്തെ ശ്രീകൃഷ്ണ ജയന്തി സന്ദേശം. കേരളത്തിന്റെ ദീർഘകാല വികസന സാധ്യതകളും ഭാവി വെല്ലുവിളികളും ചർച്ച ചെയ്യുന്നതിന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിംഗ് കേരളം ദ്വിദിന നേതൃത്വ ശില്പശാലയ്ക്ക് കോഴിക്കോട്ട് IIMൽ തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശനും മുഴുവൻ മന്ത്രിസഭാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി AC നസീർ ബാബു.
3: കേരളത്തിന് ഭാവി വികസനത്തിന് പുതിയ ആശയങ്ങളും തന്ത്രപരമായ സമീപനങ്ങളും രൂപപ്പെടുന്നതിനുള്ള സംവാദ പദ്ധതിയാണ് പരിപാടി വിഭാവനം ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. IIM ഡയറക്ടർ ദേബാശിഷ് ചാറ്റർജി ആദ്യ സെഷൻ നയിച്ചു. IIM കെ അധ്യാപകർ, രാജ്യാന്തര വിദഗ്ധർ എന്നിവർ പങ്കെടുക്കുന്ന ചർച്ചകളിൽ സംസ്ഥാനത്തിന്റെ വികസന പാതയെ സ്വാധീനിക്കുന്ന വിവിധ വിഷയങ്ങൾ ആഴത്തിൽ പരിശോധിക്കും. കാലാവസ്ഥാ പ്രതിരോധം, സാമൂഹ്യാധിഷ്ഠിത ദുരന്ത നിവാരണം, പൊതുജനാരോഗ്യ മേഖല, ഉന്നത വിദ്യാഭ്യാസ മികവ്, കേരളത്തെ ആഗോള ബ്രാൻഡായി ഉയർത്തുന്നതിനുള്ള സാധ്യതകൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യും. കേരള മന്ത്രിസഭയ്ക്കായി IIM കെ സമർപ്പിത നേതൃത്വ പരിപാടി സംഘടിപ്പിക്കുന്നത് ഇത് രണ്ടാം തവണയാണ്. 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്തും പരിശീലനം സംഘടിപ്പിച്ചിരുന്നു.
2: ഭരണരംഗത്ത് പ്രൊഫഷണലിസവും കാര്യക്ഷമതയും ഉറപ്പുവരുത്തുകയാണ് കോഴിക്കോട് IIMൽ ആരംഭിച്ച രണ്ടു ദിവസത്തെ പ്രത്യേക പരിശീലനത്തിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. റീ ഇമാജിനിംഗ് കേരളം എന്ന പരിശീലനത്തിൽ വലിയ പ്രതീക്ഷയോടെയും സന്തോഷത്തോടെയുമാണ് പങ്കെടുക്കുന്നതെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. നിർമ്മിത ബുദ്ധിയുഗത്തിലെ ഭരണ നേതൃത്വം, കാലാവസ്ഥാ പ്രതിരോധം, ദുരന്ത നിവാരണം, ധനകാര്യ നവീകരണം, പൊതുജന ആരോഗ്യരംഗത്തെ വെല്ലുവിളികളും സാധ്യതകളും തുടങ്ങി വിവിധ സെഷനുകൾ പരിശീലന പരിപാടിയുടെ ഭാഗമാണെന്ന് VD സതീശൻ അറിയിച്ചു.
4: IIMലെ ശില്പശാല കേരളത്തിന് മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയും അഭിപ്രായപ്പെട്ടു. രണ്ടാം തവണയാണ് ശില്പശാലയിൽ പങ്കെടുക്കുന്നതെന്നും അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് ഉപകാരപ്പെടുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കോഴിക്കോട് IIMൽ ആരംഭിച്ച രണ്ടു ദിവസത്തെ പ്രത്യേക പരിശീലനം സംസ്ഥാനത്തിന് ഗുണം ചെയ്യുമെന്ന് മന്ത്രി എം ലിജു പറഞ്ഞു. എല്ലാ മേഖലയിലും വികസന സാധ്യത ചർച്ചയാകുമെന്ന് മന്ത്രി കോഴിക്കോട്ട് അറിയിച്ചു. കാർഷിക സർവകലാശാലയുടെ ജനറൽ കൌൺസിലിലേക്ക് ഗവർണർ നടത്തിയ നാമനിർദ്ദേശത്തിൽ മന്ത്രി ടി സിദ്ദിഖ് അതൃപ്തി രേഖപ്പെടുത്തി. സർവകലാശാലയുടെ പ്രോ ചാൻസലർ എന്ന നിലയിലോ ഗവൺമെന്റിന്റെ ഭാഗമായ കൃഷിമന്ത്രി എന്ന നിലയിലോ യാതൊരുവിധ കൂടിയാലോചനയും നടത്താതെയാണ് നാമനിർദ്ദേശങ്ങളിൽ പ്രത്യേക രാഷ്ട്രീയ സമീപനവും താൽപര്യവും സ്വീകരിച്ചതെന്നും ഇത് ആശങ്കയുളവാക്കുന്നതാണെന്നും മന്ത്രി അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. രണ്ടു ദിവസത്തെ CPIM പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. ഈ മാസം 13 മുതൽ 15 വരെ കോഴിക്കോട്ട് ചേരുന്ന കേരളത്തിലെ വിശാല സംസ്ഥാന കമ്മിറ്റി, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ തോൽവി, പാർട്ടിയിലെ തെറ്റുതിരുത്തൽ നടപടികൾ തുടങ്ങിയവയാകും യോഗത്തിന്റെ അജണ്ട. കേരള ക്രിക്കറ്റ് ലീഗ് മൂന്നാം സീസണിന്റെ സെമിഫൈനൽ മത്സരങ്ങൾ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചകഴിഞ്ഞ് ആരംഭിക്കും. ആദ്യ സെമി ഉച്ചയ്ക്ക് 2:30, രണ്ടാം സെമി രാത്രി 7:00. തിരുവനന്തപുരത്തു നിന്ന് രജു കോലിയക്കോട്.
5: കഴിഞ്ഞ മാസം 20 തുടങ്ങിയ കേരള ക്രിക്കറ്റ് ലീഗിന്റെ മൂന്നാം സീസണിന്റെ സെമിഫൈനൽ പോരാട്ടങ്ങൾക്കാണ് ഇന്ന് തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാകുന്നത്. ആദ്യ സെമിഫൈനലിൽ ട്രിവാൻഡ്രം റോയൽസ് തൃശൂർ ടൈറ്റൻസിനെ നേരിടും. ഉച്ചയ്ക്ക് 2:30 ആദ്യ സെമി. രാത്രി 7:00 നടക്കുന്ന രണ്ടാം സെമിയിൽ ആലപ്പി റിപ്പിൾസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെയാണ് നേരിടുന്നത്. 10 മത്സരങ്ങളിൽ നിന്ന് 12 പോയിന്റുമായി ആലപ്പി റിപ്പിൾസാണ് പോയിന്റ് പട്ടികയിൽ ഇത്തവണ ഒന്നാമത്. ഇതേ പോയിന്റുള്ള ട്രിവാൻഡ്രം റോയൽസാണ് പട്ടികയിൽ രണ്ടാമത്. 11 പോയിന്റുള്ള തൃശൂർ മൂന്നാമതും 10 പോയിന്റുള്ള കാലിക്കറ്റ് നാലാമതുമാണ്.
4: ബ്രിക്സ് അംഗരാജ്യങ്ങളിലെയും പങ്കാളിത്ത രാജ്യങ്ങളിലെയും ചീഫ് ജസ്റ്റിസുമാർ, സുപ്രീംകോടതി അധ്യക്ഷന്മാർ, മുതിർന്ന ജുഡീഷ്യൽ പ്രതിനിധികൾ എന്നിവരടങ്ങുന്ന ബ്രിക്സ് ചീഫ് ജസ്റ്റിസുമാരുടെ കൂട്ടായ്മയ്ക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. നീതിന്യായ നിർവഹണം, അന്താരാഷ്ട്ര തർക്കപരിഹാരം, സാങ്കേതികവിദ്യ, സുസ്ഥിര വികസനം എന്നിവയുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളാണ് കൂട്ടായ്മയിൽ ചർച്ച ചെയ്യുന്നത്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1,282. 5,050+ പേരെ കാണാതായിട്ടുണ്ട്. ദുരന്തവും കാലാവസ്ഥാ വ്യതിയാനവും തമ്മിലെ ബന്ധം അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ശക്തമായി ഉന്നയിക്കുമെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ അറിയിച്ചു. പ്രസിദ്ധമായ ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യയ്ക്ക് തുടക്കമായി. ലോകത്ത് തന്നെ ഏറ്റവും അധികം ആളുകൾ ഒരുമിച്ച് പങ്കെടുക്കുന്ന സമൂഹസദ്യ എന്ന നിലയിൽ പ്രശസ്തമാണ് വള്ളസദ്യ. ആറന്മുള ഭഗവാന്റെ പിറന്നാൾ സദ്യയുണ്ണാൻ കേരളത്തിന് പുറത്തുനിന്നും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി 100 ഭക്തരാണ് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. തിരൂർ തുഞ്ചൻപറമ്പിൽ തുഞ്ചത്താരാചാര്യന്റെ പ്രതിമ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് സി സദാനന്ദൻ MP അറിയിച്ചു. തിരൂർ തുഞ്ചൻപറമ്പ് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊച്ചി മട്ടാഞ്ചേരിയിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വൻ MDMA വേട്ട. ഏകദേശം 2.5 കിലോയിൽ അധികം MDMA രണ്ടുപേരാണ് പിടിയിലായത്. മട്ടാഞ്ചേരി സ്വദേശി നൌഫലിനെയും സുഹൃത്തിനെയുമാണ് ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത്. ഡൽഹിയിൽ നിന്ന് പാഴ്സലിലാണ് MDMA എത്തിച്ചത്. ഇന്നലെ തിരുവനന്തപുരത്ത് അന്തരിച്ച മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ഭീമാപ്പള്ളി റഷീദിന്റെ കബറടക്കം ഉച്ചകഴിഞ്ഞ് നടത്തും. UDF ജില്ലാ കൺവീനർ കൂടിയായ റഷീദ്, ലീഗ് സംസ്ഥാന സെക്രട്ടറി, ജില്ലാ ജനറൽ സെക്രട്ടറി കെൽ ഹാർട്ടികോർപ്പ്, സിഡ്കോ എന്നിവയുടെ ചെയർമാൻ പദവിയും വഹിച്ചിട്ടുണ്ട്. കേൾവി പരിമിതരായ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ദേശീയ ടെക് ഫെസ്റ്റ് സൈനപ്പ് 2026 പ്രചാരണാർത്ഥം സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ഫ്ളാഷ് മോബ് സംഘടിപ്പിച്ചു. കേരള ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിഭാഗം നടത്തിയ പരിപാടി കോഴിക്കോട് ADM കെ ഷെറീന ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ കേൾവി പരിമിതരായ വിദ്യാർത്ഥികൾ ദേശീയ ടെക് ഫെസ്റ്റിവലിൽ പങ്കാളികളാകും. പാരിസ്ഥിതികം പദ്ധതിയിലൂടെ വൃക്ഷവൽക്കരണത്തിന് നാളെ കോഴിക്കോട്ട് തുടക്കമാകും. അൻസാരി പാർക്കിൽ 70 ഫല ഔഷധ വൃക്ഷങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി നട്ടുപിടിപ്പിക്കുക. മേയർ ഒ സദാശിവൻ രാവിലെ പരിപാടി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറേറ്റ്, CWRDM, മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ, വനംവകുപ്പിന്റെ മാത്തോട്ടത്തെ ഉത്തരമേഖല സാമൂഹ്യ വനവൽക്കരണ വിഭാഗം, കാളാണ്ടിത്താഴം ദർശനം സാംസ്കാരിക വേദി എന്നിവർ സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. കോഴിക്കോട് കുറ്റിക്കാട്ടൂർ ബൂസ്റ്റർ സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണി നടക്കുന്ന സാഹചര്യത്തിൽ നാളെ രാവിലെ മുതൽ മെഡിക്കൽ കോളേജിലും പരിസര പ്രദേശങ്ങളിലും കുടിവെള്ള വിതരണം പൂർണ്ണമായും മുടങ്ങും. ഉപഭോക്താക്കൾ കുടിവെള്ളം ശേഖരിച്ച് വെക്കണമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. EOS-5 വിജയകര വിക്ഷേപണത്തിൽ പ്രധാനമന്ത്രിയും രാജ്യരക്ഷാമന്ത്രിയും ISROയെ അഭിനന്ദിച്ചു. ഇന്ന് ജന്മാഷ്ടമി. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ജനങ്ങൾക്ക് ആശംസ നേർന്നു. റീ ഇമാജിനിങ് കേരളം വികസന സാധ്യതകളും ഭാവി വെല്ലുവിളികളും ചർച്ച ചെയ്യുമെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. രണ്ടു ദിവസത്തെ CPIM പൊളിറ്റ്ബ്യൂറോ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കം. കേരള ക്രിക്കറ്റ് ലീഗ് സെമിഫൈനൽ ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
6: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
7: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
8: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൌഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
9: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
10: അങ്ങനെ പാട്ടുകൾക്കും ആകാശവാണി വാർത്തകൾക്കും ശേഷം നമ്മളിതാ തിരിച്ചെത്തിയിരിക്കുകയാണ് ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. എന്റെ കൂടെ അടുത്തൊരു കോളറും കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ആരാണിത്? ജാനകി അമ്മയാണ് അല്ലേ?
11: അമ്മയല്ല,
10: ചേച്ചിയാണോ? ഓ സോറി ട്ടോ. അപ്പൊ ജാനകി ചേച്ചി, ഏത് പാട്ടാ ഇന്ന് കേക്കണ്ടേ?
11: കൃഷ്ണന്റെ ഒരു പാട്ട് വേണം.
10: ഏത് പാട്ടാണ് വേണ്ടത്?
11: കൃഷ്ണന്റെ
10: നന്ദനത്തിലെ ഒരു പാട്ട് ഞാൻ വെച്ചെന്നാ മതിയോ? ഓക്കെ ഓക്കെ. ഇത് ആർക്കാണ് ഡെഡിക്കേഷൻ ഈ പാട്ട്? എല്ലാവർക്കും വേണ്ടി. നമുക്ക് മൗലിയിൽ മയിൽപ്പീലി ചാർത്തി എന്ന പാട്ടങ്ങോട്ട് കേട്ടാലോ? ഏതാണെങ്കിലും മതി. എന്തായാലും ആ പാട്ട് ഞാൻ വെച്ചുതരാം കേട്ടോ. ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ജാനകി ചേച്ചിയാണ്. ചേച്ചി പറഞ്ഞ പാട്ട് നന്ദനം എന്ന സിനിമയിൽ ഏതെങ്കിലും ഒരു പാട്ട് മതി എന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് മൗലിയിൽ മയിൽപ്പീലി ചാർത്തി എന്ന പാട്ട് കേൾക്കാം. ആ പാട്ടിന് ശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചിരിക്കുന്നത് PV മുഹമ്മദ് ഫ്രം വടക്കേ വാവന്നൂർ. ഗുഡ് ആഫ്റ്റർനൂൺ അഹല്യ. ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിലൂടെ നായർ സാബ് എന്ന സിനിമയിലെ ഹേ ഗിരിധരണേ ശ്രീകൃഷ്ണ എന്ന ഗാനം എല്ലാ ശ്രീകൃഷ്ണ ഭക്തർക്കും വേണ്ടി കേൾപ്പിക്കുക എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ട് സോങ്സ് നമുക്ക് കേൾക്കാം ബാക്ക് ടു ബാക്ക്. നന്ദനത്തിലെ പാട്ടും നായർ സാബിലെ പാട്ടും കേട്ടിട്ട് തിരിച്ചെത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്.

0: ഇൻസ്റ്റന്റ് പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഞാൻ അഭിരാമി ഉണ്ട് നിങ്ങൾക്ക് പാട്ടൊക്കെ വെച്ചു തരാനായിട്ട്. എന്റെ കൂടെ അടുത്ത കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
0: ഗുഡ് ആഫ്റ്റർനൂൺ, ഇതാരാ സംസാരിക്കണേ? കൃഷ്ണേട്ടാ, പറയൂ, ഏത് പാട്ടാ കേക്കണ്ടേ?
1: അഷ്ടമി രോഹിണി നാളിൽ എന്നുള്ള പാട്ട് വേണം.
0: അഷ്ടമി രോഹിണി നാളിൽ എന്നാണോ അഷ്ടമി രോഹിണി രാത്രിയിൽ എന്നാണോ പാട്ട്?
1: അഷ്ടമി രോഹിണി നാളിൽ എന്നാണ്.
0: ഉറപ്പല്ലേ?
1: അതെ അതെ അതെ അതെ.
0: ഓക്കെ, ഞാൻ എന്തായാലും പാട്ട് വെച്ചുതരാം. മാർക്കാണ് ഡെഡിക്കേഷൻ.
1: ഡെഡിക്കേഷൻ അഷ്ടമി രോഹിണി ആഘോഷിക്കുന്ന എല്ലാവർക്കും, അഖിലയിലുള്ള ആർജിമാർക്കും ടെക്നീഷ്യന്മാർക്കും സൗണ്ട് എഞ്ചിനീയർമാർക്കും എല്ലാവർക്കും
0: എല്ലാവർക്കും ഡെഡിക്കേഷൻ അല്ലേ? എന്തായാലും പാട്ട് വെച്ചുതരാം. ടാറ്റ ബബായി. നമ്മളെ വിളിച്ചത് കൃഷ്ണൻചേട്ടനാണ്. കൃഷ്ണൻചേട്ടൻ ചോദിച്ച പാട്ട് അഷ്ടമി രോഹിണി നാളിൽ എന്ന പാട്ടാണ്. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ആ പാട്ടിനൊപ്പം എത്താൻ പോകുന്ന അടുത്ത പാട്ട് ചോദിച്ചിട്ടുള്ളത് ശ്രീധരൻ ചേട്ടനാണ്. അഹല്യ ചോട്ടി സി ഏ ദുനിയാ ചിത്രം രംഗോലി, ഈ പാട്ട് വെച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. രംഗോലി എന്ന സിനിമയിലെ ചോട്ടി സി ഏ ദുനിയ എന്ന പാട്ടും എത്തുന്നുണ്ട്. രണ്ട് പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. നിങ്ങൾക്ക് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8281509000.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം കാറ്റ്. അങ്ങനെ സമയം കൃത്യം 1 മണി കഴിഞ്ഞ് 7:37 ആയ സമയത്ത് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. എന്റെ കൂടെ അടുത്ത കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്, നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇത് ആരാ?
1: എന്റെ പേര് ലിജോ എന്നാണ്.
0: ആലപ്പുഴയിന്നാ ആദ്യമായിട്ട് വിളിക്കണേ?
1: ആദ്യമായിട്ട് വിളിക്കണേ.
0: അതെന്ത് പറ്റി വൈകിയത്? ഇപ്പോഴാണ് ടൈം കിട്ടിയത്. അപ്പൊ പറയൂ, എന്താണ് പരിപാടി, എന്താ ചെയ്യണേ?
1: ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു.
0: ബാംഗ്ലൂർ വർക്ക് ചെയ്യണം. അപ്പൊ ഇന്ന് ലീവ് ആണല്ലേ?
1: ഇന്ന് ലീവാണ്.
0: നാളെ ലീവ് ആണോ?
1: നാളെ ലീവ് അല്ല,
0: നാളെയും കൂടെ ലീവ് എടുക്കായിരുന്നില്ലേ? അപ്പൊ നമുക്ക് അടുപ്പിച്ച് കുറച്ച് ദിവസം കിട്ടിയേനെ കയ്യില്.
1: ഇപ്പൊ
0: ചോദിക്കോ അപ്പൊ ലീവ്? അപ്പൊ പറയുന്നേ, ഏത് പാട്ടാ കേക്കണ്ടേ? ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പാട്ടല്ലേ? ഓക്കെ, ഈ പാട്ട് ആർക്കാണ് ഡെഡിക്കേഷൻ? ഫ്രണ്ടിന് വേണ്ടിട്ടാണ് അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ ഈ പാട്ട് ഫ്രണ്ടിന് വേണ്ടിട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ലിജോ ആണ്, ഫ്രം ആലപ്പുഴ. ചോദിച്ച പാട്ട് യവന കഥയിൽ എന്ന പറഞ്ഞിട്ടുള്ള പാട്ടാണ്. ഈ പാട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബദ്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമ ഇറങ്ങിയ പിന്നെയാണ് ആളുകൾ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങിയത്. കുറെ പേര് അറിയുന്നത് ഈ സമയത്താണ്. ഈ ഒരു സിനിമ റിലീസ് കഴിഞ്ഞിട്ടാണ് ഇതുപോലൊരു പാട്ടുണ്ട്, ദാസേട്ടനും ചിത്രചേച്ചിയും പാടിയിട്ടുള്ള പണ്ടിറങ്ങിയ അന്ന എന്ന സിനിമ. അത് ആക്ച്വലി റിലീസാവാതെ പോയൊരു സിനിമയാണ്. അപ്പൊ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഔസേപ്പച്ചൻ ചിട്ടപ്പെടുത്തിയ ഈണമാണ് യവന കഥയിൽ എന്ന സിനിമയുടെ ഈണം. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ഈ പാട്ട് ചോദിച്ചിരിക്കുന്ന ലിജോ ലിജോയുടെ ഫ്രണ്ടിന് വേണ്ടിട്ട് ചോദിച്ചിട്ടുള്ള പാട്ടാണ്. അപ്പൊ ആ പാട്ട് കേൾക്കാം. അതിനുശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചിരിക്കുന്നത് അപർണയാണ്, ഫ്രം പാലക്കാട്. അപർണ ചോദിച്ചിരിക്കുന്നത് ജോബ് കുര്യന്റെ കണ്ണോട് കണ്ണായിടാം എന്ന പാട്ടാണ്. അപ്പൊ രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് നമുക്ക് വേഗം തിരിച്ചെത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. കൂടെ ഞാൻ അഭിരാമിയുണ്ടേ.

0: നമ്മൾ ഈ കേട്ട് കഴിഞ്ഞ രണ്ട് പാട്ടുകൾ, അതായത് യവനകഥ എന്ന പാട്ടും കണ്ണോട് കണ്ടായിടാം എന്ന പാട്ടും, രണ്ടിനും ഒരേപോലെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഈ രണ്ട് പാട്ടുകളും ഇറങ്ങിയ സമയത്ത് ആരും ശ്രദ്ധിക്കാതെ പോയ പാട്ടുകളാണ്. പിന്നീട് നമ്മൾ പിന്നീട് ട്രെൻഡായ പാട്ടുകളാണ് ഈ രണ്ട് പാട്ടുകളും അല്ലെ. അപ്പൊ രണ്ട് മനോഹരമായ പാട്ടുകൾക്ക് ശേഷം നമ്മൾ തിരിച്ചെത്തുമ്പോൾ ഇൻസ്റ്റന്റ് പാട്ടിൽ കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. എന്റെ കൂടെ അടുത്ത കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്? രത്നാവതി അമ്മേ, ഹാപ്പി ശ്രീകൃഷ്ണ ജയന്തി. അതാണ്. അപ്പോ എന്താണ് വിശേഷം വീട്ടില്? സുഖല്ലേ? ഭക്ഷണം കഴിച്ചോ?
1: ഇല്ല, കഴിക്കാൻ പോണേ ഉള്ളൂ. പാട്ട് കേട്ട എന്താന്ന്, കൃഷ്ണനെ അങ്ങനെ ഇവിടെ വന്നു തോന്നുന്നു.
0: ആണോ? കൊറേ പാട്ടുകൾ നമ്മള് കേട്ടൂലേ. അപ്പൊ നമ്മൾ ഇനി ഏത് പാട്ടാ കേക്കണ്ടേ നമുക്ക്?

എന്റെ അമ്മേ, ഈ പാട്ടിനി ഞാൻ വെച്ചിരുന്നു അമ്മയ്ക്ക്. ഈ പാട്ട് കേട്ടില്ല ഞാൻ പെട്ടെന്ന് ഇപ്പൊ രാവിലെ ആയതുപോലെയോ അല്ലെങ്കിൽ വൈകിട്ട് നമുക്ക് ഈ അമ്പലങ്ങളിൽ നിന്നൊക്കെ കേൾക്കാൻ പറ്റുന്ന പാട്ടല്ലേ ഇത്. എനിക്ക് അങ്ങനെ പെട്ടെന്ന് സന്ധ്യാ നേരം ആയോ എന്നൊക്കെ തോന്നിപ്പോയി കേട്ടപ്പോ. നല്ല രസമായിട്ട് പാടിയിട്ടോ. അപ്പോ ഈ പാട്ട് അമ്മയ്ക്ക് വേണ്ടി ഞാൻ വെച്ചുതരാം. ഓക്കെ ഓക്കെ, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് രത്നാവതി അമ്മയാണ്. ഭയങ്കര രസമായിട്ട് ആ പാട്ട് പാടിത്തന്നു. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഡിവോഷണൽ സോങ് ആണ് ചന്ദന ചർച്ചിത എന്ന് പറയുന്ന ഈ പാട്ട്. ഈ പാട്ട് കേൾക്കുമ്പോഴൊക്കെ നമ്മള് പിന്നെ നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ അമ്പലത്തിൽ നിന്ന് ദൂരെ ഈ സ്പീക്കേഴ്സിൽ നമുക്ക് കേൾക്കാൻ പറ്റില്ലേ പാട്ടുകള്, അതേപോലത്തെ ഒരു പാട്ടാണ് ഈ ചന്ദന ചർച്ചിത. ഭയങ്കര ഫീലുള്ള ഒരു പാട്ട്. നമുക്ക് ആ പാട്ട് കേൾക്കാം. ആ പാട്ടിന് ശേഷം വരാൻ പോകുന്ന പാട്ട് ദശാവതാരം എന്ന സിനിമയിലെ പാട്ടാണ്. ഈ പാട്ട് ചോദിച്ചുകൊണ്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. സന്തോഷ് പ്രിയ അയച്ചിട്ടുള്ള മെസ്സേജ് ആണ്, കുന്നത്തു പാളയം എന്ന സ്ഥലത്ത് നിന്ന്. അപ്പോ ചേട്ടൻ ചോദിച്ചിട്ടുള്ള പാട്ട് മുകുന്ദ മുകുന്ദ എന്ന പാട്ടാണ്. സാധനാ സർഗവും കമലഹാസനും ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. രണ്ട് പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്.

0: കാട്, ഇവിടെ മൊത്തം കാട്. അങ്ങനെ രണ്ട് പാട്ടുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. എന്റെ കൂടെ അടുത്ത കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. സമയം നോക്കുകയാണെങ്കിൽ 1 മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഹലോ, ഇതാരാണ്?
1: ഹലോ അബിക്കുട്ടി, ഞാൻ ഷീജ ചേച്ചി.
0: ഷീജ ചേച്ചിയാണ്. ഷീജ ചേച്ചി, എന്താണ് വിശേഷം? വീട്ടില് എല്ലാവർക്കും സുഖല്ലേ?
1: എല്ലാവർക്കും സുഖം, നല്ല വിശേഷം. ഓണൊക്കെ അടിച്ചു പൊളിച്ചു, കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു.
0: അടിപൊളി,
1: അടിപൊളിയായിരുന്നു.
0: ഓക്കെ ഓക്കെ, സന്തോഷം. അപ്പൊ പറയുന്ന ഏത് പാട്ടാ കേക്കണ്ടേ?
1: എനിക്ക് തുളസിക്കതിർന്നുള്ളി എടുത്ത പാട്ട് വേണം.
0: ഓക്കെ, ഈ പാട്ട് ആർക്കാണ് ഡെഡിക്കേഷൻ?
1: എന്റെ കുട്ടികളായിട്ടുള്ള ദക്ഷക്കുട്ടിക്കും ദിയ കുട്ടിക്കും വേണ്ടിയിട്ട്.
0: ഓക്കെ, ദക്ഷയ്ക്കും ദിയക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് അല്ലേ? നമുക്ക് ആ പാട്ട് കേൾക്കാം. ഓക്കെ ഓക്കെ, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ഷീജ ചേച്ചിയാണ്. അപ്പോ ചോദിച്ച പാട്ട് തുളസിക്കതിർന്നുള്ളി എടുത്ത എന്ന പാട്ടാണ്. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ആ പാട്ടിനൊപ്പം നമ്മൾ കേൾക്കാൻ പോകുന്ന അടുത്ത പാട്ട് ചോദിച്ചിരിക്കുന്നത് പ്രേമമ്മയാണ്. മോളെ ഞാൻ പ്രേമമ്മ, കൃഷ്ണകൃപാസാഗരം എന്ന പാട്ട് വെച്ച് തരാമോ? കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് പ്രേമമ്മ. അപ്പൊ രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് നമുക്ക് കേൾക്കാം. സർഗം എന്ന സിനിമയിലെ കൃഷ്ണകൃപാസാഗരം എന്ന പാട്ടാണ് പ്രേമമ്മ ചോദിച്ചേക്കുന്ന പാട്ട്. അപ്പൊ പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്.

സർഗം എന്ന സിനിമയിലെ കൃഷ്ണകൃപാസാഗരം എന്ന പാട്ടാണ് നമ്മൾ കേട്ടുകഴിഞ്ഞ പാട്ട്. സമയം നോക്കുമ്പോൾ 1:39 ആണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. രണ്ട് പാട്ടുകൾ നമ്മൾ ബാക്ക് ടു ബാക്ക് കേട്ടിരുന്നു. അതിലൊന്ന് തുളസിക്കതിർ നുള്ളിയെടുത്ത് എന്ന പാട്ടായിരുന്നു. ആ പാട്ട് ഒരാൾ കൂടെ ചോദിച്ചിട്ടുണ്ട്, ഞാൻ ആ മെസ്സേജ് ഒന്ന് വായിക്കാം. ഹായ്, ഐ എം സനുഷ, തുളസിക്കതിർ നുള്ളിയെടുത്ത് സോങ് വെച്ച് തരുമോ? ഡെഡിക്കേറ്റിംഗ് ടു നിവേദ്യ, നിതിൻ, സരസ്വതി, അനിത, മനോജ്, സനൂപൻ കുമാരൻ ഫ്രം നെയ്തല, ചെട്ടിക്കളം. ഓക്കെ, അപ്പൊ ഇവരൊക്കെ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് നമ്മൾ പ്ലേ ചെയ്ത് ആ സോങ് ഡെഡിക്കേറ്റ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് സനുഷ. അടുത്തൊരു മെസ്സേജിലേക്ക് കൂടെ നമുക്ക് പോവാം. അടുത്ത മെസ്സേജ് അയച്ചേക്കുന്നത് റഹ്മത്ത് ചേച്ചിയാണ്. ഹലോ അഹല്യ, ഞാൻ റഹ്മത്ത്. എനിക്ക് അമ്പാടിക്കണ്ണ നീയാട് എന്ന ആൽബം സോങ് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടാണ് റഹ്മത്ത് ചേച്ചി മെസ്സേജ് അയച്ചേക്കണേ. തീർച്ചയായിട്ടും വെച്ചുതരാം. ഈ പാട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശ്രീനന്ദനം എന്ന ആൽബത്തിലെ ഒരു പാട്ടാണ്. നല്ല രസമാണ് ഈ പാട്ട് കണ്ടിരിക്കാനും കേൾക്കാനും. അതേപോലെ ഈ പാട്ടിനൊപ്പം നമ്മൾ വേറൊരു പാട്ടുകൂടെ കേൾക്കുന്നുണ്ട്. റഹ്മത്ത് ചേച്ചിയുടെ ഫേവറേറ്റ് സോങ്ങിനൊപ്പം നമ്മൾ കേൾക്കുന്നത് സുനിൽ ചേട്ടൻ ചോദിച്ചിട്ടുള്ള ബാബാ കല്യാണി എന്ന സിനിമയിലെ കൈ നിറയെ വെണ്ണ തരാം എന്ന പാട്ടുകൂടിയാണ്. രണ്ട് പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാട്ട്.
2: അങ്ങനെ സമയം 1 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയപ്പോഴത്തേക്കും ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പം ഞാൻ 2 പാട്ടുകൾ കൂടെ വെച്ചിട്ട് അങ്ങോട്ട് പോവും. അപ്പോൾ ഒരുപാട് നല്ല പാട്ടുകൾ നമ്മളിന്ന് കേട്ടു അല്ലേ? കുറേ നല്ല സോങ്സ് ഉണ്ടായിരുന്നു. ഒരുപാട് പേരുടെ മെസ്സേജസ് ഇനി ഓപ്പൺ ആക്കാനുണ്ട്. കുറേ പേര് ട്രൈ ചെയ്തിട്ടുണ്ട്, കിട്ടാത്ത ആളുകളുണ്ട്. ആരും വിഷമിക്കേണ്ട, അടുത്ത ദിവസം നമ്മൾ വീണ്ടും ഇൻസ്റ്റന്റ് പാട്ടായിട്ട് എത്തുമ്പോഴത്തേക്കും നേരത്തെ വിളിക്കാനും നേരത്തെ ആയിട്ടും മെസ്സേജ് അയക്കാനൊക്കെ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റന്റായിട്ട് ഇൻസ്റ്റന്റ്ലി ഇഷ്ടമുള്ള പാട്ട് കിട്ടും. അപ്പോൾ ലാസ്റ്റ് 2 സോങ്സ് എന്ന് പറയുന്നത് അതിലൊരു പാട്ട് വളരെ എൻ്റെ ഒരു വളരെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. മഴത്തുള്ളി കിലുക്കം എന്ന സിനിമയിലെ തേരിറങ്ങും മുകിലെ എന്ന പാട്ടും നമ്മുടെ മലയാളത്തിലെ ഒരു എവർഗ്രീൻ സോങ് ആണ്. പി ജയചന്ദ്രന്റെ ശബ്ദത്തിൽ നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ഈ പാട്ട് ചോദിച്ചു വന്നിട്ടുള്ള മെസ്സേജ് ഞാൻ വായിക്കാം. ഹായ് അഹല്യ എഫ് എം, പ്ലീസ് പ്ലേ ദ സോങ് തേരിറങ്ങും മുകിലെ ഫ്രം ദ മൂവി മഴത്തുള്ളി കിലുക്കം. റിക്വസ്റ്റ് ഫ്രം ധനീഷ് പാലക്കാട് ടു ഓൾ ദ പീപ്പിൾ ഹു ആർ ലിസ്ണിംഗ് ടു അഹല്യ എഫ് എം എന്ന് പറഞ്ഞിട്ടുണ്ട് മെസ്സേജിൽ. അപ്പോൾ നമ്മൾ അഹല്യ എഫ് എം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ധനീഷ് ഈ ഒരു പാട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്നിച്ച് ആ ഒരു പാട്ട് കേൾക്കാം. അതിനുശേഷം വന്നിട്ടുള്ള മെസ്സേജ് അയച്ചിരിക്കുന്നത് നന്ദനയാണ്. ഹലോ അഭിചേച്ചി, ഞാൻ നന്ദന. എനിക്ക് കല്യാണി എന്ന സോങ് പ്ലേ ചെയ്യാമോ? ഞാൻ എത്താൻ കുറച്ച് ലേറ്റ് ആയോ എന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് അയച്ചേക്കണേ. എന്തായാലും ലേറ്റ് ആയിട്ടില്ല, ഞാൻ ആ പാട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കല്യാണി ഇൻ വിത്ത് കൊളാബറേഷൻ ശ്രേയാ ഘോഷൽ, ഇവർ രണ്ടുപേരും കൂടെ, പിന്നെ അതായത് ഈ കല്യാണി എന്ന പാട്ട് ശ്രേയാ ഘോഷലായിട്ട് കൊളാബ് ചെയ്തിട്ടുള്ള ആ ഒരു വേർഷനാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. 2 പാട്ടുകൾക്ക് ശേഷം ഞാൻ അങ്ങോട്ട് പോവും. പിന്നെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളുണ്ട്, ഡോക്ടർ അഹല്യ ഉണ്ട്, അങ്ങനെ കുറേ പരിപാടികൾ ബാക്ക് ടു ബാക്ക് കേൾക്കണം. സോ സ്റ്റേ ട്യൂൺ വിത്ത് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വിതൗട്ട് ബ്രേക്ക് വിത്ത് അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
1: 90s കിഡ്സ്, ജെൻസി എന്നൊക്കെ നമ്മൾ കുട്ടികളെയും ആൾക്കാരെയും ഒക്കെ തരംതിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പാട്ടുകൾക്ക് ഇത്തരം അതിർവരമ്പുകളില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ്. കഴിഞ്ഞ ദിവസം വിധു പ്രതാപിന്റെ പാട്ടുകൾക്ക് വേണ്ടി ജെൻസി കുട്ടികൾ ഡാൻസ് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്കത് മനസ്സിലായിരുന്നു. കാരണം പാട്ടുകൾക്ക് അങ്ങനെ ഇന്ന ഭാഷയിലോ അല്ലെങ്കിൽ ഇന്ന കാലഘട്ടത്തിൽ ജീവിച്ചവർക്ക് മാത്രം കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള പാട്ടുകൾ അങ്ങനെ ഒരു വേർതിരിവില്ലല്ലോ. മനോഹരമായ ശബ്ദമുണ്ട്, നിങ്ങൾക്ക് ഭംഗിയായി ആലപിക്കാനുള്ള ഒരു കഴിവുണ്ട് എങ്കിൽ തീർച്ചയായും നല്ല സംഗീത സംവിധായകരുടെ ഗാനങ്ങൾ നമ്മളിലേക്ക് എത്തും എന്നത് തീർച്ചയായിട്ടും സത്യമായ കാര്യമാണ്. ആ മനോഹരമായ ശബ്ദവും വ്യത്യസ്തമായ ഒരു ആലാപന ശൈലി കൊണ്ട് നമ്മുടെ മലയാളികളുടെ ഹൃദയത്തിൽ തന്റേതായ ഒരു ഇടം നേടിയ ഗായകനാണ് വിധു പ്രതാപ്. മെലഡി ആയിക്കോട്ടെ, ഫാസ്റ്റ് നമ്പർ ആയിക്കോട്ടെ, വളരെ അനായാസമായി ആലപിക്കുന്ന ഒരു മികച്ച ഗായകൻ. തെലുങ്ക്, തമിഴ്, മലയാളം അങ്ങനെ ഒരുപാട് ഭാഷകളിൽ തന്റേതായ ശബ്ദമാധുര്യം പകർന്നിട്ടുണ്ട് അദ്ദേഹം. സ്റ്റേജ് ഷോകളിലും ടെലിവിഷൻ റിയാലിറ്റി ഷോകളിലും ഒരു നിറ സാന്നിധ്യം എന്ന് തന്നെ പറയണം. വിധു പ്രതാപിന്റെ ഓരോ ഗാനവും നമുക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ പല പാട്ടുകളിലൂടെയുള്ള ഒരു മനോഹരമായ യാത്രയാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. ഒത്തിരി നല്ല പാട്ടുകൾ മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഏത് പാട്ട് ആദ്യം പ്ലേ ചെയ്യണം എന്ന കൺഫ്യൂഷൻ മാത്രമാണ് എനിക്കുള്ളത്. സോ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഗാനം ഔസി പച്ചൻ സംഗീതം നൽകി കഥ എന്ന മലയാളം സിനിമയിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിധു പ്രതാപ് എന്ന ഗായകന്റെ മനോഹരമായ ശബ്ദം മഴയുള്ള രാത്രിയിൽ എന്ന ബ്യൂട്ടിഫുൾ സോങ്ങോടുകൂടിയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു മനോഹരമായ യാത്ര ആരംഭിക്കുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം മാർജി ഹീര. സ്റ്റേറ്റ് അവാർഡ് വരെ നേടിയ തിരുവനന്തപുരത്തിന്റെ സ്വന്തം വിധു പ്രതാപിന്റെ ആദ്യത്തെ ഗാനമാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. പ്ലേ ചെയ്യുന്നത് ആർജി ഹീരയാണ്. നിങ്ങളോടൊപ്പം ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ. സ്റ്റേ ട്യൂൺഡ് ടു അഹല്യ.

ഒരു പാട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ശബ്ദം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ പല പല കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു പാട്ട് തന്നെയാണ് പകൽ കിനാവിൽ എന്ന് പറഞ്ഞ ഗാനം. ഈ ഗാനം ഒരു ആൽബം സോങ് ആണ്. മനു രമേശൻ കമ്പോസ് ചെയ്ത് മഹേഷ് നാരായണൻ വരികൾ എഴുതി വിധു പ്രതാപ് പാടിയ ഒരു പാട്ട്. പക്ഷേ ഇതൊരു ആൽബം സോങ് ആണ്. ഒരുപാട് കഷ്ടപ്പെട്ട് കുറച്ച് ചെറുപ്പക്കാരെല്ലാവരും ചേർന്ന് ഒരു ആൽബം ഉണ്ടാക്കുന്നു. ആൻഡ് ആ ആൽബത്തിൽ വിധു പ്രതാപിന്റെ ഭാര്യയായിട്ടുള്ള ദീപ്തി തന്നെയാണ്, നല്ലൊരു നർത്തകി കൂടിയായിട്ടുള്ള ദീപ്തിയാണ് അന്ന് ഈ ഒരു ആൽബത്തിൽ ഒരു സ്റ്റാർ കാസ്റ്റായിട്ടുണ്ടായിരുന്നത്. അന്നത്തെ കാലത്ത് ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്നുണ്ടാക്കുന്ന ഒരു ഒരു ചെറിയ ആൽബം ആയതുകൊണ്ട് തന്നെ വിധു പ്രതാപ് തന്നെ ലൈറ്റ് ബോയ് ആയിരുന്നിട്ടുണ്ട്, വിധു പ്രതാപ് തന്നെ പാടിയിട്ടുണ്ട്. കറണ്ട് പോയ സമയത്ത് പ്ലേ ചെയ്യാൻ പാട്ടില്ലാതായപ്പോൾ ഡാൻസ് ചെയ്യാൻ വേണ്ടി പാട്ട് പാടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എ ടു സെറ്റ് കാര്യങ്ങൾ ചെയ്ത് വളരെ നന്നായി അഭിനയിക്കുകയും പാടുകയൊക്കെ ചെയ്ത് അങ്ങനെ ആ ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ നിന്നൊരു പാട്ടുണ്ടാവുകയാണ്. അതാണ് പകൽ കിനാവിൽ ഞാൻ കാണും സ്നേഹമോദി എന്ന പാട്ട്. ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു പാട്ടാണ്. കേട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഇന്ന് കേൾക്കാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആ ഒരു മനോഹരമായ ഓർമ്മയിലേക്കൊക്കെ തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന അത്തരം ഡാൻസും കൊറിയോഗ്രാഫിയും ഒക്കെ വന്നിട്ടുള്ള ഒരു പാട്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിഷ്വൽസ് അവൈലബിൾ ആണ്, കണ്ടു നോക്കുക. എന്തായാലും ഓർമ്മയിലുണരും ഗാനങ്ങളിലൂടെ ഈ പാട്ടിന്റെ ഓർമ്മകളിലേക്ക് നമ്മൾ തിരിച്ചു പോവാണ്. നിങ്ങളോടൊപ്പം അഹല്യ എഫ് എമ്മിൽ ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്. വിധു പ്രതാപ് എന്ന ഗായകനെ നമ്മൾ ഓർക്കുന്നു ആൻഡ് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

ഒരു പാട്ടുകാരനെ വളരെ ധൈര്യത്തോടു കൂടി, അല്ലെങ്കിൽ ഏറെ അഭിമാനത്തോടു കൂടി ഒരു പാട്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയും അതേസമയം അദ്ദേഹത്തിന്റെ ഒരു വലിയ മനസ്സ് എന്നുകൂടി പറയണം. ശരത് എന്ന സംഗീത സംവിധായകനാണ് വിധു പ്രതാപ് എന്ന അതുല്യ ഗായകനെ മലയാളികൾക്കിടയിലേക്ക് പരിചയപ്പെടുത്തുന്നത്. അതും ദേവദാസി എന്ന സിനിമയ്ക്ക് വേണ്ടി എസ് രമേശൻ നായർ വരികളെഴുതി ശരത് കമ്പോസ് ചെയ്ത പൊൻവസന്തമാഗമം എന്ന പാട്ട്. ഈ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും ഇതൊരു വ്യത്യസ്തമായ താളക്രമത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു പാട്ടാണ്. സാധാരണ പാട്ടുകൾ പോകുന്ന ഒരു ഒഴുക്കിൽ പോകാതെ ഒരു വ്യത്യസ്തമായ താളക്രമത്തിൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ്. പക്ഷെ വളരെ ഭംഗിയായി തന്നെ വിധു പ്രതാപ് എന്ന ഗായകൻ അദ്ദേഹത്തിന്റെ ശബ്ദമാധുര്യം കൊണ്ട് മറ്റൊരു തലത്തിലേക്ക് വന്നിട്ടുള്ള ഈ പാട്ട് നമുക്ക് തീർച്ചയായിട്ടും കേൾക്കണം. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീരയാണ്. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺഡ്.

0: വളരെ വളരെ വൈകി ഞാൻ തിരിച്ചറിഞ്ഞ ഒരു ഗാനമാണിത്. ഞാനിത് ആദ്യത്തെ വട്ടം കേട്ടു, രണ്ടാമത് കേട്ടു, മൂന്നാമത് കേട്ടു, എനിക്ക് ഇപ്പോഴും എന്റെ പ്ലേലിസ്റ്റിലേക്ക് പെട്ടെന്ന് കയറിക്കൂടിയ ഒരു ഗാനം എന്ന് തന്നെ പറയണം. കാറ്റിലെ തലയാട്ടര്, യെസ്, ഇളയരാജ എന്ന അതുല്യ സംഗീത സംവിധായകനൊപ്പവും വിധു പ്രതാപ് എന്ന ഗായകൻ പാടിയിട്ടുണ്ട്. ആൻഡ് പലർക്കും ഈ പാട്ട് അറിയില്ല എന്നാണ് എനിക്ക് വ്യക്തിപരമായി തോന്നിയിട്ടുള്ളത്. സൊല്ല മരന്ത കഥൈ എന്ന സിനിമയ്ക്ക് വേണ്ടി ഇളയരാജ കമ്പോസ് ചെയ്ത് അന്ന് കാട്ടിലെ തലയാട്ടര എന്ന പാട്ട് വളരെ ഭംഗിയായി തന്നെ വിധു പ്രതാപ് പാടിയിട്ടുണ്ട്. ഒരു മലയാളിയാണെന്ന് നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യാതെ വളരെ നല്ല ഭാഷ, വളരെ നല്ല ഭംഗിയായി തമിഴ് ഭാഷ കൈകാര്യം ചെയ്യുകയും ആ പാട്ടിന് ആവശ്യമുള്ള താളത്തിനനുസരിച്ച് ഒരു ഒരു ഒരു നാടൻ പാട്ടാണ്, അല്ലെങ്കിൽ ഒരു ഒരു ഗ്രാമീണതയുള്ള ഒരു പാട്ട്, അല്ലെങ്കിൽ ഒരു പഴയകാല ഓർമ്മകളിലേക്കും നന്മകളിലേക്കും ഒക്കെ തിരിച്ചു കൊണ്ടുപോകുന്ന പോലത്തെ ഒരു പാട്ടാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ ഈ പാട്ട് കേട്ടപ്പോൾ അറിയാതെ അത് എൻ്റെ പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്തു എന്ന് തന്നെ പറയണം. സോ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വിധു പ്രതാപ് എന്ന മനോഹരമായ പാട്ടുകാരൻ്റെ മനോഹരമായ ശബ്ദത്തിൽ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർജി ഹീര നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യുന്നു. സ്റ്റേ ട്യൂൺഡ്, സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്.
1: என்னடா வேலையை பார்க்காம சினிமாவில் வேற ஹீரோ மாதிரி பாடிக்கிட்டு இருக்க, பொழுதாச்சுடா வேலையா.

സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു ഗായകൻ, വിധു പ്രതാപ് എന്ന മനോഹരമായ പാട്ടുകാരന്റെ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. സായാഹ്നം എന്ന ചിത്രത്തിന് വേണ്ടി ജി രവീന്ദ്രനാഥ് കമ്പോസ് ചെയ്ത ഈ പാട്ടും യാഥാർത്ഥ്യങ്ങളിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഗാനമാണ്. അതിന്റെ വരികളായിക്കോട്ടെ, അതിന്റെ സംഗീതമായിക്കോട്ടെ, അത് പാടിയിരിക്കുന്ന രീതിയായിക്കോട്ടെ, നമ്മുടെ മനസ്സിലേക്കൊരു ദുഃഖം ആഴ്ന്നിറങ്ങുന്ന വേദനയിൽ പാടുന്ന പോലെയുള്ളൊരു പാട്ട്. എന്നാൽ ആ ദുഃഖത്തെ നമ്മൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യത്തെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന പോലത്തെ അത്തരം യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മളെ തിരിഞ്ഞ് നോക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പാട്ട് എന്ന് വേണം പറയാൻ. ഈ പാട്ട് വിധു പ്രതാപ് എന്ന ഗായകനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രിയപ്പെട്ടതാണ്. അദ്ദേഹത്തിന് ഒരു സ്റ്റേറ്റ് അവാർഡ് കൊണ്ടുവരുന്നു എന്നതിനപ്പുറത്ത് കാലമേ കൈക്കൊള്ളുക നീ എന്ന ഈ പാട്ട് ഒരു പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകന്റെ മരണസമയത്ത് ഈ പാട്ടുകൾ പ്ലേ ചെയ്തിരുന്നു എന്ന് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്തരം ആഴത്തിലുള്ള, നമ്മളെ സ്പർശിക്കുന്ന, കാലത്തിനപ്പുറം നിലനിൽക്കുന്ന ഒരു പാട്ട് എന്ന് തന്നെ പറയണം. കാലമേ കൈക്കൊള്ളുക നീ, സായാഹ്നം എന്ന സിനിമയ്ക്ക് വേണ്ടി വിധു പ്രതാപ് പാടിയ ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർജി ഹീരാവണ അഹല്യ.

പുതിയ ശബ്ദങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരുന്നൊരു സമയം. കമലും മോഹൻ സിത്താരയൊക്കെ പുതിയ പാട്ടുകൾക്ക് വേണ്ടി, പുതിയ ശബ്ദങ്ങൾക്ക് വേണ്ടി ഒരു അന്വേഷണം ആരംഭിച്ച സമയത്താണ് ഒരുപാട് നല്ല കലാകാരന്മാർ മലയാള സിനിമയിലേക്ക് കാലെടുത്തു വെക്കുന്നത്. ഫ്രാങ്കോ, ജോൽസ്ന, രഞ്ജിനി, അനൂപ്, വിധു പ്രതാപ്, അങ്ങനെ ഒരു വലിയ കൂട്ടം സംഗീതത്തെയും മലയാള സിനിമയെയും സ്നേഹിച്ച് പുറത്തു നിന്നിരുന്നു. അവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച സംഗീത സംവിധായകനാണ് മോഹൻ സിത്താര. അന്ന് ഒരുപാട് നല്ല പാട്ടുകൾ നമ്മൾ എന്ന സിനിമയിലൂടെ നമുക്ക് ലഭിച്ചെങ്കിലും വിധു പ്രതാപിന്റെ കയ്യൊപ്പ് ചാർത്തിയ ഒരു പാട്ട് തന്നെയാണ് മറക്കാം എല്ലാം മറക്കാം എന്ന പാട്ട്. അന്ന് തൃശൂർ ചേതന സ്റ്റുഡിയോയിൽ 3 പ്രാവശ്യം പോയി പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. ഒരു പ്രാവശ്യം പാടുന്നു, പിന്നെയും പാടുന്നു. ഒരു സ്പോട്ട് ലൈറ്റൊക്കെ മാത്രം തന്ന്, ബാക്കി എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്ത് കരഞ്ഞുകൊണ്ട് നീ പാടണം, നിന്റെ മനസ്സിലെ എല്ലാ വിഷമങ്ങളും അതിലേക്ക് മാക്സിമം കൊടുത്തുകൊണ്ട് നീ പാടണം എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും പാടിയ ഒരു പാട്ട് മറക്കാം എല്ലാം മറക്കാം. സ്വപ്നക്കൂട്, നമ്മൾ, അങ്ങനെ യുവത്വം തുളുമ്പി നിൽക്കുന്ന ഒരുപാട് പാട്ടുകൾ, ഒരുപാട് സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ച ഒരു വലിയ കൂട്ടുകെട്ട് തന്നെയായിരുന്നു അത്. എന്തായാലും മറക്കാമെല്ലാം മറക്കാം, പക്ഷെ പാട്ടുകൾ നമ്മൾ ഒരിക്കലും മറക്കുന്നില്ല. സ്വപ്നക്കൂട് എന്ന സിനിമയിൽ കൈതപ്പുറം വരികൾ എഴുതി മോഹൻ സിത്താര കമ്പോസ് ചെയ്ത ഒരു പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: എ ആർ റഹ്മാൻ വരെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാട്ട്. നങ്ങേലി എന്ന മ്യൂസിക് വീഡിയോ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. വിധു പ്രതാപ് എന്ന അതുല്യ ഗായകനെ നമ്മൾ ഓർക്കുന്ന സമയത്ത് വ്യത്യസ്തമായ ഒരുപാട് ശബ്ദങ്ങൾ യോജിപ്പിച്ച് എക്കപ്പെല്ല പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഒരു നാടൻ ശൈലിയിലേക്ക് എങ്ങനെ എക്കപ്പെല്ലയെ നമുക്കൊന്ന് റീക്രിയേറ്റ് ചെയ്യാമെന്ന വലിയ എക്സ്പെരിമെന്റുകളുടെയും ഒരു ഒരു കൂട്ടുകെട്ടിന്റെയും ഒക്കെ ഭാഗമായി ഉണ്ടായ ഒരു ആൽബമാണ് നങ്ങേലി എന്ന് പറയുന്നത്. അതിലെ നങ്ങേലി എന്ന ക്യാരക്ടർ അവസാന നിമിഷമാണ് ദീപ്തി എന്ന നർത്തകി, വിധു പ്രതാപിന്റെ ഭാര്യയായ ദീപ്തി എന്ന നർത്തകിയിലേക്ക് എത്തുന്നത്. ഒരുപാട് പേരെ അന്വേഷിച്ചെങ്കിലും അവസാന നിമിഷം സമയമില്ല എന്ന ദീപ്തി എന്നെ അതങ്ങ് ചെയ്തോളൂ എന്ന് പറയുകയും അങ്ങനെ ഒരുപാട് നല്ല സൗഹൃദങ്ങൾക്കിടയിൽ നിന്ന് ജനിച്ച ഒരു നല്ലൊരു ആൽബം. രമേഷ് നായർ വരികൾ എഴുതി, മനു രമേശൻ കമ്പോസ് ചെയ്ത്, വിധു പ്രതാപ് പാടിയ നങ്ങേലി എന്ന പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത് അഹല്യ എഫ് എം, നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്, ഇത് ഓർമ്മയിലുണരും ഗാനങ്ങൾ.
1: Come on.

ഇപ്പോഴും പല കല്യാണങ്ങൾക്കും ഞാൻ ഈ പാട്ട് കേട്ടിട്ടുണ്ട്. അത്രമാത്രം ആൾക്കാരിലേക്ക് നടന്നു കയറിയ ഒരു പാട്ട് എന്ന് വേണം പറയാൻ. വിദ്യാസാഗർ എന്ന അതുല്യ സംഗീത സംവിധായകന്റെ വല്ലാത്തൊരു കഴിവിലുണ്ടായ ഒരു പാട്ട് തന്നെയാണ് വെണ്ണക്കല്ലിൽ നിന്നെ തൊട്ടു. ഇപ്പോഴും നമ്മൾ പല സ്റ്റേജ് ഷോയിൽ, എസ്പെഷ്യലി വിധു പ്രതാപ് സ്റ്റേജ് ഷോസിൽ പോകുന്ന സമയത്ത് ആൾക്കാർ വീണ്ടും വീണ്ടും ചോദിക്കുന്ന, വീണ്ടും വീണ്ടും പാടണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു പാട്ട് തന്നെയാണിത്. ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള അവരുടെ ഒരു എനർജറ്റിക് സോങ്സിന്റെ ലിസ്റ്റിൽ തീർച്ചയായും ഇടം പിടിച്ചിട്ടുള്ള ഈ പാട്ട് തീർച്ചയായിട്ടും എങ്ങനെ പ്ലേ ചെയ്യാതിരിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, വിദ്യാസാഗർ കമ്പോസ് ചെയ്ത്, രാധിക തിലകും വിധു പ്രതാപും ബിജു നാരായണനും ചേർന്ന് പാടിയ ഒരു ബ്യൂട്ടിഫുൾ പാട്ടാണ്. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം മഹല്യ FM-ൽ RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഈ ആൽബം ഇറങ്ങുന്നത്. അന്ന് പല മ്യൂസിക് ഷോസും നമ്മൾ വിളിച്ച് പാട്ട് ചോദിക്കുന്ന അത്തരം രീതിയിലേക്കൊക്കെ നമ്മൾ ഗാനങ്ങളെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ആരാധിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ മഴ എന്ന ആൽബം വേറിട്ട് നിന്നതായി എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അതിൻ്റെ സ്റ്റോറി ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, വരികളായിക്കോട്ടെ, എല്ലാം ഒന്നിനൊന്ന് മെച്ചം എന്ന് തന്നെ പറയണം. ശിവദ ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഈ ആൽബവും അതിലെ കൂടെ പോകുന്നൊരു ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറി ആൻഡ് വിധുപ്രതാപിൻ്റെ ശബ്ദത്തിൻ്റെ ആ ഒരു ഭംഗി നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്ന ഒരു പാട്ടാണത്. വളരെ മനോഹരമായിട്ടുള്ള വരികളാണ്, വളരെ അർത്ഥവത്തായ വരികൾ. ഒരു കൊച്ചു കുട്ടിയായി ആ പാട്ട് ഞാൻ കേട്ടിരുന്നു എങ്കിലും ആ പാട്ടിലുള്ള വിഷമവും അല്ലെങ്കിൽ ആ കഥയിലുള്ള വിഷമവും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇത്ര പെട്ടെന്നാണ് വന്നു കയറിയതെന്നും അതിപ്പോഴും എന്തുകൊണ്ട് മനസ്സിൻ്റെ വളരെ ഇഷ്ടപ്പെട്ട ഒരു അറയിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യത്തിനൊന്നും ഇന്നും ഉത്തരമില്ല. പക്ഷെ പാട്ടുകൾ അങ്ങനെയാണ്, കാരണങ്ങളൊന്നുമില്ലെങ്കിലും അവ നമ്മളുടെ പ്രിയപ്പെട്ട ചില ഇടങ്ങളിലേക്ക് ചേക്കേറുന്നു എന്നുള്ളത്. അത് തന്നെയാണ് ഈ ആൽബത്തിനെ കൂടുതൽ മനോഹരമാക്കുന്നതും. ദിത്തിക്ക് ഏറെ ഇഷ്ടമുള്ളൊരു പാട്ടാണ് വിധു പ്രതാപ് എന്ന ഗായകന്റെ. എന്തായാലും ഈ ഒരു മ്യൂസിക്കൽ ട്രീറ്റ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. മഴ എന്ന ആൽബത്തിൽ നിന്നും എസ് രമേശൻ നായർ വരികൾ എഴുതി, മനു രമേശൻ കമ്പോസ് ചെയ്ത് വിധു പ്രതാപിന്റെ മനോഹരമായ ശബ്ദത്തിലുള്ള ഗാനം കേൾക്കുന്നു. നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജെ ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

സൗഹൃദങ്ങൾ എന്നും ഗായകർക്ക് ഒരു മുതൽക്കൂട്ടാണെന്നാണ് ഞാൻ പറയാം. ഒരുപാട് നല്ല കൂട്ടുകെട്ടിൽ ഒരുപാട് പാട്ടുകൾ നമുക്കുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡ്യുവറ്റ് ഗാനങ്ങൾ പാടുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സൗഹൃദം തീർച്ചയായിട്ടും ആ പാട്ടിൽ നമുക്ക് പ്രതിഫലിച്ചു കാണാറുണ്ട്. അങ്ങനെ വളരെ മനോഹരമായ ഒരു സൗഹൃദമാണ് വിധു പ്രതാപും ജ്യോത്സ്ന എന്ന ഗായികയും തമ്മിലുള്ളത്. ഏറ്റവും കംഫർട്ടബിൾ ആരാണ് പാടാൻ എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും ജ്യോത്സ്ന എന്ന പേര് കേൾക്കാറുണ്ട്. അങ്ങനെയാണ് സൗഹൃദത്തിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അങ്ങനെ ജ്യോത്സ്നയും വിധു പ്രതാപും ചേർന്ന് ഒരുപാട് നല്ല ഗാനങ്ങൾ പാടിയിട്ടുണ്ടെങ്കിലും ഒരു ആൽബം സോങ് ഇത്രയും ഹിറ്റായത് എനിക്ക് തോന്നുന്നു മേലെ മാനത്ത് താരകൾ മിന്നുന്നു എന്ന പാട്ട് തന്നെയാണ്. ശ്യാം ധർമ്മൻ കമ്പോസ് ചെയ്ത് രാജു രാഘവ് വരികൾ എഴുതിയ ഈ പാട്ട് തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ആ സമയത്ത് ഇഷ്ടമുള്ള ഗാനം തന്നെയായിരുന്നു. ഒരു ആൽബം സോങ് ആണ്, പക്ഷെ അതിൽ വളരെ സ്ട്രോങ് ആയ ഒരു കഥ അവർ പറയുന്നുണ്ട്. ആ കഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ശബ്ദങ്ങൾ ഈ രണ്ട് ശബ്ദത്തിലും നമ്മൾ ഈ പാട്ടുകൾ കേട്ടിട്ടുണ്ട്, ഡ്യുവറ്റ് ആയിട്ടും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ പാട്ട് തന്നെയാണ് നമ്മൾ അവസാനമായി കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ വിധു പ്രതാപ് എന്ന അതുല്യ ഗായകന്റെ പല പാട്ടുകളിലൂടെയുള്ള ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പാട്ടുകളും കഥകളും ഇവിടെ തീരുന്നില്ല, മറ്റൊരു ദിവസം നമുക്ക് കേൾക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: ഉങ്ങൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: ഷിറിനല്ലേ? ആ അഭിലാഷേട്ടൻ പറഞ്ഞിനി. ആണോ? നിങ്ങളെപ്പോഴാ വന്നേ?
1: ഞാൻ 2 ദിവസമായി.

0: 9232688 മൊബൈൽ 9496000129 അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പാലക്കാട്.
1: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
2: ഹലോ, നമസ്കാരം. അഹല്യ ഫ്രം 90.4 ഡോക്ടർ അഹല്യ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ക്രിസ്റ്റീന എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ പ്രകൃതി നമുക്ക് തികച്ചും സൗജന്യമായി തരുന്ന, എന്നാൽ മാറിയ നമ്മുടെ ജീവിതശൈലി കാരണം നമ്മളിൽ 90% ആളുകളിലും ഭയാനകമായ രീതിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അത്ഭുത പോഷകത്തെ കുറിച്ചാണ്. അതാണ് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി, അഥവാ വിറ്റാമിൻ ഡി ശരീരത്തിൽ കുറയുന്ന ഒരവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പണ്ടൊക്കെ നമ്മുടെ മുത്തശ്ശിമാരും മാതാപിതാക്കളും രാവിലെ തന്നെ തൊടിയിലും പറമ്പിലും ഒക്കെ പണിയെടുക്കുമായിരുന്നു, ശരിയല്ലേ? എന്നാൽ അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ ഇളം വെയില് അവരുടെ ശരീരത്തിൽ നേരിട്ട് അടിക്കുമായിരുന്നു. എന്നാൽ ഇന്നത്തെ നമ്മുടെ അവസ്ഥ എന്താണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. രാവിലെ എഴുന്നേറ്റ് അടച്ചിട്ട AC കാറിലോ അല്ലെങ്കിൽ ബസ്സിലോ കയറി നേരെ ഓഫീസിലെ AC റൂമുകളിലേക്ക് പോകും. വൈകുന്നേരം ഇരുട്ടിയ ശേഷം വീടുകളിലേക്ക് മടങ്ങുന്നു. വെയിൽ കണ്ട കരിഞ്ഞു പോകുമെന്ന് പേടിച്ച് ഉള്ള സൺസ്ക്രീനുകളും കുടകളും ഉപയോഗിച്ച് വെയിലിനെ പൂർണ്ണമായി അകറ്റി നിർത്തുന്നു. ഇതിന്റെ പരിണിത ഫലമായിട്ട് നമ്മുടെ എല്ലുകളും സന്ധികളും ദ്രവിച്ചു പോവുകയും കടുത്ത വിഷാദവും തളർച്ചയും നമ്മളെ വിഴുങ്ങുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പൊ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്.

0: ഡോക്ടർ അഹല്യ. Let's talk about health.
1: ഹലോ, നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യയാണ്. കൂടെ ഉള്ളത് ഞാനാണ്, നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. പിന്നെ എവിടെയാണെന്ന് മറക്കണ്ട, അഹല്യ എഫ്എം 90.4 നമ്മൾ വിറ്റാമിൻ ഡിയെ കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചും പറഞ്ഞു നിർത്തി. ശരിയല്ലേ? ഇനി ശാസ്ത്രീയമായി പറഞ്ഞ ഈ വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് കേവലം ഒരു വിറ്റാമിൻ മാത്രമല്ല, അതൊരു പ്രോ ഹോർമോൺ കൂടിയാണ്. നമ്മുടെ ശരീരത്തിന്റെ എല്ലുകളുടെയും പല്ലുകളുടെയും ഉറപ്പിന് ഏറ്റവും അത്യാവശ്യമായ ഘടകം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, അതാണ് കാൽസ്യം എന്ന് പറയുന്നത്. ശരിയല്ലേ? എന്നാൽ നമ്മൾ എത്രയൊക്കെ കാൽസ്യം അടങ്ങിയ പാലും തൈരും പച്ചക്കറികളൊക്കെ കഴിച്ചാലും ഈ കാൽസ്യത്തെ വയറ്റിൽ നിന്ന് രക്തത്തിലേക്ക് എസൻഷ്യലായി വലിച്ചെടുക്കണമെങ്കിൽ വിറ്റാമിൻ ഡി കൂടിയേ തീരൂ. എന്നാൽ വിറ്റാമിൻ ഡി ഇല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന കാൽസ്യം അപ്പാടെ നമ്മുടെ മൂത്രത്തിലൂടെയും മലത്തിലൂടെയും ഒക്കെ പുറന്തള്ളപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് നിലനിർത്താൻ ശരീരം എസൻഷ്യലായി എല്ലുകളിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യത്തെ ഊറ്റിയെടുക്കാൻ അങ്ങ് തുടങ്ങും. ഇത് മുതിർന്നവരിലെ എല്ലുകൾ ദ്രവിച്ചു പോകുന്ന ഓസ്റ്റിയോപോറോസിസ്, എല്ലുകൾക്ക് ബലമില്ലാതെ മെലിഞ്ഞു പോകുന്ന ഓസ്റ്റിയോ മലേഷ്യ അവസ്ഥകൾ ഉണ്ടാക്കും. കുട്ടികളിലാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, എല്ലുകൾ വളഞ്ഞു കോണി പോകുന്ന റിക്കറ്റ്സ് എന്ന രോഗത്തിനും ഇത് വഴി തുറക്കും. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഒരു പാട്ടിന് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ ഇപ്പൊ പറഞ്ഞത്? എല്ലുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ഈ വിറ്റാമിൻ ഡി കുറഞ്ഞാൽ ശരീരത്തിലെ എല്ലുകളിൽ മാത്രമല്ല ലക്ഷണങ്ങൾ കാണിക്കുക എന്നൊരു കാര്യം നമ്മൾ ഓർക്കണം. കാരണം എന്താന്ന് വെച്ചാൽ, ഇത് എല്ലുകളിൽ മാത്രമല്ല കാണിക്കുക, നമ്മുടെ തലച്ചോറിലെയും പേശികളിലെയും പ്രതിരോധ കോശങ്ങളിലേക്കൊക്കെ ഈ വിറ്റാമിൻ ഡിയുടെ സാന്നിധ്യം അത്യാവശ്യമാണ്. നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എപ്പോഴും വിട്ടുമാറാത്ത കടുത്ത പേശി വേദന, നടുവേദന, കാൽമുട്ട് വേദന എന്നിവയൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിസ്സാര കാര്യങ്ങൾക്ക് പോലും കടുത്ത മാനസിക സമ്മർദ്ദവും വിഷാദവും തോന്നുന്നുണ്ടെങ്കിൽ, അതിന് പ്രധാന കാരണം വിറ്റാമിൻ ഡിയുടെ കുറവായിരിക്കാം. തലച്ചോറിലെ ഹാപ്പി ഹോർമോൺസ് ആയ സെറാട്ടോണിൻ ഉൽപ്പാദിപ്പിക്കാൻ വിറ്റാമിൻ ഡി അത്യാവശ്യമാണ്. ഇത് കൂടാതെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി തകരാനും ഇത് കാരണമാവും. ഇടയ്ക്കിടെ ജലദോഷവും പനിയും അണുബാധകളും വരിക, മുടി അമിതമായി കൊഴിയുക, മുറിവുകൾ ഉണങ്ങാൻ വൈകുക എന്നിവയൊക്കെയാണ് വിറ്റാമിൻ ഡി ശരീരത്തിൽ വൻതോതിൽ കുറയുന്നതിൻ്റെ നിശബ്ദ സൂചനകൾ, അതായത് സീക്രട്ട് സിംപ്റ്റംസ് എന്ന് പറയുന്നത്. ഇതിന് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നും കൂടെ അറിഞ്ഞിരിക്കണ്ടേ? അത് ഞാൻ പറഞ്ഞുതരാം ഒരു ബ്രേക്കിന് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നമസ്കാരം. നിങ്ങൾ കേട്ടു തുടങ്ങുകയാണ് ഡോക്ടർ അഹല്യ. കൂടെയുള്ളത് ഞാൻ കേട്ടോ, നിങ്ങളുടെ മാത്രം ക്രിസ്റ്റീന. പിന്നെ എവിടെയാണെന്ന് മറക്കണ്ട, അഹല്യ ഫോം 90.4 നമ്മൾ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടു. ഇനി വിറ്റാമിൻ ഡി കുറവ് ആർക്കൊക്കെയാണ് കൂടുതൽ വരാൻ സാധ്യത എന്നൊന്ന് നോക്കിയാലോ. ഇതിന്റെ ഒന്നാമത്തെ വിഭാഗം പകൽ സമയത്ത് മുഴുവനും ഈ മുറികളിലൊക്കെ അടച്ചിരുന്ന് ജോലി ചെയ്യുന്ന IT ജീവനക്കാർക്കും ബാങ്ക് ഉദ്യോഗസ്ഥർക്കുമാണ്. രണ്ടാമതായി പറയുകയാണെങ്കിൽ ഏജ്ഡ് ആയിട്ടുള്ളവർക്ക്, അതായത് പ്രായമായവർക്ക്, ഇവരുടെ ചർമ്മത്തിൽ സൂര്യപ്രകാശത്തിൽ നിന്ന് വിറ്റാമിൻ ഡി നിർമ്മിക്കാനുള്ള കഴിവ് വളരെ കുറവായിരിക്കും. ഇനി മൂന്നാമതായി അമിതവണ്ണം ഉള്ളവർക്കാണ്, അതായത് ഒബേസ് പീപ്പിൾക്ക്. ഇക്കാര്യം വളരെ കൗതുകമായി തോന്നാം, എന്നാലും അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ വിറ്റാമിൻ ഡി ഒരു ഫാറ്റ് സൊല്യൂബിൾ ആയിട്ടുള്ള, അതായത് കൊഴുപ്പ് ലയിക്കുന്ന ഒരു വിറ്റാമിൻ ആയതുകൊണ്ട് ഈ വണ്ണമുള്ളവരിൽ ഈ വിറ്റാമിൻ കൊഴുപ്പ് കോശങ്ങൾക്കുള്ളിൽ കുടുങ്ങിപ്പോവുകയും രക്തത്തിലേക്ക് എത്താതെ വരികയും ചെയ്യും. കൂടാതെ ഈ ഡാർക്ക് സ്കിൻ ആയിട്ടുള്ളവർക്ക് സൂര്യപ്രകാശത്തിൽ നിന്ന് വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ കൂടുതൽ സമയം വെയിലത്ത് നിൽക്കേണ്ടിയും വരും. നിങ്ങൾക്ക് വിറ്റാമിൻ ഡി കുറവുണ്ടോ എന്നറിയാൻ വളരെ സിമ്പിൾ ആയിട്ടൊരു മെത്തേഡ് ഉണ്ട്, അതാണ് രക്തപരിശോധന. ഇതിന്റെ പേരാണ് 25-HD. രക്തത്തിൽ ഇതിന്റെ അളവ് 30 mg/mL കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ സുരക്ഷിതമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കൂ. കുറവാണെങ്കിൽ ചികിത്സ എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമാണ്. അതുപോലെ തന്നെ ഇത് കൂട്ടാനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പായി നമുക്കൊരു പാട്ട് കേൾക്കാം, തിരിച്ചു വരാം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യയാണ്. കൂടെ ഉള്ളത് ഞാനായിട്ടോ നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. അപ്പൊ ഇന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയി ചർച്ച ചെയ്തത് എന്താണ്, നമ്മുടെ ശരീരത്തിന്റെ പവർ ഹൗസ് ആയിട്ടുള്ള വിറ്റാമിൻ ഡിയെ കുറിച്ചാണ്. ഈ കുറവ് പരിഹരിക്കാൻ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ മാജിക് എന്താണെന്ന് ചോദിച്ചാൽ അത് പ്രകൃതിയിലേക്ക് വീണ്ടും മടങ്ങി പോവുക എന്നുള്ള കാര്യമാണ്. അതിനായി ദിവസവും രാവിലെ 10 മണിക്കും ഉച്ചയ്ക്ക് 2 മണിക്കും ഇടയിലുള്ള സൂര്യപ്രകാശം 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ കൈകാലുകളിലും ശരീരത്തിലും നേരിട്ടടിക്കുന്ന രീതിയിൽ വെയിൽ കൊള്ളുക. ജനൽ ചില്ലയിലൂടെയോ AC റൂമുകളിൽ ഇരുന്നോ വെയിൽ കൊണ്ടാൽ വിറ്റാമിൻ ഡി ലഭിക്കില്ല എന്നൊരു കാര്യം പ്രത്യേകം ഓർക്കുക. ഭക്ഷണ രീതി എടുത്തു നോക്കിയാൽ വിറ്റാമിൻ ഡി അടങ്ങിയ ഭക്ഷണങ്ങൾ പ്രകൃതിയിൽ വളരെ കുറവാണ്. എങ്കിലും മുട്ടയുടെ മഞ്ഞക്കരു, ആവോലി, അയല, മത്തി തുടങ്ങിയ കൊഴുപ്പുള്ള മത്സ്യങ്ങളിലും പിന്നെ കൂണ്, പാൽ, വെണ്ണ എന്നിവയിലും ചെറിയ അളവിൽ വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. രക്തപരിശോധനയിൽ വിറ്റാമിൻ ഡി വളരെ കുറവാണെന്ന് കണ്ടാൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കുന്ന സാഷറ്റ് ക്യാപ്സ്യൂൾ 6000 IU കൃത്യമായി കഴിച്ച് ഇത് ഭേദമാക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ ഇന്നത്തെ ഡോക്ടർ അഹല്യയുടെ പ്രോഗ്രാം എനിക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അടുത്ത ദിവസം അടുത്തൊരു അടിപൊളി ടോപ്പിക്കുമായിട്ട് നിങ്ങൾക്ക് മുമ്പിലേക്ക് ഈ ക്രിസ്റ്റീന തന്നെ വരുന്നതായിരിക്കും. സോ അൻടിൽ ദെൻ, ദിസ് ഈസ് ക്രിസ്റ്റീന സൈനിങ് ഓഫ് ഫ്രം അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്. 360 ഡിഗ്രി.
2: ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ 360 ഡിഗ്രിയിലേക്ക്. ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് എന്നത്തെയും പോലെ കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. ഇന്ന് നമ്മൾ എന്താണ് പറയാനായിട്ട് പോകുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ ഒരു ലൈഫ് നോക്കുകയാണെങ്കിലുണ്ടല്ലോ, രാവിലെ നമ്മൾ ഓഫീസിലേക്ക് വേണ്ടി പോകുന്നു അല്ലെ, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, വണ്ടിയിൽ കയറുന്നു, ഓഫീസിലെത്തുന്നു, ഓഫീസിന്റെ ആ 4 ചുവരുകൾക്കുള്ളിൽ ബാക്ക് ടു നമ്മൾ വീട്ടിലേക്ക് വൈകുന്നേരം എത്തുന്നു, വീണ്ടും ആ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ. ഇതാണ് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിന്റെ റൊട്ടീൻ. ഇതിനിടയിലാണെങ്കിൽ ഫോൺ, ലാപ്ടോപ്പ്, അങ്ങനെ സ്ക്രീനുകളുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ കണ്ണിനും മനസ്സിനൊക്കെ നല്ല കടുത്ത സ്ട്രെസ്സും കിട്ടുന്നുണ്ടായിരിക്കും. ശരിക്കും പറയുകയാണെങ്കിൽ പ്രകൃതിയുമായുള്ള നമ്മുടെ ബന്ധം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അല്ലെ. എന്തുകൊണ്ടാണ് ഇന്ന് മനുഷ്യർക്ക് ഇത്രയും ദേഷ്യവും ഡിപ്രഷനും കൂടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ മണ്ണും പ്രകൃതിയുമായി അകന്നു പോയതാണ് പ്രധാന കാരണം എന്നാണ് മനഃശാസ്ത്രജ്ഞരൊക്കെ പറയാറ്. അതായത് ഇതിനൊരു സൂപ്പർ ക്രിയേറ്റീവ് പരിഹാരമായിട്ടാണ് ഇന്ന് നമ്മൾ 360 ഡിഗ്രിയിൽ എത്തിയിരിക്കുന്നത് കേട്ടോ. നോർവേയിലെ ആളുകൾ തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയ ഫിലോസ് ലൈഫ് എന്ന മനോഹരമായ ലൈഫ് സ്റ്റൈൽ ഫിലോസഫിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. കേൾക്കുമ്പോൾ വലിയൊരു അക്ഷരതെറ്റ് പോലെ തോന്നുമെങ്കിലും സംഭവം പക്കാ മാസമാണ് കേട്ടോ. അപ്പൊ എന്താണെന്നുള്ളത് ഒരു കാര്യം 360 ഡിഗ്രിയിൽ നമുക്ക് കൂടുതലായിട്ട് കേൾക്കാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ട്യൂൺ വിത്ത് ദ ഹലീഫ് 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 degree. Once again, welcome back to 360 degree. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. ഫിലോസ് തലീഫ്. ഒരു തെറ്റുപോലെ ഉണ്ടല്ലേ, പക്ഷെ ലളിതമായിട്ട് ഈ ഒരു സംഭവം എന്താന്ന് പറയുകയാണെങ്കിൽ, വാട്ട് ഈസ് ഫ്രില്ലസ് ലൈഫ് എന്ന് പറയുകയാണെങ്കിൽ, തുറന്ന വായുവിലെ ജീവിതം, അതായത് ഫ്രീ ഓപ്പൺ എയർ ലൈഫ് എന്നാണ് ഇതിൻ്റെ ഒരു അർത്ഥം കേട്ടോ. 1850s നോർവേയിലെ പ്രശസ്ത എഴുത്തുകാരനായിട്ടുണ്ടായിരുന്ന ഹെൻറിക് ഇബ്സൺ ആണ് ഈ ഒരു വാക്ക് ജനപ്രിയമാക്കിയിട്ടുള്ളത്. ഇത് വെറുമൊരു ഹോബിയോ അല്ലെങ്കിൽ വല്ലപ്പോഴും പോകുന്ന ട്രക്കിംഗോ ഒന്നും അല്ലാട്ടോ, മറിച്ച് എന്താണ്, മറിച്ച് പ്രകൃതിയുമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വൈകാരികമായിട്ടുള്ള ഒരു ബന്ധം, അതാണ് ഈ സംഭവം. ഇതിനായി വലിയ പണം ചെലവാക്കിയ കാടുകളിലോ മലനിരകളിലോ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ നിങ്ങളുടെ പറമ്പിലൂടെ, നിങ്ങളുടെ വീടിനടുത്തുള്ള ഒരു കുഞ്ഞു പറമ്പിലോ പാർക്കിലോ അല്ലെങ്കിൽ പുഴവക്കത്തൊക്കെ പോയി പ്രകൃതിയെ അറിഞ്ഞ് സമയം ചെലവഴിക്കുന്നതാണ് ഈ ഒരു ശൈലി. അതായത് ചെരുപ്പില്ലാതെ മണ്ണിലൂടെ വെറുതെ നടക്കുന്നത് പോലും ഇതിന്റെ ഭാഗമാണ് എന്നാണ് പറയാറ്. കാലാവസ്ഥ എങ്ങനെയാണെങ്കിലും അതിനെ കുറ്റം പറയാതെ ആസ്വദിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന നിയമം കേട്ടോ. മോശം കാലാവസ്ഥ എന്നൊരു കാര്യമില്ല, നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളുടെ കുറവ് മാത്രമേ ഉള്ളൂ എന്നാണ് നോർവക്കാർ പറയാറുള്ളത്. ഈ ഒരു ചിന്താഗതി നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ, ആ ഒരു കാര്യമാണ് ഇനി 360 degree നമ്മൾ പറയാനായിട്ട് പോകുന്നത്. കേൾക്കാം ഒരു ഇടവേളയ്ക്ക് ശേഷം സ്റ്റുഡിയോ വിത്ത് ഖലീഫ 90.4 കേട്ട് കൂട്ടുകൂട.

360 degree. പ്രകൃതി തരുന്ന ഒരു മാന്ത്രിക ഫീലിംഗ് ഉണ്ട്. ദ സയൻസ് ഓഫ് നേച്ചർ എന്ന് പറയുന്ന ഒരു കാര്യം കേൾക്കാം 360 degree. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു 360 degree. ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെയുള്ളത് ഞാൻ അയിലിയാണ് കേട്ടോ. നമ്മളിപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് നല്ല മൂഡ് ഓഫ് ആയിരിക്കുമ്പോൾ ഒരു ബീച്ചിലോ അല്ലെങ്കിൽ കുന്നിൻ മുകളിൽ പോയി ഇരുന്നാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സ് ശാന്താവാറുണ്ട് അല്ലെ? ഇത് വെറുതെ തോന്നുന്ന ഒരു കാര്യമല്ല കേട്ടോ, ഇതിന്റെ പിന്നിൽ വലിയൊരു സയൻസ് ഉണ്ടെന്നുള്ളതാണ്. അതായത് നമ്മൾ പ്രകൃതിയുമായി ഇടപഴകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോൺ ആയ കോർട്ടിസോൾ വലിയ രീതിയിൽ കുറയും എന്നൊരു കാര്യമുണ്ട്. ഇപ്പൊ മരങ്ങളും ചെടികളും പുറത്തുവിടുന്ന ഫൈറ്റോസൈഡുകൾ ശ്വസിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് സഹായിക്കുമെന്നാണ് പഠനങ്ങൾ പറയാറ്. വെറും പച്ചപ്പിലേക്ക് നോക്കിയിരിക്കുന്നത് പോലും നമ്മുടെ കണ്ണിന്റെ സ്ട്രെസ് കുറയ്ക്കുകയും ഫോക്കസ് കൂട്ടുകയും ചെയ്യാറില്ലേ? അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ചെയ്യുന്ന തെറാപ്പികളേക്കാൾ വലിയൊരു ഫീലിംഗ് പവർ നമ്മുടെ പ്രകൃതിക്കുണ്ട്. ആ ഒരു സൗജന്യ തെറാപ്പി സ്വന്തമാക്കാനുള്ള വഴിയാണ് ഈ ഒരു ഫ്രില്ലസ് റിലീഫ് എന്ന ലൈഫ് സ്റ്റൈൽ. അപ്പോ ഫ്രില്ലസ് റിലീഫ് എങ്ങനെ നമുക്ക് തുടങ്ങാമെന്ന് കേട്ടാലോ? കേൾക്കാം 360 degree. മനോഹരമായ ഒരു പാട്ടിന് ശേഷം സ്റ്റേഡിയം വിത്ത് ആ ഖലീഫ 90.4 കേട്ട്.

360 degree. ഡെയിലി പ്രാക്ടീസ് ഫ്രില്ലസ് ലൈഫിനെ കുറിച്ചാണ് ഇനി 360 ഡിഗ്രിയിൽ പറയാനായിട്ട് പോകുന്നത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. അപ്പൊ ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെ ഉള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ കൊണ്ടുവരാനായിട്ട് വലിയ പ്ലാനിംഗ് ഒന്നും ആവശ്യമില്ലാത്തൊരു പരിപാടിയാണ്. സംഭവം സിമ്പിളാണ്. ദിവസം രാവിലെ എഴുന്നേറ്റ് ഫോൺ നോക്കുന്നതിന് പകരം വീടിന് പുറത്തിറങ്ങി കുറച്ചു നേരം വെറുതെ ആകാശത്തേക്ക് നോക്കി നിൽക്കുക. രാവിലെ നമുക്ക് കിട്ടുന്ന കുഞ്ഞു വെയിലുണ്ടല്ലോ, ആ വെയിലിന് പോലും നമ്മുടെ ദിവസത്തെ ഒരു പോസിറ്റീവാക്കി മാറ്റാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് വൈകുന്നേരങ്ങളിൽ ചായ കുടിക്കുമ്പോൾ റൂമിലിരുന്നൊന്നും കുടിക്കാതെ വീടിന്റെ മുറ്റത്തോ അല്ലെങ്കിൽ ബാൽക്കണിയിൽ ഉറങ്ങി നിന്ന് ചുറ്റുമുള്ള ചെടികളെയും പക്ഷികളെയും ഒക്കെ നോക്കി അങ്ങനെ ഒരു കപ്പ് ചായയൊക്കെ കുടിക്കാം. ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരു 10 മിനിറ്റ് അടുത്തുള്ള പാർക്കിൽ പോയി ഇരിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സമയം കണ്ടെത്താം. ഇത്തരം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ സ്ഥിരമായി ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അത് നമ്മുടെ ജീവിതശൈലിയെ കൂടുതലായിട്ട് എന്ത് ചെയ്യും, മനോഹരമാക്കി മാറ്റും അല്ലേ. അനാവശ്യ ചിന്തകളിൽ നിന്ന് മനസ്സിന് വലിയൊരു മോചനം ലഭിക്കും എന്നൊരു കാര്യമാണ്. ഇനി എന്താണ് അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് കേൾക്കാം. 360 ഡിഗ്രിയിൽ മനോഹരമായ ഒരു പാട്ടിന് ശേഷം സ്റ്റുഡിയോ വിത്ത് അഹ്ലിയ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 degree. Once again, welcome back to 360 degree. അങ്ങനെ നമ്മൾ അടുത്തൊരു ടിപ്പിലേക്ക് പോവാൻ പോവാണ്. ഡിജിറ്റൽ ഡീറ്റോക്സ് ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നൊരു കാര്യം. അത് പ്രകൃതിയോടൊപ്പം കേട്ടോ. ഇപ്പൊ നമ്മൾ മുൻപ് ഡിജിറ്റൽ ഡീറ്റോക്സിനെ കുറിച്ച്, ഡോപാമിൻ ഫാസ്റ്റിങ്ങിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട് അല്ലെ. അതിന്റെയൊക്കെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഈ ഫെല്ലുസ് ലൈഫ് എന്ന് പറയുന്ന ഈ ഒരു ടെക്നിക്ക്. അതായത് പ്രകൃതിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്താണ്? ഫോൺ പൂർണ്ണമായും സൈലന്റ് ആക്കി പോക്കറ്റിൽ വെക്കുക എന്നതാണ്. ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ റീൽസ് ചെയ്യാനോ വേണ്ടി ആകരുത് നിങ്ങളുടെ ഈ ഒരു പ്രകൃതി യാത്ര കേട്ടോ. കണ്ണുകൾ കൊണ്ട് കാഴ്ചകൾ കാണുക, കാതുകൾ കൊണ്ട് പക്ഷികളുടെ ശബ്ദം, കാറ്റിന്റെ മർമ്മരം, അതൊക്കെ നമ്മളിങ്ങനെ ഫീൽ ചെയ്യാനുള്ളതാണ്. മണ്ണിൽ തൊട്ട് അതിന്റെ തണുപ്പറിയുക, ഇതാണ് ശരിക്കും പറയുകയാണെങ്കിൽ യഥാർത്ഥ ഒരു അനുഭവം അല്ലെ. ഇപ്പൊ ഫോൺ സ്ക്രീനുകളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബോറടിയെ മാറ്റാൻ വേണ്ടി പ്രകൃതിയേക്കാൾ മികച്ച മറ്റൊരു മരുന്ന് ഈ ലോകത്തില്ലെന്ന് നിങ്ങൾക്ക് അപ്പോഴായിരിക്കും ശരിക്കും ബോധ്യപ്പെടുന്നുണ്ടാവാ, റിയലൈസ് ചെയ്യുന്നുണ്ടാവാ. അതുപോലെ തന്നെ പാരന്റ്സ് ഒക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ് കുട്ടികൾ എന്ത് ചെയ്യുക, പ്രകൃതിയുടെ കൂട്ടുകാരാക്കി വളർത്താന്നുള്ളത്. ഇനി അതിനെ കുറിച്ചാണ് 360 degree നമ്മൾ പറയാനായിട്ട് പോകുന്നത്. പറയാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് ഹലീഫ് 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 ഡിഗ്രി.
1: യെസ്, കുട്ടികളെയും പ്രകൃതിയുടെ കൂട്ടുകാരാകാം അല്ലെ. ഇന്നത്തെ കാലത്തെ കുട്ടികൾ ജനിക്കുന്നത് തന്നെ കയ്യിലൊരു മൊബൈൽ ഫോണായിട്ടല്ലേ. ആ ഒരു കാര്യം നമ്മൾ തമാശക്കാണെങ്കിൽ പോലും പറയാറുണ്ട്, അവർക്ക് മണ്ണിൽ കളിക്കാനോ അല്ലെങ്കിൽ മഴ നനയാനോ ഉള്ള അവസരങ്ങളൊക്കെ വളരെ കുറവാണ്. വീടിന് പുറത്തിറങ്ങിയാൽ അഴുക്കാകും പനി വരും എന്ന് കരുതി മാതാപിതാക്കൾ എന്ത് ചെയ്യും, അവരെപ്പോഴും ഈ ഒരു വീടിനുള്ളിൽ തന്നെ ഇങ്ങനെ പൂട്ടിയിടും അല്ലെ. എന്നാൽ ഈ ഒരു ലൈഫ് സ്റ്റൈൽ ശൈലി പറയുന്നത് എന്താണെന്നറിയോ, കുട്ടികളെ ചെറുപ്പം മുതലേ പ്രകൃതിയോട് ഇണക്കി വളർത്തണം എന്നതാണ്. അവരെ മണ്ണിൽ കളിക്കാനായിട്ട് അനുവദിക്കുക, ചെറിയ ചെടികൾ നട്ടു നനയ്ക്കാൻ പഠിപ്പിക്കുക, വലിപ്പമുള്ള മരങ്ങളെയും അതുപോലെ കല്ലുകളെയും ഒക്കെ പരിചയപ്പെടുത്തുക. ഇത് അവരുടെ ശാരീരിക ആരോഗ്യം കൂട്ടുക എന്നത് മാത്രമല്ല ചെയ്യുന്നത്, അവരുടെ ഭാവനയും സർഗാത്മകതയും ഒക്കെ വലിയ രീതിയിൽ വളർത്താനായിട്ട് കൂടി സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ക്രിയേറ്റിവിറ്റി ഉണ്ടാവുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു തലമുറയെ വളർത്തിയെടുക്കാനായിട്ട് ഇത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വീക്കെൻഡ്സിൽ കുറച്ച് എക്സ്പീരിമെന്റ്സ് കൂടി ആയാലോ. യെസ്, ആ ഒരു കാര്യം എന്താന്നുള്ളത് പറയാം 360 ഡിഗ്രിയിൽ. ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം സ്റ്റുഡന്റ് വിദ്യാഹലീഫ് 90.4 കേട്ട് കൂട്ടുകൂടാം.

360 ഡിഗ്രി. വീക്കെൻഡുകൾ എങ്ങനെ നമുക്കൊരു എക്സ്പീരിമെന്റൽ ആക്കി മാറ്റാം, ആ ഒരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് ഇനി വരുന്ന നിങ്ങൾക്ക് കിട്ടുന്ന ഹോളിഡേയ്സ്, ശനിയോ ഞായറോ ദിവസങ്ങൾ, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഈ മാളുകളിലോ അല്ലെങ്കിൽ തിയേറ്ററുകളിലോ ഒക്കെ പോകുന്നതിന് പകരം ഒരു ഫ്രില്ലസ് ലിഫ് പ്ലാൻ ചെയ്യാന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ കുടുംബത്തെയോ ഒക്കെ കൂട്ടി അടുത്തുള്ള ഒരു കുന്നിന് മുകളിലേക്കോ അല്ലെങ്കിൽ ഒരു ചെറിയ കാട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു പുഴവക്കത്തോ ഒരു കുഞ്ഞു യാത്ര പോവാം. അവിടെ പോയി ഒരു പായൊക്കെ വിരിച്ചിരുന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുപോയി ലളിതമായ ഭക്ഷണമൊക്കെ ഒരുമിച്ച് കഴിക്കുക, പരസ്പരം കഥകൾ പറയുക, ഇതൊന്നും ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ വെറുതെ ആ പുഴയിലെ വെള്ളത്തിൽ കാലും നീട്ടിയിരുന്ന് ഒഴുകുന്ന വെള്ളത്തിലേക്കൊക്കെ നോക്കിയിരിക്കുക, ഈ വലിയ വലിയ ആഡംബര റിസോർട്ടുകളിൽ പോയി താമസിക്കുന്നതിനേക്കാൾ വലിയൊരു ഒരു സംതൃപ്തിയും സമാധാനവും ഈ ഒരു കുഞ്ഞു നാച്ചുറൽ എക്സ്പീരിമെന്റിലൂടെ നമുക്ക് ലഭിക്കുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോർമലി നമ്മുടെ വീക്കെൻഡ്സ് സ്പെൻഡ് ചെയ്യുന്നതിൽ നിന്ന് മാറ്റി കുറച്ചും കൂടി പ്രകൃതിയോടെ ഇണങ്ങി, കുറച്ചും കൂടി പ്രകൃതിയിൽ കിറങ്ങി ആ ഒരു രീതിയിലൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യാനുള്ളതാണ്. അത് തന്നെ ഒരു അടിപൊളി പരിപാടിയാണല്ലേ.

360 degree. Once again, welcome back to 360 Degree. അപ്പോൾ നമ്മളിത് പറഞ്ഞുകൊണ്ടിരുന്നത് ഫ്രില്ലേഴ്സ് ലൈഫ് എന്ന് പറയുന്ന ഒരു ലൈഫ് സ്റ്റൈലിനെ പറ്റിയിട്ടാണല്ലേ. നമ്മൾ എത്ര വലിയ ആളായാലും എത്ര പണം സമ്പാദിച്ചാലും നമ്മൾ പ്രകൃതിയുടെ ഒരു കുഞ്ഞു ഭാഗം മാത്രമാണ്. പ്രകൃതിയോട് മത്സരിക്കാനോ അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കാനോ ഉള്ളതല്ല നമ്മുടെ ജീവിതം, അതിനെ ചേർത്ത് പിടിച്ച് ഒപ്പം ജീവിക്കാനുള്ളൊരു കാര്യമാണല്ലേ. അതാണ് നോർഡിക് ആളുകൾ നമ്മളെ ശരിക്കും പഠിപ്പിക്കുന്ന ഒരു കാര്യം കേട്ടോ. ഇനി ഈ വരുന്ന അവധി ദിവസങ്ങളിൽ ഒരൊറ്റ തവണയെങ്കിലും ഈ ഒരു ഫ്രില്ലേഴ്സ് ലൈഫ് ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ, സ്വന്തം ജീവിതത്തിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാന്നുള്ളതാണ്. ഉള്ളിലെ സ്ട്രെസ്സൊക്കെ മാറി മനസ്സ് പക്ക ഫ്രഷ് ആവുമെന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്നാലും ഈ ഒരു പുത്തൻ ലൈഫ് സ്റ്റൈൽ ആശയത്തെക്കുറിച്ച് നിങ്ങളുടെ പ്രതികരണങ്ങൾ എന്തായാലും എന്നെ അറിയിക്കണം കേട്ടോ. അങ്ങനെ ദേ ഇന്നത്തെ 360 ഡിഗ്രിയുടെ സമയം കൂടി ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും 360 ഡിഗ്രിയുമായിട്ട് മറ്റൊരു വിഷയവുമായിട്ട് ഒത്തിരി ടിപ്സും ട്രിക്സും ഇൻഫർമേഷൻസ് ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജെ ആയിലിയ സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺഡ് വിത്ത് ദ ഹലി ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: വേലകളും പൂരങ്ങളും തൊങ്ങല് ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

കഥകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂട.

0: ദൌത്യം വിജയകരമായി പൂർത്തിയാക്കിയതിലൂടെ ഇന്ത്യയുടെ ഭൌമനിരീക്ഷണ സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ പറഞ്ഞു. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിജയകരമായ വിക്ഷേപണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഭാരതത്തിന്റെ ബഹിരാകാശ മേഖലയുടെ മികവിന്റെയും നവീകരണത്തിന്റെയും വളരുന്ന ശേഷിയുടെയും പ്രതിഫലനമാണ് ഈ വിജയമെന്ന് സമൂഹമാധ്യമക്കുറിപ്പിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ISROയും ഇന്ത്യൻ വ്യവസായ മേഖലയും തമ്മിൽ വളർന്നുവരുന്ന പങ്കാളിത്തം രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതികൾക്ക് പുതിയ കരുത്തും വ്യാപ്തിയും നൽകുന്നുണ്ടെന്നും ബഹിരാകാശ മേഖലയിലാകെ ഇന്ത്യയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. യഥാർത്ഥ സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിവുള്ള നൂതനാശയങ്ങൾ വികസിപ്പിക്കാൻ യുവ ഗവേഷകരോട് ആഹ്വാനം ചെയ്ത ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ചണ്ഡിഗഡിലെ പഞ്ചാബ് സർവകലാശാലയിലെ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശാസ്ത്രത്തെ ലക്ഷ്യബോധത്തോടെ പിന്തുടരണമെന്നും പരാജയങ്ങളെ ധൈര്യത്തോടെ നേരിടണമെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ പഞ്ചാബ് യൂണിവേഴ്സിറ്റി ടെക് ഇന്നൊവേഷൻ ഫോറവും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ ചെന്നൈയിൽ സന്ദർശനം നടത്തും. ഹൃദ്രോഗ ചികിത്സാ രംഗത്തെ മുന്നേറ്റം പ്രതിഫലിപ്പിക്കുന്ന ഇന്ത്യ വാൽവ്സ് 2026 എന്ന ദേശീയ അക്കാദമിക മീറ്റിൽ അദ്ദേഹം പങ്കെടുക്കും. ഇതിന്റെ ഭാഗമായി ഇന്ത്യ വാൽവ് രജിസ്ട്രിയുടെ ഉദ്ഘാടനവും ഉപരാഷ്ട്രപതി നിർവഹിക്കും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിംഗ് കേരളം ദ്വിദിന നേതൃത്വ ശില്പശാലയ്ക്ക് കോഴിക്കോട് IIMൽ തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയും മുഴുവൻ മന്ത്രിസഭാ അംഗങ്ങളും പങ്കെടുക്കുന്ന പരിപാടിയിൽ സംസ്ഥാനത്തിന്റെ ദീർഘകാല വികസന സാധ്യതകളും ഭാവി വെല്ലുവിളികളും ചർച്ചയാകും. വിശദാംശങ്ങളിലേക്ക്.
1: കോഴിക്കോട് IIMലെ റീ ഇമാജിനിംഗ് കേരളം ദ്വിദിന പരിശീലന പരിപാടിയിൽ സംസ്ഥാനത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ അവലോകനം ചെയ്യും. IIM കോഴിക്കോടിലെ അധ്യാപകർ, രാജ്യാന്തര വിദഗ്ധർ എന്നിവർ പങ്കെടുക്കുന്ന ചർച്ചകളിൽ കാലാവസ്ഥാ പ്രതിരോധം, പൊതുജനാരോഗ്യം, സംരംഭകത്വം, നൈപുണ്യ വികസനം, ഉന്നത വിദ്യാഭ്യാസത്തിലെ മികവ്, സമൂഹാധിഷ്ഠിത ദുരന്ത നിവാരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. ഭരണരംഗത്ത് പ്രൊഫഷണലിസവും കാര്യക്ഷമതയും ഉറപ്പുവരുത്തുകയാണ് കോഴിക്കോട് IIMൽ ആരംഭിച്ച രണ്ടു ദിവസത്തെ പരിശീലന പരിപാടിയുടെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ഇത് രണ്ടാം തവണയാണ് കേരള മന്ത്രിസഭയ്ക്കായി IIMK സമർപ്പിത നേതൃത്വ പരിപാടി സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ലോകത്ത് ഓരോ നിമിഷവും പുതിയ അറിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നും മാറുന്ന കാലത്തിനനുസരിച്ച് അറിവുകൾ നിരന്തരം ആർജിക്കേണ്ടത് ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ വെല്ലുവിളിയാണെന്നും മുഖ്യമന്ത്രി VD സതീശൻ. കാക്കനാട് കിൻഫ്ര കൺവെൻഷൻ സെന്ററിൽ നടന്ന ടെക്കോൺ 26 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കോഴിക്കോട് വേദിയാകും. അടുത്ത മാസം 24 മുതൽ 29 വരെയാണ് സ്കൂൾ കായികമേള. സംസ്ഥാന സ്കൂൾ കായികമേള സംഘാടക സമിതി യോഗം മറ്റന്നാൾ രാവിലെ 11 പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ കോഴിക്കോട് പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അഷ്ടമിരോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് കേരളത്തിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ നിരവധി ഭക്തരാണ് ദർശനത്തിനെത്തിയത്. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഇന്ന് പ്രത്യേക പൂജകൾ നടന്നു. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ശോഭായാത്രകളും അരങ്ങേറി. 52 പള്ളിയോട കരക്കാരുൾപ്പെടെ 600,000 ഭക്തർ ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ പങ്കെടുത്തു. അഷ്ടമിരോഹിണി ദിനത്തിൽ ഭക്തിസാന്ദ്രമായി ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം. ശ്രീകൃഷ്ണ ജയന്തി പ്രമാണിച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭക്തജന തിരക്കാണ് ഇന്ന് പുണ്യസന്നിധി സാക്ഷ്യം വഹിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
3: ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ഭക്തിനിർഭരമായ ഘോഷയാത്രകൾ ഉച്ചയോടെ ഗുരുവായൂർ തിരുനടയിൽ സംഗമിച്ചു. മമ്മയൂർ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട ഉറിയടി നൃത്തം, ഗോപികാ നൃത്തം, എഴുന്നള്ളിപ്പ് എന്നിവയടങ്ങുന്ന ഘോഷയാത്ര ഉച്ചയോടെയാണ് ക്ഷേത്രമുറ്റത്തേക്ക് എത്തിച്ചേർന്നത്. പെരുന്തട്ട ശിവക്ഷേത്രത്തിൽ നിന്നുള്ള ഘോഷയാത്രകളും നെന്മണി ബലരാമ ക്ഷേത്രത്തിൽ നിന്നുള്ള ഉറിയടി, ദേവസഹോദര സംഗമം എന്നിവയും ഭക്തർക്ക് ദൃശ്യവിരുന്നായി. ജയന്തി പ്രമാണിച്ച് 40,000 പേർക്കാണ് ദേവസ്വം ഇന്ന് വിഭവ സമൃദ്ധമായ പ്രസാദവൂട്ട് നൽകിയത്.
0: ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതവും ഉപദേശങ്ങളും സത്യത്തിന്റെയും കരുണയുടെയും പാതയിലൂടെ മനുഷ്യരാശിയെ നയിക്കുന്നതായി ഗവർണർ സന്ദേശത്തിൽ പറഞ്ഞു. ഡിഡി മലയാളത്തിൽ സംപ്രേഷണം ചെയ്യുന്നതിനായി പ്രസാർഭാരതി 56 എപ്പിസോഡുകൾ അടങ്ങുന്ന സെലിബ്രിറ്റി എന്റർടൈൻമെന്റ് ഷോയ്ക്കായി ഈ ടെൻഡർ ക്ഷണിക്കുന്നു. വിശദവിവരങ്ങൾക്കായി ഈ പോർട്ടൽ പ്രസാർഭാരതി .epROC.in എന്ന പോർട്ടൽ സന്ദർശിക്കുക. അപേക്ഷിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 14. മറയൂർ കാന്തല്ലൂർ മേഖലയിലെ കർഷകർക്ക് ആശ്വാസമായി വെളുത്തുള്ളി വില കിലോയ്ക്ക് 300 രൂപയായി ഉയർന്നു. ഭൌമസൂചിക പദവിയുള്ള കാന്തല്ലൂർ വെളുത്തുള്ളിക്ക് തമിഴ്നാട്ടിലെ വടുക്കുപെട്ടി വിപണിയിലാണ് നിലവിൽ മികച്ച വില ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: മുൻപ് 130 രൂപയായിരുന്ന വെളുത്തുള്ളി വിലയാണ് ഇപ്പോൾ വടുകുപെട്ടി വിപണിയിൽ 300 രൂപ വരെയായി ഉയർന്നത്. തമിഴ്നാട്ടിലെ പ്രമുഖ വെളുത്തുള്ളി വിപണിയായ വടുകുപെട്ടിയിലാണ് കാന്തല്ലൂരിലെ കർഷകർ വിളവുകൾ എത്തിച്ചു വിൽക്കുന്നത്. 200 കിലോമീറ്റർ അകലെയുള്ള വിപണിയിലെത്തി ലേലത്തിൽ പങ്കെടുക്കുമ്പോൾ മാത്രമാണ് കർഷകർക്ക് നിലവിലെ വില അറിയാൻ സാധിക്കുന്നത്. ശീതകാല പച്ചക്കറി കൃഷിക്ക് ന്യായവില കിട്ടാതായതോടെയാണ് കാന്തല്ലൂരിലെ കർഷകർ വെളുത്തുള്ളി കൃഷിയിലേക്ക് തിരിഞ്ഞത്.
0: കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസണിന്റെ ആദ്യ സെമിയിൽ ട്രിവാൻഡ്രം റോയൽസിനെ 1 വിക്കറ്റിന് പരാജയപ്പെടുത്തി തൃശൂർ ടൈറ്റൻസ് ഫൈനലിൽ. നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ ട്രിവാൻഡ്രം റോയൽസ് ഉയർത്തിയ 164 റൺസ് വിജയലക്ഷ്യം 9 വിക്കറ്റ് നഷ്ടത്തിൽ 167 റൺസ് നേടി തൃശൂർ ടൈറ്റൻസ് മറികടന്നു. രാത്രി 7 മണിക്ക് നടക്കുന്ന 2-ാം സെമിയിൽ ആലപ്പി റിപ്പിൾസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ നേരിടും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 362 പോയിന്റ് ഉയർന്ന് 76,515ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 24 പോയിന്റ് ഉയർന്ന് 23,897ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. ഗ്രാമിന് 120 രൂപ വർദ്ധിച്ച് 14,360 രൂപയും പവന് 960 രൂപ വർദ്ധിച്ച് 1,14,880രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിജയകരമായി വിക്ഷേപിച്ചു. രാജ്യത്തിന്റെ ഭൌമ നിരീക്ഷണ സേവനങ്ങൾ ഇനി കൂടുതൽ മെച്ചപ്പെടുമെന്ന് ISRO. യഥാർത്ഥ സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിവുള്ള നൂതനാശയങ്ങൾ വികസിപ്പിക്കാൻ യുവ ഗവേഷകരോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഉപരാഷ്ട്രപതി നാളെ ചെന്നൈയിൽ സന്ദർശനം നടത്തും. സംസ്ഥാനത്ത് ശ്രീകൃഷ്ണ ജയന്തി ദിനം വിപുലമായി ആഘോഷിച്ച് ഭക്തലക്ഷങ്ങൾ. ആശംസയറിയിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. സംസ്ഥാന മന്ത്രിസഭയിലെ അംഗങ്ങൾക്കായി കോഴിക്കോട് IIMൽ നടക്കുന്ന റീ ഇമാജിനിംഗ് കേരളം ദ്വിദിന ശില്പശാലയ്ക്ക് തുടക്കമായി. സംസ്ഥാനത്തിന്റെ ദീർഘകാല വികസന സാധ്യത ചർച്ച ചെയ്ത് ശില്പശാല. ഭാവിയിൽ നിർമ്മിത ബുദ്ധിയുടെയും നാനോ ടെക്നോളജിയുടെയും സഹായത്തോടെ ആരോഗ്യമേഖലയിൽ വൻ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസണിന്റെ ആദ്യ സെമിയിൽ ട്രിവാൻഡ്രം റോയൽസിനെ പരാജയപ്പെടുത്തി തൃശൂർ ടൈറ്റൻസ് ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: What did you say?
1: In hrudaya kootile nin hrudayam kolkumo iru uyirgal cherkumo onnaidumo
2: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂടരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ഇത് നമ്മ നേരം with RJ Hira on Ahalya FM.
5: வணக்கம் மக்களே, சுகமா இருக்கீங்களா? ஒரு கல்ச்சரை புரிஞ்சுக்கணும்னா லாங்குவேஜ் மட்டும் போதுமா, ஹிஸ்டரி மட்டும் போதுமா? கண்டிப்பா இல்ல. சில நேரங்கள்ல ஒரு நாட்டோட மனதை புரிஞ்சுக்கணும்னா அந்த மண்ணில மலரும் பூக்களை பார்க்கணும். தமிழ் கல்ச்சர்ல பூக்கள் வெறும் டெக்கரேஷன் இல்ல, அது ஒரு உணர்வு, ஒரு நினைவு, ஒரு பண்பாடு. காலையில வீட்டு வாசல்ல கோலம் போட்டு பக்கத்துல பூ வைக்கிற வழக்கம் இருந்ததுல. கோவிலுக்கு போனாலும் பூ, திருமணம்னா பூ, விழானா பூ, காதல்னா பூ, பக்தினா பூ. உண்மையில பார்த்தா தமிழ் மக்களோட வாழ்க்கையின் ஒவ்வொரு பகுதியிலும் பூக்கள் ஒரு முக்கியமான இடம் பிடிச்சிருக்கு. மல்லிகையின் மனம், தாமரையின் அழகு, ஒவ்வொரு பூவும் ஒரு கதை சொல்லுது. இன்னைக்கு நம்ம அப்படி ஒரு அழகான பயணத்துக்கு போக போறோம். தமிழ் பண்பாடோட மனம் கொண்ட சில பூக்களை பற்றி பேச போறோம். So sit back, relax and let the flowers tell their stories. நம்ம முதல் பூ வந்து தமிழ் மனதின் மனம். சோ நம்ம முதல் பூ என்னன்னு பார்க்கலாம். இப்ப ஒரு பாட்டு கண்ணட்டை. ஐ படத்தில் இருந்து பூக்களே சற்று விடுங்கள். எஸ், இந்த பியூட்டிஃபுல்லான சாங் கேட்டுட்டே திரும்பி வாங்க. திஸ் இஸ் அஹல்யா எஃப்எம் அண்ட் திஸ் இஸ் ஆர்ஜி ஹீரா வித் யூ. ஸ்டே டியூன்ட்.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. മറുപടിയും ഉങ്ക എല്ലാവർക്കും വണക്കം. ചില പൂക്കൾ മണത്താൽ ഫേമസ്, ചില പൂക്കൾ വണ്ണത്താൽ ഫേമസ്. അന്ത ലിസ്റ്റില് മുഖ്യമായ ഇടം പിടിക്കരുത് കനകാംബരം. ഓറഞ്ചും ഗോൾഡും കലന്ത മാതിരി ഇരിക്കുന്ന ഇന്ന പൂ പാത്ത ഉടനെ ഒരു പോസിറ്റീവ് എനർജി കിടക്കും. കനകാംബരംക്ക് മല്ലിക മാതിരി സ്ട്രോങ് ഫ്രാഗ്രൻസ് എല്ലാം ഇല്ല, ആനാ അത് കളർ തന്നെ അതോടെ സ്ട്രെങ്ത്. അതിനാലതാ പല പെൺകൾ മല്ലികയോടെ ചേർത്ത് കനകാംബരവും തലയില വെപ്പാങ്ക. വൈറ്റും ഓറഞ്ചും ചേർന്ന കോമ്പിനേഷൻ പക്ക രൊമ്പ അഴകായിരിക്കും. വില്ലേജ് ഫെസ്റ്റിവൽസിലിരുന്ന് വെഡിങ്സ് വരയ്ക്കും കനകാംബരംക്ക് ഒരു സ്പെഷ്യൽ പ്ലേസ് ഇരിക്ക്. ഇന്ന പൂ നമ്മൾക്ക് ഒരു ലെസനും ചൊല്ലുത്, ലൈഫില് എല്ലാരും ഒരേ മാതിരി ഇരിക്ക വേണ്ടിയതില്ല. മല്ലിക മണത്താൽ സിറപ്പ്നാ കനകാംബരം വണ്ണത്താൽ സിറപ്പ്. രണ്ട് പേർക്കും തനി അഴകു ഇരിക്ക്. അതേ മാതിരി താ നമ്മ ഒവ്വൊരുത്തരോ, നമ്മ യുണീക്നെസ് താ നമ്മ ബ്യൂട്ടി. അപ്പൊ ഇന്ന കളർഫുൾ ഫ്ലവറെ സെലിബ്രേറ്റ് പണ ഇതോ അടുത്ത പാടൽ വരുത്. പുതു പാടകൻ പടത്തിലിരുന്ന് കാതോരം കനകാംബരം ഒരു സൂപ്പർ ഹിറ്റ് പാടൽ കേട്ടിട്ട് വി വിൽ ബി റൈറ്റ് ബാക്ക്. ഇത് അഹല്യ എഫ് എം, ഇത് നമ്മ നേരം, ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീറോ.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതട്ടപ്പാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: സ്റ്റോറി ഓഫ് ലൈഫ്.
4: ലൈറ്റൻ യുവർ ലൈഫ്.
5: നമ്മളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ചില വിശ്വാസങ്ങളെയും ധാരണകളെയും അന്ധമായി മുറുകെ പിടിക്കാറുണ്ടല്ലേ? ശരിയല്ലേ? നമ്മൾ കാണുന്ന ചില മനുഷ്യർ, നമ്മൾ ജീവിക്കുന്ന ചില സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ചില സത്യങ്ങൾ, ഇതൊക്കെയാണ് ശരി എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കും. ഇതാണ് ശരി, ഇതിനപ്പുറം മറ്റൊന്നില്ല എന്നൊരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും. ശരിയല്ലേ? ആ ധാരണകളിൽ നിന്നുകൊണ്ട് നമ്മൾ പല തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും. പക്ഷേ പ്രകൃതിക്ക്, അല്ലെങ്കിൽ കാലത്തിന് നമ്മളേക്കാൾ വലിയൊരു കാഴ്ചപ്പാടുണ്ട്. നമ്മൾ കെട്ടിപ്പൊക്കിയ ആ ധാരണകളുടെ കോട്ടകളെ അത് വളരെ പതുക്കെയാണ് തകർത്തെറിയുക. ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാനായിട്ട് ഒരുപാട് സമയമെടുക്കും. അതുവരെ നമ്മൾ കരുതിയതൊന്നുമല്ല യഥാർത്ഥ സത്യമെന്ന് ഒടുവിൽ കാലം നമുക്ക് കൃത്യമായി കാണിച്ചു തരും. അങ്ങനെയുള്ള ഇൻസിഡൻസ് നിങ്ങളുടെ ലൈഫിലും ഉണ്ടായിട്ടില്ലേ? ഉണ്ടാകും. എന്തുകൊണ്ടാണ് ഈ തിരിച്ചറിവുകൾക്ക് കാലം ഇത്രയും അധികം സമയമെടുക്കുന്നത്? ചിന്തിച്ചിട്ടുണ്ട്? കാരണം ചില സത്യങ്ങൾ പെട്ടെന്ന് ഉൾക്കൊള്ളാനായിട്ട് നമ്മുടെ മനസ്സിന് പക്വത ഉണ്ടാവില്ല. നമ്മൾ ഒരുപാട് വിശ്വസിച്ചവർ ഒരുപക്ഷെ നമ്മുടെ ശത്രുക്കളായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ശത്രുക്കളായി കണ്ടവർ നമ്മുടെ ഏറ്റവും വലിയ കാവലാളും ആയിരിക്കാം. നമ്മൾ വലിയൊരു പരാജയമാണെന്ന് കരുതിയ ആ ഒരു കാര്യം സത്യത്തിൽ നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യമായി മാറുകയും ചെയ്യാം. തിരശീല വീഴുന്നത് വരെ നാടകത്തിൻ്റെ പൂർണ്ണ രൂപം കാണാനായിട്ട് കഴിയുമോ? ഇല്ല. ക്ലൈമാക്സ് കഴിയുമ്പോഴാണ് ഓ, ഇതിങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലേ, നമ്മൾ ഉദ്ദേശിച്ച് വന്നതുപോലെയൊന്നും ആയിരുന്നില്ല ഈ സിനിമ, അല്ലെങ്കിൽ ഈ ഡ്രാമ ഇത്രയും നേരം കണ്ടതുപോലെയൊന്നുമല്ല, എല്ലാം അങ്ങ് തിരിഞ്ഞു. ശരിക്കും നായകൻ ഇവരായിരുന്നു, വില്ലനായിരുന്നു ഇയാളല്ലേ. പക്ഷേ നമ്മൾ ഇത്രയും നേരം ചിന്തിച്ചത് മൊത്തം തെറ്റിപ്പോയി. ഇത്രയും നേരം ഈ വില്ലൻ്റെ കൂടെയാണ് നമ്മൾ സഞ്ചരിച്ചത്. ഇപ്പോഴല്ലേ മനസ്സിലായത് അത് വില്ലനായിരുന്നു, നായകനല്ല എന്ന്. അങ്ങനെ എത്ര സിനിമകൾ കണ്ടിട്ട്, എത്ര നാടകങ്ങൾ കണ്ടിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അല്ലേ? നേരെ ഉൾട്ടയായിട്ട് പലപ്പോഴും തിരിഞ്ഞിട്ടില്ലേ? അതുപോലെ തന്നെയാണ് ജീവിതം. അങ്ങനെ ലൈഫിൽ സംഭവിക്കുമ്പോഴേ നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ട് എനിക്കിത് നേരത്തെ മനസ്സിലായില്ല എന്ന്. ശരിയല്ലേ? അതിൽ സ്വയം കുറ്റപ്പെടുത്തിയിട്ടൊരു കാര്യമില്ല. ഒരു പഴം പഴുക്കാനായിട്ട് അതിൻ്റേതായ സമയം വേണം. അതുപോലെ തന്നെയാണ് സത്യത്തിൻ്റെ കാര്യം. കാലം അതിൻ്റെ വഴിക്ക് സഞ്ചരിച്ചുകൊണ്ട് ഓരോന്നായിട്ടിങ്ങനെ തെളിയിച്ചു തരും. കപടമായ മുഖമൂടികൾ അഴിഞ്ഞു വീഴാനും മറഞ്ഞിരിക്കുന്ന നന്മകൾ പുറത്തു വരാനും കാലമല്ലാതെ മറ്റൊരു മരുന്നില്ലടോ. ഇന്ന് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധിയോ ആശയക്കുഴപ്പമോ ഉണ്ടെങ്കിൽ വല്ലാതെ ആകുലപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ തളർന്നു പോകുകയും ചെയ്യരുത്. ഇപ്പൊ കാണുന്ന കാഴ്ചകൾ മാത്രമല്ല ജീവിതമെന്ന് മനസ്സിലാക്കുക. ഇതിനുമപ്പുറം വലിയൊരു റിയാലിറ്റി എന്നെ കാത്തിരിപ്പുണ്ട് എന്ന് വിശ്വസിക്കുക. സമയത്തിന് മുമ്പ് ഒന്നിനെയും വിലയിരുത്താനായിട്ട് നിൽക്കരുത്. ക്ഷമയോടെ കാത്തിരിക്കണം. സത്യങ്ങൾ അതിൻ്റെ പൂർണ്ണമായ ഭംഗിയോടെ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ തെളിയും. അന്ന് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ പുഞ്ചിരിയോടെ പറയും, എന്താണെന്നല്ലേ, അന്ന് കാലം എന്നെ പഠിപ്പിച്ചത് എത്ര വലിയ പാഠമായിരുന്നുവെന്ന്. ധാരണകളൊക്കെ മാറട്ടെ, യാഥാർത്ഥ്യങ്ങളൊക്കെ വെളിച്ചത്ത് വരട്ടെന്നേ.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ.
2: മനുഷ്യ മനസ്സ് എന്ന് പറയുന്നതേ വലിയൊരു അത്ഭുതമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലേ, പലപ്പോഴും അതിന് ചില സങ്കീർണമായ സ്വഭാവങ്ങളുണ്ട്. നമ്മളെ ജീവനായി കരുതുന്ന, നമുക്കൊരുപാട് വില നൽകുന്ന മനുഷ്യർ നമുക്ക് ചുറ്റുമുള്ളപ്പോൾ നമ്മൾ അവരുടെ സ്നേഹത്തെ വളരെ നിസ്സാരമായിട്ട് കാണാറുണ്ട്. എന്നാൽ നമ്മളെ ഒട്ടും പരിഗണിക്കാത്ത ചിലയിടങ്ങളിലേക്ക് നമ്മൾ വീണ്ടും വീണ്ടും ആകർഷിക്കപ്പെടാറുമുണ്ട്. ശരിയല്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നമ്മളെ അവഗണിക്കുന്നവരുടെ മുമ്പിൽ നമ്മുടെ മൂല്യം തെളിയിക്കാനുള്ള ഒരു വ്യഗ്രത കൊണ്ടായിരിക്കും അത്. ഇന്ന് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് നമ്മളിൽ പലരും അറിയാതെ ചെയ്തു പോകുന്ന ആ ഒരു തെറ്റായ ശീലത്തെക്കുറിച്ചാണ്. ഈ മനുഷ്യന്മാർ എവിടെയാണോ അവർക്ക് വില ലഭിക്കാത്തത്, അവിടെയായിരിക്കും അവർ ഏറ്റവും അധികം ആത്മാർത്ഥമായിട്ട് പെരുമാറുന്നത്. ശരിയല്ലേ? എത്ര സങ്കടകരമായിട്ടുള്ള റിയാലിറ്റിയാണത് അല്ലേ? നിങ്ങളെ ബഹുമാനിക്കാത്ത, നിങ്ങളുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കാത്ത, നിങ്ങളുടെ സാന്നിധ്യം പോലും ആഗ്രഹിക്കാത്ത ഒരിടത്ത് നിങ്ങൾ നിങ്ങളുടെ ആത്മാർത്ഥത മുഴുവൻ എടുത്തു ഉപയോഗിക്കുന്നു അവരെ തൃപ്തിപ്പെടുത്താനായിട്ട്, അവരുടെ ഗുഡ് ബുക്കിൽ ഇടം നേടാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വയം ഭാവം പോലും മറന്ന് പെരുമാറുന്നു. എന്നാൽ ഒടുവിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത് കൂടുതൽ അവഗണനകളും മുറിവുകളും മാത്രമായിരിക്കും. ഇതേ സമയം നിങ്ങൾക്ക് വേണ്ടി കണ്ണെഴുതി കാത്തിരിക്കുന്ന, നിങ്ങളുടെ ഒരു ഫോൺ കോളിനായിട്ട് കൊതിക്കുന്ന ചില മനുഷ്യർ നിങ്ങളുടെ ലൈഫിലുണ്ടാകും. അവരുടെ ആത്മാർത്ഥതയെ നിങ്ങളൊരു ബാധ്യതയായിട്ട് കാണുകയും ചെയ്യും. ആത്മാർത്ഥത എന്നത് വലിയൊരു നിധിയാണ് എന്ന് മനസ്സിലാക്കുക. അത് അതിൻ്റെ മൂല്യം അറിയുന്നവർക്ക് മാത്രമേ കൊടുക്കാവൂ. കഴുതയ്ക്കെന്തിനാണ് കുങ്കുമത്തിൻ്റെ മണമെന്ന് ചോദിക്കുന്നത് പോലെയാണ് വിലയറിയാത്തവർക്ക് മുന്നിൽ നമ്മുടെ സ്നേഹം ഇങ്ങനെ കാഴ്ചവെക്കുന്നത്. സ്വന്തം ആത്മാഭിമാനം പണയം വെച്ചുകൊണ്ട് ആരുടെയും മുന്നിൽ സ്വയം ചെറുതാകരുത്. നിങ്ങളുടെ ആത്മാർത്ഥതയെ അവരൊരു ബലഹീനതയായിട്ടായിരിക്കും കാണുക. നിങ്ങളെ നിങ്ങളായി അംഗീകരിക്കുന്ന, നിങ്ങളുടെ സാന്നിധ്യത്തിന് വില നൽകുന്ന ഒരിടമുണ്ട്. അതൊരു പക്ഷെ നിങ്ങളുടെ കുടുംബമായിരിക്കാം, നല്ല ചില സുഹൃത്തുക്കളുമായിരിക്കാം. അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് നിങ്ങളുടെ സ്നേഹം അങ്ങ് തിരിച്ചുവിടുക. അവിടെയാണ് നിങ്ങൾ പരിഗണിക്കപ്പെടുന്നത്. ഇന്ന് മുതലെങ്കിലും മാറ്റം വരുത്തണം. നമ്മളെ വേണ്ടാത്ത ഇടങ്ങളിൽ നിന്ന്, നമ്മുടെ വിലയറിയാത്ത മനുഷ്യരിൽ നിന്ന് അന്തസ്സോടെ അങ്ങ് മാറി നിൽക്കുക. നമ്മുടെ ആത്മാർത്ഥത അത് അർഹിക്കുന്നവർക്ക് മാത്രം കൊടുക്കാം. ജീവിതം കൂടുതൽ സമാധാനം

키 D 메이저. 타임 시그니처 24 BPM 76. 송

0: Story of life.
1: Lighten your life. Lighten. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു വലിയ പ്രതിസന്ധി വരുമ്പോഴേ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എന്താണ്? തീർന്നു, കഴിഞ്ഞു, ഇനിയൊരു വഴിയില്ല, ഇനി മുന്നോട്ട് വഴിയില്ല, എല്ലാം അവസാനിച്ചു അല്ലേ? ഇങ്ങനെയല്ല ചിന്തിക്കുക. ആ പ്രശ്നത്തിൻ്റെ വലുപ്പം കണ്ട് നമ്മളിങ്ങനെ ഭയന്ന് പോകും. ദൈവമേ, അവസാനിച്ചു, പണി പാളി, മനസ്സും മരവിച്ച് ഒരിടത്ത് നമ്മളിങ്ങനെ തളർന്നിരിക്കും. ചിലപ്പോൾ കിടക്കും, ഇരുണ്ട ഒരു വലിയ ഗുഹയ്ക്കുള്ളിൽ പെട്ടുപോയതുപോലെയാണ് അപ്പോൾ നമുക്ക് തോന്നുക അല്ലേ? പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, എത്ര വലിയ ഇരുട്ടിന് ശേഷവും ഒരു പ്രഭാതമുണ്ട്. എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത്, ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിനൊപ്പം തന്നെ അതിനുള്ള പരിഹാരവും ഈ ലോകത്ത് ജനിക്കുന്നുണ്ട്. കാരണം ഒരു താക്കോൽ പോലും ഇല്ലാതെ ഇവിടെ ഒരു താഴും നിർമ്മിക്കപ്പെടുന്നില്ല. താക്കോലില്ലാതെ ഒരു പൂട്ടുണ്ടാക്കുന്നുണ്ടോ? ഇല്ല, അത് തുറക്കാനുള്ള ഒരു താക്കോൽ കൂടെ ഉണ്ടാക്കുന്നുണ്ട്. താഴ് മാത്രമായിട്ട് ഉണ്ടാക്കുന്നില്ല. ഏതൊരു കമ്പനിയും ഒരു താഴുണ്ടാക്കുമ്പോൾ അതിനെ തുറക്കാനുള്ള താക്കോൽ കൂടെ നിർമ്മിച്ചതിന് ശേഷമേ അത് മാർക്കറ്റിൽ എത്തിക്കാറുള്ളൂ. അതുപോലെ തന്നെയാണ് പ്രപഞ്ചം നമുക്ക് തരുന്ന ഓരോ പരീക്ഷണങ്ങളും. നമുക്ക് താങ്ങാൻ കഴിയാത്ത ഒരു പ്രശ്നവും നമ്മുടെ ജീവിതത്തിൽ വരില്ല. ഒരു പ്രശ്നം നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ട് എങ്കിൽ അതിനെ മറികടക്കാനുള്ള വഴിയും ഈ ലോകത്ത് എവിടെയോ ഉണ്ട്. ചിലപ്പോൾ ആ താക്കോല് കണ്ടുപിടിക്കാനായിട്ട് ഒരു അല്പ സമയം കാത്തിരിക്കേണ്ടി വരും അല്ലേ? അത്രയേ ഉള്ളൂ. പലപ്പോഴും നമ്മളിങ്ങനെ പൂട്ടിലേക്ക് മാത്രം നോക്കി വിഷമിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും വലിയൊരു പൂട്ട് ഞാൻ എങ്ങനെ തുറക്കുമെന്ന് ചിന്തിച്ച് ടെൻഷൻ അടിക്കും അല്ലേ? എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ശാന്തമായിരുന്ന് ആ താക്കോലിനായിട്ട് തിരയുക. ക്ഷമയോടെയുള്ള ആലോചനകൾ, പോസിറ്റീവായ ചിന്തകൾ, അതൊക്കെ ആ താക്കോലിലേക്ക് നമ്മളെ വളരെ പെട്ടെന്ന് എത്തിക്കും. നിങ്ങളുടെ കഠിനാധ്വാനവും അതുപോലെ തന്നെ ആത്മവിശ്വാസവുമാണ് ആ പൂട്ടുകൾ തകർക്കാനുള്ള ഏറ്റവും വലിയ ആയുധം. ഒരു വാതിലടയുമ്പോഴേ മറ്റൊന്ന് തുറക്കപ്പെടുമെന്ന് വിശ്വസിക്കുക. ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയോ തകർന്ന ബന്ധങ്ങളോ ഔദ്യോഗികമായിട്ടുള്ള ലൈഫിലെ വെല്ലുവിളികളോ പരാജയങ്ങളോ എന്തോ ആവട്ടെ, അവയൊന്നും ശാശ്വതമല്ല. അവയെല്ലാം താൽക്കാലികമായിട്ടുള്ള പൂട്ടുകൾ മാത്രമാണ്. നിരാശയുടെ ഇരുട്ടിലേക്ക് വീണു പോകാതെ പരിഹാരങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ ഒരുപടി മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ വഴി താനേ തെളിഞ്ഞു വരും. ജീവിതം ഒരു പരീക്ഷണശാലയാണ്. അവിടെ പ്രശ്നങ്ങളുണ്ടാകും, അതിന് പരിഹാരങ്ങളും ഉണ്ടാകും. പൂട്ടിയിട്ടിരിക്കുന്ന വാതിലുകൾക്ക് മുമ്പിൽ ഇരുന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ ഉള്ളിലെ താക്കോൽ ഉപയോഗിച്ച് ആ വാതിലുകളൊക്കെ തുറന്ന് മുന്നോട്ട് പോവുക. എടോ, പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളില്ല, തുറക്കപ്പെടാത്ത പൂട്ടുകളും ഇല്ല. ആത്മവിശ്വാസം വേണമെന്ന് മാത്രം.

0: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
4: 90s കിഡ്സ്, ജെൻസി എന്നൊക്കെ നമ്മൾ കുട്ടികളെയും ആൾക്കാരെയും ഒക്കെ തരംതിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പാട്ടുകൾക്ക് ഇത്തരം അതിർവരമ്പുകളില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ്. കഴിഞ്ഞ ദിവസം വിധു പ്രതാപിന്റെ പാട്ടുകൾക്ക് വേണ്ടി ജെൻസി കുട്ടികൾ ഡാൻസ് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്കത് മനസ്സിലായിരുന്നു. കാരണം പാട്ടുകൾക്ക് അങ്ങനെ ഇന്ന ഭാഷയിലോ അല്ലെങ്കിൽ ഇന്ന കാലഘട്ടത്തിൽ ജീവിച്ചവർക്ക് മാത്രം കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള പാട്ടുകൾ, അങ്ങനെ ഒരു വേർതിരിവില്ലല്ലോ. മനോഹരമായ ശബ്ദമുണ്ട്, നിങ്ങൾക്ക് ഭംഗിയായി ആലപിക്കാനുള്ള ഒരു കഴിവുണ്ട് എങ്കിൽ തീർച്ചയായും നല്ല സംഗീത സംവിധായകരുടെ ഗാനങ്ങൾ നമ്മളിലേക്ക് എത്തും എന്നത് തീർച്ചയായിട്ടും സത്യമായ കാര്യമാണ്. ആ മനോഹരമായ ശബ്ദവും വ്യത്യസ്തമായ ഒരു ആലാപന ശൈലി കൊണ്ട് നമ്മുടെ മലയാളികളുടെ ഹൃദയത്തിൽ തന്റേതായൊരു ഇടം നേടിയ ഗായകനാണ് വിധു പ്രതാപ്. മെലഡി ആയിക്കോട്ടെ, ഫാസ്റ്റ് നമ്പർ ആയിക്കോട്ടെ, വളരെ അനായാസമായി ആലപിക്കുന്ന ഒരു മികച്ച ഗായകൻ. തെലുങ്ക്, തമിഴ്, മലയാളം, അങ്ങനെ ഒരുപാട് ഭാഷകളിൽ തന്റേതായ ശബ്ദമാധുര്യം പകർന്നിട്ടുണ്ട് അദ്ദേഹം. സ്റ്റേജ് ഷോകളിലും ടെലിവിഷൻ റിയാലിറ്റി ഷോകളിലും ഒരു നിറ സാന്നിധ്യം എന്ന് തന്നെ പറയണം. വിധു പ്രതാപിന്റെ ഓരോ ഗാനവും നമുക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ പല പാട്ടുകളിലൂടെയുള്ള ഒരു മനോഹരമായ യാത്രയാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. ഒത്തിരി നല്ല പാട്ടുകൾ മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഏത് പാട്ട് ആദ്യം പ്ലേ ചെയ്യണം എന്ന കൺഫ്യൂഷൻ മാത്രമാണ് എനിക്കുള്ളത്. സോ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഗാനം ഔസേ പച്ചൻ സംഗീതം നൽകി കഥ എന്ന മലയാളം സിനിമയിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിധു പ്രതാപ് എന്ന ഗായകന്റെ മനോഹരമായ ശബ്ദം മഴയുള്ള രാത്രിയിൽ എന്ന ബ്യൂട്ടിഫുൾ സോങ്ങോടുകൂടിയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു മനോഹരമായ യാത്ര ആരംഭിക്കുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം മാർജി ഹീര. സ്റ്റേറ്റ് അവാർഡ് വരെ നേടിയ തിരുവനന്തപുരത്തിന്റെ സ്വന്തം വിധു പ്രതാപിന്റെ ആദ്യത്തെ ഗാനമാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. പ്ലേ ചെയ്യുന്നത് ആർജി ഹീരയാണ്. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ. സ്റ്റേ ട്യൂൺഡ് ടു അഹല്യ FM.

ഒരു പാട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ശബ്ദം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ പല പല കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു പാട്ട് തന്നെയാണ് പകൽ കിനാവിൽ എന്ന് പറഞ്ഞ ഗാനം. ഈ ഗാനം ഒരു ആൽബം സോങ് ആണ്. മനു രമേശൻ കമ്പോസ് ചെയ്ത് മഹേഷ് നാരായണൻ വരികൾ എഴുതി വിധു പ്രതാപ് പാടിയ ഒരു പാട്ട്. പക്ഷേ ഇതൊരു ആൽബം സോങ് ആണ്. ഒരുപാട് കഷ്ടപ്പെട്ട് കുറച്ച് ചെറുപ്പക്കാരെല്ലാവരും ചേർന്ന് ഒരു ആൽബം ഉണ്ടാക്കുന്നു. ആൻഡ് ആ ആൽബത്തിൽ വിധു പ്രതാപിന്റെ ഭാര്യയായിട്ടുള്ള ദീപ്തി തന്നെയാണ്, നല്ലൊരു നർത്തകി കൂടിയായിട്ടുള്ള ദീപ്തിയാണ് അന്ന് ഈ ഒരു ആൽബത്തിൽ ഒരു സ്റ്റാർ കാസ്റ്റായിട്ടുണ്ടായിരുന്നത്. അന്നത്തെ കാലത്ത് ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്നുണ്ടാക്കുന്ന ഒരു ഒരു ചെറിയ ആൽബം ആയതുകൊണ്ട് തന്നെ വിധു പ്രതാപ് തന്നെ ലൈറ്റ് ബോയ് ആയിരുന്നിട്ടുണ്ട്, വിധു പ്രതാപ് തന്നെ പാടിയിട്ടുണ്ട്. കറണ്ട് പോയ സമയത്ത് പ്ലേ ചെയ്യാൻ പാട്ടില്ലാതായപ്പോൾ ഡാൻസ് ചെയ്യാൻ വേണ്ടി പാട്ട് പാടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എ ടു സെറ്റ് കാര്യങ്ങൾ ചെയ്ത് വളരെ നന്നായി അഭിനയിക്കുകയും പാടുകയൊക്കെ ചെയ്ത് അങ്ങനെ ആ ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ നിന്നൊരു പാട്ടുണ്ടാവുകയാണ്. അതാണ് പകൽ കിനാവിൽ ഞാൻ കാണും സ്നേഹമോന്നി എന്ന പാട്ട്. ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു പാട്ടാണ്. കേട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഇന്ന് കേൾക്കാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആ ഒരു മനോഹരമായ ഓർമ്മയിലേക്കൊക്കെ തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന അത്തരം ഡാൻസും കൊറിയോഗ്രാഫിയും ഒക്കെ വന്നിട്ടുള്ള ഒരു പാട്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിഷ്വൽസ് അവൈലബിൾ ആണ്, കണ്ടു നോക്കുക. എന്തായാലും ഓർമ്മയിലുണരും ഗാനങ്ങളിലൂടെ ഈ പാട്ടിന്റെ ഓർമ്മകളിലേക്ക് നമ്മൾ തിരിച്ചു പോവാണ്. നിങ്ങളോടൊപ്പം അഹല്യ എഫ് എമ്മിൽ ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്. വിധു പ്രതാപ് എന്ന ഗായകനെ നമ്മൾ ഓർക്കുന്നു ആൻഡ് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

ഒരു പാട്ടുകാരനെ വളരെ ധൈര്യത്തോടു കൂടി, അല്ലെങ്കിൽ ഏറെ അഭിമാനത്തോടു കൂടി ഒരു പാട്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയും അതേസമയം അദ്ദേഹത്തിന്റെ ഒരു വലിയ മനസ്സ് എന്നുകൂടി പറയണം. ശരത് എന്ന സംഗീത സംവിധായകനാണ് വിധു പ്രതാപ് എന്ന അതുല്യ ഗായകനെ മലയാളികൾക്കിടയിലേക്ക് പരിചയപ്പെടുത്തുന്നത്. അതും ദേവദാസി എന്ന സിനിമയ്ക്ക് വേണ്ടി എസ് രമേശൻ നായർ വരികളെഴുതി ശരത് കമ്പോസ് ചെയ്ത പൊൻവസന്തമാഗമം എന്ന പാട്ട്. ഈ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും ഇതൊരു വ്യത്യസ്തമായ താളക്രമത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു പാട്ടാണ്. സാധാരണ പാട്ടുകൾ പോകുന്നൊരു ഒരു ഒഴുക്കിൽ പോകാതെ ഒരു വ്യത്യസ്തമായ താളക്രമത്തിൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ്. പക്ഷെ വളരെ ഭംഗിയായി തന്നെ വിധു പ്രതാപ് എന്ന ഗായകൻ അദ്ദേഹത്തിന്റെ ശബ്ദമാധുര്യം കൊണ്ട് മറ്റൊരു തലത്തിലേക്ക് വന്നിട്ടുള്ള ഈ പാട്ട് നമുക്ക് തീർച്ചയായിട്ടും കേൾക്കണം. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീരയാണ്. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺഡ്.

0: വളരെ വളരെ വൈകി ഞാൻ തിരിച്ചറിഞ്ഞ ഒരു ഗാനമാണിത്. ഞാനിത് ആദ്യത്തെ വട്ടം കേട്ടു, രണ്ടാമത് കേട്ടു, മൂന്നാമത് കേട്ടു, എനിക്ക് ഇപ്പോഴും എൻ്റെ പ്ലേലിസ്റ്റിലേക്ക് പെട്ടെന്ന് കയറിക്കൂടിയ ഒരു ഗാനം എന്ന് തന്നെ പറയണം. കാറ്റിലെ തലയാട്ടര്, യെസ്, ഇളയരാജ എന്ന അതുല്യ സംഗീത സംവിധായകനൊപ്പവും വിധു പ്രതാപ് എന്ന ഗായകൻ പാടിയിട്ടുണ്ട്. ആൻഡ് പലർക്കും ഈ പാട്ട് അറിയില്ല എന്നാണ് എനിക്ക് വ്യക്തിപരമായി തോന്നിയിട്ടുള്ളത്. സൊല്ല മരന്ത കഥൈ എന്ന സിനിമയ്ക്ക് വേണ്ടി ഇളയരാജ കമ്പോസ് ചെയ്ത് അന്ന് കാട്ടിലെ തലയാട്ടര എന്ന പാട്ട് വളരെ ഭംഗിയായി തന്നെ വിധു പ്രതാപ് പാടിയിട്ടുണ്ട്. ഒരു മലയാളിയാണെന്ന് നമുക്കൊരിക്കലും ഫീൽ ചെയ്യാതെ വളരെ നല്ല ഭാഷ, വളരെ നല്ല ഭംഗിയായി തമിഴ് ഭാഷ കൈകാര്യം ചെയ്യുകയും ആ പാട്ടിന് ആവശ്യമുള്ള താളത്തിനനുസരിച്ച് ഒരു ഒരു ഒരു നാടൻ പാട്ടാണ്, അല്ലെങ്കിൽ ഒരു ഒരു ഗ്രാമീണതയുള്ള ഒരു പാട്ട്, അല്ലെങ്കിൽ ഒരു പഴയകാല ഓർമ്മകളിലേക്കും നന്മകളിലേക്കും ഒക്കെ തിരിച്ചു കൊണ്ടുപോകുന്ന പോലത്തെ ഒരു പാട്ടാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ ഈ പാട്ട് കേട്ടപ്പോൾ അറിയാതെ അത് എൻ്റെ പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്തു എന്ന് തന്നെ പറയണം. സോ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വിധു പ്രതാപ് എന്ന മനോഹരമായ പാട്ടുകാരൻ്റെ മനോഹരമായ ശബ്ദത്തിൽ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർ ജി ഹീര നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യുന്നു. സ്റ്റേ ട്യൂൺഡ്, സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്.
1: என்னடா வேலையை பார்க்காம சினிமாவில் வேற ஹீரோ மாதிரி பாடிக்கிட்டு இருக்க, பொழுதாச்சுரா வேலையா?

സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു ഗായകൻ, വിധു പ്രതാപ് എന്ന മനോഹരമായ പാട്ടുകാരന്റെ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. സായാഹ്നം എന്ന ചിത്രത്തിന് വേണ്ടി ജി രവീന്ദ്രനാഥ് കമ്പോസ് ചെയ്ത ഈ പാട്ടും യാഥാർത്ഥ്യങ്ങളിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഗാനമാണ്. അതിന്റെ വരികളായിക്കോട്ടെ, അതിന്റെ സംഗീതമായിക്കോട്ടെ, അത് പാടിയിരിക്കുന്ന രീതിയായിക്കോട്ടെ, നമ്മുടെ മനസ്സിലേക്കൊരു ദുഃഖം ആഴ്ന്നിറങ്ങുന്ന വേദനയിൽ പാടുന്ന പോലെയുള്ളൊരു പാട്ട്. എന്നാൽ ആ ദുഃഖത്തെ നമ്മൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യത്തെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന പോലത്തെ അത്തരം യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മളെ തിരിഞ്ഞ് നോക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പാട്ട് എന്ന് വേണം പറയാൻ. ഈ പാട്ട് വിധു പ്രതാപ് എന്ന ഗായകനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രിയപ്പെട്ടതാണ്. അദ്ദേഹത്തിന് ഒരു സ്റ്റേറ്റ് അവാർഡ് കൊണ്ടുവരുന്നു എന്നതിനപ്പുറത്ത് കാലമേ കൈക്കൊള്ളുക നീ എന്ന ഈ പാട്ട് ഒരു പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകന്റെ മരണസമയത്ത് ഈ പാട്ടുകൾ പ്ലേ ചെയ്തിരുന്നു എന്ന് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്തരം ആഴത്തിലുള്ള, നമ്മളെ സ്പർശിക്കുന്ന, കാലത്തിനപ്പുറം നിലനിൽക്കുന്ന ഒരു പാട്ട് എന്ന് തന്നെ പറയണം. കാലമേ കൈക്കൊള്ളുക നീ, സായാഹ്നം എന്ന സിനിമയ്ക്ക് വേണ്ടി വിധു പ്രതാപ് പാടിയ ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർജി ഹീരാവണ അഹല്യ.

പുതിയ ശബ്ദങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരുന്നൊരു സമയം. കമലും മോഹൻ സിത്താരയൊക്കെ പുതിയ പാട്ടുകൾക്ക് വേണ്ടി, പുതിയ ശബ്ദങ്ങൾക്ക് വേണ്ടി ഒരു അന്വേഷണം ആരംഭിച്ച സമയത്താണ് ഒരുപാട് നല്ല കലാകാരന്മാർ മലയാള സിനിമയിലേക്ക് കാലെടുത്തു വെക്കുന്നത്. ഫ്രാങ്കോ, ജോത്സ്ന, രഞ്ജിനി, അനൂപ്, വിധു പ്രതാപ്, അങ്ങനെ ഒരു വലിയ കൂട്ടം സംഗീതത്തെയും മലയാള സിനിമയെയും സ്നേഹിച്ച് പുറത്തു നിന്നിരുന്നു. അവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച സംഗീത സംവിധായകനാണ് മോഹൻ സിത്താര. അന്ന് ഒരുപാട് നല്ല പാട്ട്

മാക്സിമം കൊടുത്തുകൊണ്ട് നീ പാടണം എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും പാടിയൊരു പാട്ട്, മറക്കാം എല്ലാം മറക്കാം, സ്വപ്നക്കൂട്, നമ്മൾ, അങ്ങനെ യുവത്വം തുളുമ്പി നിൽക്കുന്ന ഒരുപാട് പാട്ടുകൾ, ഒരുപാട് സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ച ഒരു വലിയ കൂട്ടുകെട്ട് തന്നെയായിരുന്നു അത്. എന്തായാലും മറക്കാമെല്ലാം മറക്കാം, പക്ഷെ പാട്ടുകൾ നമ്മൾ ഒരിക്കലും മറക്കുന്നില്ല. സ്വപ്നക്കൂട് എന്ന സിനിമയിൽ കൈതപ്പുറം വരികൾ എഴുതി മോഹൻ സിത്താര കമ്പോസ് ചെയ്ത ഒരു പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

എ ആർ റഹ്മാൻ വരെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാട്ട്. നങ്ങേലി എന്ന മ്യൂസിക് വീഡിയോ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. വിധു പ്രതാപ് എന്ന അതുല്യ ഗായകനെ നമ്മൾ ഓർക്കുന്ന സമയത്ത് വ്യത്യസ്തമായ ഒരുപാട് ശബ്ദങ്ങൾ യോജിപ്പിച്ച് എക്കപ്പെല്ലെ പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഒരു നാടൻ ശൈലിയിലേക്ക് എങ്ങനെ എക്കപ്പെല്ലയെ നമുക്കൊന്ന് റീക്രിയേറ്റ് ചെയ്യാമെന്ന വലിയ എക്സ്പെരിമെന്റുകളുടെയും ഒരു ഒരു കൂട്ടുകെട്ടിന്റെയും ഒക്കെ ഭാഗമായി ഉണ്ടായ ഒരു ആൽബമാണ് നങ്ങേലി എന്ന് പറയുന്നത്. അതിലെ നങ്ങേലി എന്ന ക്യാരക്ടർ അവസാന നിമിഷമാണ് ദീപ്തി എന്ന നർത്തകി, വിധു പ്രതാപിന്റെ ഭാര്യയായ ദീപ്തി എന്ന നർത്തകിയിലേക്ക് എത്തുന്നത്. ഒരുപാട് പേരെ അന്വേഷിച്ചെങ്കിലും അവസാന നിമിഷം സമയമില്ല എന്ന ദീപ്തി എന്നെ അതങ്ങ് ചെയ്തോളൂ എന്ന് പറയുകയും അങ്ങനെ ഒരുപാട് നല്ല സൗഹൃദങ്ങൾക്കിടയിൽ നിന്ന് ജനിച്ച ഒരു നല്ലൊരു ആൽബം. രമേഷ് നായർ വരികൾ എഴുതി, മനു രമേശൻ കമ്പോസ് ചെയ്ത്, വിധു പ്രതാപ് പാടിയ നങ്ങേലി എന്ന പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത് അഹല്യ എഫ് എം, നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്, ഇത് ഓർമ്മയിലുണരും ഗാനങ്ങൾ. Come on.

ഇപ്പോഴും പല കല്യാണങ്ങൾക്കും ഞാൻ ഈ പാട്ട് കേട്ടിട്ടുണ്ട്. അത്രമാത്രം ആൾക്കാരിലേക്ക് നടന്നു കയറിയ ഒരു പാട്ട് എന്ന് വേണം പറയാൻ. വിദ്യാസാഗർ എന്ന അതുല്യ സംഗീത സംവിധായകന്റെ വല്ലാത്തൊരു കഴിവിലുണ്ടായ ഒരു പാട്ട് തന്നെയാണ് വെണ്ണക്കല്ലിൽ നിന്നെ തൊട്ടു. ഇപ്പോഴും നമ്മൾ പല സ്റ്റേജ് ഷോയിൽ, എസ്പെഷ്യലി വിധു പ്രതാപ് സ്റ്റേജ് ഷോസിൽ പോകുന്ന സമയത്ത് ആൾക്കാർ വീണ്ടും വീണ്ടും ചോദിക്കുന്ന, വീണ്ടും വീണ്ടും പാടണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു പാട്ട് തന്നെയാണിത്. ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള അവരുടെ ഒരു എനർജറ്റിക് സോങ്സിന്റെ ലിസ്റ്റിൽ തീർച്ചയായും ഇടം പിടിച്ചിട്ടുള്ള ഈ പാട്ട് തീർച്ചയായിട്ടും എങ്ങനെ പ്ലേ ചെയ്യാതിരിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, വിദ്യാസാഗർ കമ്പോസ് ചെയ്ത്, രാധിക തിലകും വിധു പ്രതാപും ബിജു നാരായണനും ചേർന്ന് പാടിയ ഒരു ബ്യൂട്ടിഫുൾ പാട്ടാണ്. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം മഹല്യ FM-ൽ RJ ഹീര, സ്റ്റേ ട്യൂൺഡ്.

ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഈ ആൽബം ഇറങ്ങുന്നത്. അന്ന് പല മ്യൂസിക് ഷോസും നമ്മൾ വിളിച്ച് പാട്ട് ചോദിക്കുന്ന അത്തരം രീതിയിലേക്കൊക്കെ നമ്മൾ ഗാനങ്ങളെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ആരാധിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ മഴ എന്ന ആൽബം വേറിട്ട് നിന്നതായി എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അതിൻ്റെ സ്റ്റോറി ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, വരികളായിക്കോട്ടെ, എല്ലാം ഒന്നിനൊന്ന് മെച്ചം എന്ന് തന്നെ പറയണം. ശിവദ ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഈ ആൽബവും അതിലെ കൂടെ പോകുന്നൊരു ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറി ആൻഡ് വിധു പ്രതാപിൻ്റെ ശബ്ദത്തിൻ്റെ ആ ഒരു ഭംഗി നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്ന ഒരു പാട്ടാണത്. വളരെ മനോഹരമായിട്ടുള്ള വരികളാണ്, വളരെ അർത്ഥവത്തായ വരികൾ. ഒരു കൊച്ചു കുട്ടിയായി ആ പാട്ട് ഞാൻ കേട്ടിരുന്നു എങ്കിലും ആ പാട്ടിലുള്ള വിഷമവും അല്ലെങ്കിൽ ആ കഥയിലുള്ള വിഷമവും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇത്ര പെട്ടെന്നാണ് വന്ന് കയറിയതെന്നും അതിപ്പോഴും എന്തുകൊണ്ട് മനസ്സിൻ്റെ വളരെ ഇഷ്ടപ്പെട്ട ഒരു അറയിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യത്തിനൊന്നും ഇന്നും ഉത്തരമില്ല. പക്ഷെ പാട്ടുകൾ അങ്ങനെയാണ്, കാരണങ്ങളൊന്നുമില്ലെങ്കിലും അവ നമ്മളുടെ പ്രിയപ്പെട്ട ചില ഇടങ്ങളിലേക്ക് ചേക്കേറുന്നു എന്നുള്ളത്. അത് തന്നെയാണ് ഈ ആൽബത്തിനെ കൂടുതൽ മനോഹരമാക്കുന്നതും. ദീപ്തിക്ക് ഏറെ ഇഷ്ടമുള്ളൊരു പാട്ടാണ് വിധു പ്രതാപ് എന്ന ഗായകന്റെ. എന്തായാലും ഈ ഒരു മ്യൂസിക്കൽ ട്രീറ്റ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. മഴ എന്ന ആൽബത്തിൽ നിന്നും എസ് രമേശൻ നായർ വരികൾ എഴുതി, മനു രമേശൻ കമ്പോസ് ചെയ്ത് വിധു പ്രതാപിന്റെ മനോഹരമായ ശബ്ദത്തിലുള്ള ഗാനം കേൾക്കുന്നു. നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജയ്ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

സൗഹൃദങ്ങൾ എന്നും ഗായകർക്ക് ഒരു മുതൽക്കൂട്ടാണെന്നാണ് ഞാൻ പറയാം. ഒരുപാട് നല്ല കൂട്ടുകെട്ടിൽ ഒരുപാട് പാട്ടുകൾ നമുക്കുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡ്യുവറ്റ് ഗാനങ്ങൾ പാടുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു സൗഹൃദം തീർച്ചയായിട്ടും ആ പാട്ടിൽ നമുക്ക് പ്രതിഫലിച്ചു കാണാറുണ്ട്. അങ്ങനെ വളരെ മനോഹരമായ ഒരു സൗഹൃദമാണ് വിധു പ്രതാപും ജ്യോത്സ്ന എന്ന ഗായികയും തമ്മിലുള്ളത്. ഏറ്റവും കംഫർട്ടബിൾ ആരാണ് പാടാൻ എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും ജ്യോത്സ്ന എന്ന പേര് കേൾക്കാറുണ്ട്. അങ്ങനെയാണ് സൗഹൃദത്തിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അങ്ങനെ ജ്യോത്സ്നയും വിധു പ്രതാപും ചേർന്ന് ഒരുപാട് നല്ല ഗാനങ്ങൾ പാടിയിട്ടുണ്ടെങ്കിലും ഒരു ആൽബം സോങ് ഇത്രയും ഹിറ്റായത് എനിക്ക് തോന്നുന്നു മേലെ മാനത്ത് താരകൾ മിന്നുന്നു എന്ന പാട്ട് തന്നെയാണ്. ശ്യാം ധർമ്മൻ കമ്പോസ് ചെയ്ത് രാജു രാഘവ് വരികൾ എഴുതിയ ഈ പാട്ട് തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ആ സമയത്ത് ഇഷ്ടമുള്ള ഗാനം തന്നെയായിരുന്നു. ഒരു ആൽബം സോങ് ആണ്, പക്ഷെ അതിൽ വളരെ സ്ട്രോങ് ആയ ഒരു കഥ അവർ പറയുന്നുണ്ട്. ആ കഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ശബ്ദങ്ങൾ ഈ രണ്ട് ശബ്ദത്തിലും നമ്മൾ ഈ പാട്ടുകൾ കേട്ടിട്ടുണ്ട്, ഡ്യുവറ്റ് ആയിട്ടും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ പാട്ട് തന്നെയാണ് നമ്മൾ അവസാനമായി കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ വിധു പ്രതാപ് എന്ന അതുല്യ ഗായകന്റെ പല പാട്ടുകളിലൂടെയുള്ള ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പാട്ടുകളും കഥകളും ഇവിടെ തീരുന്നില്ല, മറ്റൊരു ദിവസം നമുക്ക് കേൾക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

അഹല്യ എഫമിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 6785557. ഏവർക്കും ശുഭരാത്രി.